നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 14, 2026 മെയ് 28, വ്യാഴം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 58 മിനിറ്റും 57 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വലിയ പെരുന്നാൾ. പ്രിയപ്പെട്ടവർക്കും ബക്രീദ് ആശംസകൾ നേർന്നുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിന് ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ബലിപെരുന്നാൾ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവരടക്കം പ്രമുഖരും ബക്രീദ് ആശംസകൾ നേർന്നു. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാരി സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനുമായി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയ തലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ഡിവൈഎഫ്ഐ നേമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. 80 മഠങ്ങളിൽ നിന്ന് 2000 നെയ്മൃത സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 runs തോൽപ്പിച്ചു. നാളെ രണ്ടാം ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.

0: പ്രിയ സോദരരെ, പ്രിയ സോദരരെ.
1: ത്യാഗത്തിൻ്റെ മഹത്വവും മനസ്സുകളുടെ ഐക്യവും ഓർമ്മിപ്പിക്കുന്ന ഈ പുണ്യദിനത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ബക്രീദ് ആശംസകൾ. സ്നേഹവും സഹോദര്യവും പങ്കിടുന്ന ഈ ദിനത്തിൽ നന്മയുടെ സുഗന്ധവുമായി നമുക്ക് തുടങ്ങാം ഇന്നത്തെ ബെഡ് കോഫി. സുപ്രഭാതം സുഹൃത്തുക്കളെ, ഇത് ഞാൻ തന്നെയാണ് സുരേഷ് കാഞ്ഞിരക്കാട്. ഏത് ബന്ധവും പടുത്തുയർത്തപ്പെടുന്നത് ഏത് അടിത്തറയിലാണ്? ഇതിലാണ്. അതെ, വിശ്വാസം. അല്ലാതെ എന്ത്? ഏതൊരു കുട്ടിയും ആരോഗ്യകരമായി സന്തോഷമുള്ള ആളായി വളരാൻ കുടുംബ ബന്ധങ്ങളിൽ അവശ്യം വേണ്ടുന്ന ഒന്നുമാണ് വിശ്വാസം. മുതിർന്നവർക്കോ? എല്ലാവരും നമ്മളെ വിശ്വസിക്കണം എന്നല്ലേ ആഗ്രഹം. അത് നമ്മുടെ ഒപ്പമുള്ളവരായാലും ഉറ്റ സുഹൃത്തുക്കളായാലും എല്ലാവരും നമ്മളെ വിശ്വസിക്കണം. അതെ, ഇത് കച്ചവട രംഗത്തും പ്രധാനമാണ് ഈ വിശ്വാസം. പ്രശസ്ത സംരംഭകനായ ബോബ് ബർഗിൻ്റെ വാക്കുകളിൽ, എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ ബിസിനസ് ചെയ്യാനും മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാനും താല്പര്യപ്പെടുക അവർക്ക് പരിചയമുള്ള, അവർ വിശ്വസിക്കുന്ന ആളുകളുമായിട്ടായിരിക്കും. ഓക്കെ, എന്ന് വെച്ച് കാണുന്നതും കേൾക്കുന്നതും എല്ലാം അപ്പാടെ വിഴുങ്ങണമെന്നല്ലാട്ടോ പറയുന്നേ. വേണ്ട കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്യുക തന്നെ വേണം. വിശ്വാസം എന്നത് നമ്മുടെ ആധാരശിലയാണ് എന്ന് മറക്കാതിരുന്നാൽ മാത്രം മതി. റൈറ്റ്, നമുക്ക് ചുറ്റുമുള്ള വിശ്വാസയോഗ്യമായ നന്മകളെ കണ്ടുപിടിക്കാനുള്ള കഴിവിനെ ഫൈൻ ട്യൂൺ ചെയ്യുന്നതിനെ പറ്റി കവി മാക്സ് എർമാൻ തൻ്റെ ഡെസിഡറാറ്റ എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നത് കൂടി ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ഇടപാടുകളിൽ എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം ലോകം ചതിക്കുഴികൾ നിറഞ്ഞതാണ്. എന്നാൽ ഇത് ചുറ്റുമുള്ള നന്മകളെ കാണുന്നതിൽ നിന്നും ഒരിക്കലും നിങ്ങളെ അന്ധനാക്കരുത്. സ്നേഹത്തെപ്പറ്റിയും ഒരിക്കലും ദോഷൈകതൃക്കാവരുത്. എല്ലാ മോഹഭംഗങ്ങളുടെയും ഊഷരതയുടെയും ഇടയ്ക്ക് ജീവവായുവായി ചിരഞ്ജീവിയായി നിൽക്കുന്ന ഒന്നാണ് സ്നേഹം. നിങ്ങൾ ഈശ്വരനുമായി സമാധാനത്തിൽ ഇടപഴകുക. ആ ചൈതന്യത്തെ നിങ്ങൾ ഏത് രൂപത്തിലാണ് കാണുന്നതെങ്കിലും, ഏത് ശബ്ദ കോലാഹലങ്ങൾക്കിടയിലും നിങ്ങളുടെ ആത്മാവുമായും സമാധാനത്തിൽ വർത്തിക്കുക. ജോലിഭാരത്തിൻ്റെയും ചതിയുടെയും തകർന്ന സ്വപ്നങ്ങളുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഈ ലോകം സുന്ദരം തന്നെയാണ്. അതുകൊണ്ട് സന്തോഷിക്കാൻ ശ്രമിക്കുക, ആ നന്മകളിൽ വിശ്വസിക്കുക, പരസ്പര വിശ്വാസത്തിൽ ബന്ധിതമായി മുന്നോട്ട് നീങ്ങുക. റൈറ്റ്, നമുക്ക് നീങ്ങാം ഇപ്പോൾ രണ്ട് പാട്ടുകളിലേക്ക്. യോ വിത്ത് ബെഡ് കോഫി ആൻഡ് ദിസ് ഇസ് യോ ഡിയർ സ്റ്റെഫം റെയിൻബോ FM.

0: True sacrifice is not about giving up something valuable, but giving from the heart without expecting anything in return. Yatharta tyagam ennathu moolyavathaya endengilum upekshikkalalla, marichu thirichonnum pratheekshikkathe niranja manasode niranja santoshathode nalguka ennathaanu. Yes, Bakrid reminds us that devotion is not measured by what we possess, but what we are willing to give. Bakrid aghoshavum namukku tarunnathu ide sandesham thanneyanu. Nammude pakkal endundu, etra mathram undu ennathine aadharamaakkiyalla snehavum thyagavum kanakkakkendathu. Pagaram poorna manassode endellam nalgan namukku kazhiyum ennathine base cheythaanu. Clear? എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. ഇനി രണ്ട് പാട്ടുകൾക്ക് ശേഷം നമ്മുടെ മൂന്നാമത്തെ സെഗ്മെന്റ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: നാവിനും തൂലികയ്ക്കും പുറപ്പെടുവിക്കാൻ കഴിയുന്ന വിഷാദ ശബ്ദങ്ങളിൽ ഏറ്റവും സങ്കടകരമായത് ഇതാണ്. അതങ്ങനെ ആകുമായിരുന്നു, അല്ലെങ്കിൽ അതങ്ങനെ ആയേനെ. കവി ജോൺ ഗ്രീൻലീഫ് വിറ്റ്ലിയർ ഈ പറഞ്ഞത് നമ്മുടെ പരാതി പറയുന്ന ശീലത്തെക്കുറിച്ചാണ്. അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നേനെ എന്ന തരത്തിൽ ധാരാളം ഇഫ്സ് ആൻഡ് ബട്ട്സ് നമ്മൾ പറയാറില്ലേ. കംപ്ലയിൻസ്, പരാതി, പ്രളയം. കുറ്റം കണ്ടുപിടിക്കുന്ന വ്യക്തി ഒരിക്കലും നല്ലത് തിരിച്ചറിയില്ല എന്നൊരു മൊഴിയുണ്ട്. ഇത്തരക്കാരാണ് വിജയം എന്നത് ഭാഗ്യം മാത്രമാണ് എന്ന് പറയുന്ന അത്രേ. പരാതി പറഞ്ഞിരിക്കല്ലേ, പ്രവൃത്തികൾക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് പ്രിപ്പിറ്ററി, ഇതാണ് നമ്മുടെ തേർഡ് സെഗ്മെന്റിലെ സംസാര വിഷയം കേട്ടോ. ഓക്കെ, കുട്ടികൾ ജന്മനാ ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. ദാറ്റ് ഇസ്, നമ്മളെല്ലാവരും ഒരു കാലത്ത് അങ്ങനെയുള്ളവരായിരുന്നു, ശുഭാപ്തി വിശ്വാസികളായിരുന്നു. കുഞ്ഞുങ്ങളുണ്ടല്ലോ, ദിവസത്തിൽ 100 വട്ടമെങ്കിലും ചിരിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി പ്രായപൂർത്തിയായ ഒരാളിലേക്ക് വരികയാണെങ്കിലോ, കഷ്ടിച്ച് 5 പ്രാവശ്യം. ഏറ്റക്കുറച്ചിലുകൾ വരാം, ഇതൊരു ആവറേജ് കണക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? കുട്ടികൾ നല്ലതിനെ പ്രതീക്ഷിക്കുന്നു, മുതിർന്നവർക്ക് ആ വിശ്വാസം കുറവാണ്. അനുഭവങ്ങളെ കാരണമായി പറയുന്നവരുണ്ടാകാം, എങ്കിലും നല്ല അനുഭവങ്ങൾ അവിടെയും പിന്തള്ളപ്പെടുമല്ലേ. അപ്പോൾ ലഭിക്കുന്ന അവസ്ഥകളിൽ, കിട്ടുന്ന അവസരങ്ങളിൽ ഏറ്റവും ബെസ്റ്റായ ഘടകം നോക്കുക, അതിലടങ്ങിയിരിക്കുന്ന പോസിറ്റീവ്സ് നോക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് പരാതികൾ കുറച്ചു കൊണ്ടുവരാൻ പറ്റൂ. അല്ലാത്ത പക്ഷം നമുക്ക് സന്തോഷിക്കാനും പിടിച്ചു കയറാനും ഒന്നുമില്ലാതായി പോവില്ലേ. എന്തിനു ഏതിനു എപ്പോഴും പരാതി പറയുന്ന ജീവിതമുണ്ടല്ലോ, ഏറ്റവും വലിയ ചെളിക്കുണ്ടാണ് എന്ന് എഴുത്തുകാരൻ സോമർസെറ്റ് മോം പറഞ്ഞിട്ടുണ്ട്. ആ ചെളിക്കുഴിയും സ്വന്തം ശവക്കുഴിയും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ ടൈമിംഗ് മാത്രമാണത്രേ. അതായത്, പരാതികൾക്കിടയിൽ ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും വ്യത്യാസമില്ലാത്ത കാര്യങ്ങളാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. യെസ്, ഇടുങ്ങിയ മനസ്സും ഇടുങ്ങിയ ചിന്താഗതികളുമുള്ളവരാണ് ഇത്തരം കുഴികളിൽ പെട്ടുപോകുന്നത്. ഒരിക്കൽ ആ കെണിയിൽ വീണാൽ നല്ലതിനെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി പോകും പതിയെ പതിയെ.

ഒരു മാറ്റവും ഉണ്ടാവില്ല. പിന്നെ അവരുടെ കണ്ടീഷനിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല, മാറാനായിട്ട് അവർക്ക് തോന്നുകയുമില്ല. അതുകൊണ്ട് കഴിവതും കംപ്ലയിൻസ്, പരാതികൾ ഒഴിവാക്കാൻ നോക്കുക. ഈ വണ്ടിയുടെ ചക്രങ്ങൾ കിറുകിറുകിറുകിറുകിറെന്ന് ഒച്ചയുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മാറ്റിയിടും അല്ലേ? അതിൻ്റെ ലക്ഷണങ്ങളാണല്ലോ കണ്ടത്. അങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ശീലമാണെങ്കിൽ സമൂഹത്തിൽ നമ്മൾ താമസിയാതെ ഒറ്റപ്പെടാനും കാരണമാകും. ഒപ്പം ഇതുകൂടി ഓർമ്മ വെച്ചോളൂ, വെൻ യു കംപ്ലെയിൻ യു എക്സ്പ്ലെയിൻ യുവർ പെയിൻ ഫോർ നോ ഗെയിൻ. അനാവശ്യമായ പരാതികളുടെ ഘട്ടഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ വെറുതെ വേദനകളെപ്പറ്റി വിവരിക്കുന്നു, തിരിച്ചൊരു നേട്ടവും കിട്ടാതെ. അതുകൊണ്ട് കുറയ്ക്കുക കംപ്ലെയിൻറ്റ് കോർണറിൽ പോകുന്ന ശീലം, പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ശീലം. യു വിൽ ഫീൽ എ ലോട്ട് ബെറ്റർ ദെൻ. ഒരു സമാധാനമൊക്കെ തോന്നും അപ്പോൾ. ഒപ്പം പാട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ ബെഡ് കോഫിയിൽ സന്തോഷത്തിനായിട്ട്. മ്യൂസിക്കലി യോസ്, റെയിൻബോ FM 107.5.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5. പണം നൽകി സഹായിക്കാൻ പണക്കാരനാകണമെന്നില്ല, മനസ്സ് പൊന്നായാൽ മതി പോരെ. അങ്ങനെയുള്ളൊരു മനസ്സായിരുന്നു ലോറി ജോൺസ്റ്റന്റേത്. അത്യാവശ്യഘട്ടത്തിൽ ഒരു വരദാനം പോലെ കിട്ടിയ $200 ഒരു സാധാരണ ഫാർമസിസ്റ്റായ ജോൺസ്റ്റന് $1,000,000 സംഭാവനയായി നൽകാൻ പ്രേരണയായത്. സംഭവം കേൾക്കണമെന്ന് തോന്നുന്നില്ലേ? കേട്ടോളൂ ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിൽ. ലോറി ജോൺസ്റ്റൺ ഫാർമസി ബിരുദത്തിന് പഠിക്കുന്ന കാലം 1960s തുടക്കമാണ് കേട്ടോ കാലഘട്ടം. പണത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട് ആളുടെ വീട്ടിൽ. ഒരു നിവൃത്തിയും ഇല്ല എന്നായപ്പോൾ ആ യുവാവ് തീരുമാനിച്ചു പഠനത്തിൽ നിന്ന് ഒരു വർഷം ബ്രേക്ക് എടുക്കാമെന്ന്. എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കിയിട്ട് പിന്നെ തുടരാൻ പഠനമെന്ന്. അപ്പോഴാണ് ഒരു കുടുംബ സുഹൃത്ത് വിവരമറിഞ്ഞ് ജോൺസ്റ്റന്റെ അടുത്ത് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. അമ്മയുടെ ഒരു കൂട്ടുകാരിയാണ് ഈ അഭ്യുദയകാംക്ഷി. അവർ പയ്യൻ്റെ കയ്യിൽ ഒരു കവർ വെച്ച് കൊടുത്തു. ലോറി, ഇതിൽ $200 അത് നിന്റെ പഠനത്തിന് ഉപയോഗിച്ചോളൂ. കടം വാങ്ങി ഔദാര്യം പറ്റിയെന്നൊന്നും വിചാരിക്കേണ്ട. നിനക്ക് നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് പണത്തിന് ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുത്തോളൂ അത്. അപ്പോൾ ഈ കടം തീരും കേട്ടോ. അക്കാലത്ത് $200 ഒരു വലിയ തുകയാണ്. ആ ലേഡി പറഞ്ഞതുകൊണ്ട് മാത്രമെന്നല്ല, ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല ജോൺസ്റ്റൺ പിൽക്കാലത്ത് പണം ശേഖരിച്ചു

വായിക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ സംഭവിച്ച ആഗോള സാമ്പത്തിക മാന്ദ്യവും അതിനൊരു കാരണമായിരുന്നു. ആ കാലത്ത്, മാന്ദ്യകാലത്ത്, ജോൺസന്റെ അമ്മ, അന്ന് അമ്മയുണ്ട്, അമ്മ എന്തെങ്കിലും ജോലികൾ, കൊച്ചു കൊച്ചു ജോലികൾ തേടി നടക്കുന്ന ചെറുപ്പക്കാർക്ക് സൂപ്പും ബ്രെഡും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു വീട്ടിൽ. വിശന്നും ദാഹിച്ചും ഇവരുടെ വീടിന് മുന്നിലൂടെ നടന്നു പോകുന്നവരെ വിളിച്ച് ഉച്ചഭക്ഷണം പോലെ ഇത് പാക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു അവർ, ജോൺസന്റെ അമ്മ. അവരുടെ കയ്യിലൊന്നുമില്ല, ലോറി ആഹാരമില്ല, കയറി കിടക്കാനും ഒരിടമില്ല, സഹായിക്കാനും ആരുമില്ല. നമുക്ക് അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്തു കൊടുക്കണം അവർക്ക്. യെസ്, അമ്മയുടെ ഈ വാക്കുകൾ കുറച്ചൊന്നുമല്ല ലോറി ജോൺസനെ സ്വാധീനിച്ചത്. ഓക്കെ, അത് ജോൺസന്റെ കുട്ടിക്കാലം. ഇപ്പോൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലിയെല്ലാം കിട്ടിയിട്ടുണ്ട് ആൾക്ക്. ജോലിയിൽ പ്രവേശിച്ച കാലം മുതൽ പുള്ളിക്കാരൻ കുറച്ച് പണം വീതം എല്ലാ മാസവും മാറ്റിവെക്കാൻ തുടങ്ങി. ആ ഒരു പ്രക്രിയ 22 വർഷത്തോളം തുടർന്നു. അങ്ങനെ 1977 ഇദ്ദേഹം മാറ്റിവെച്ച പണമെല്ലാം കൂട്ടി നോക്കിയപ്പോൾ $80,000. ഇനി ഈ പണം എന്ത് ചെയ്യണം? കുറേ ആലോചിച്ചതിന് ശേഷം പുള്ളിക്കാരൻ പണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. ഇതിന് വെറുതെ കണ്ണും പൂട്ടി ചാടിയിറങ്ങുകയോ മറ്റുള്ളവർ പറയുന്നത് മാത്രം കേൾക്കുകയോ അല്ല ചെയ്തത്. സ്റ്റോക്ക് മാർക്കറ്റ് ട്രെൻഡുകളെ പറ്റി നന്നായി പഠിച്ചു ആദ്യം. എന്നിട്ട് ആ പണം പല ഘട്ടങ്ങളായി പല സ്റ്റോക്സിൽ നിക്ഷേപിച്ചു. വളരെ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തത്. കാരണം താൻ സൂക്ഷിച്ചു വച്ച പൈസ ഊഹക്കച്ചവടത്തിൽ അലക്ഷ്യമായി നഷ്ടപ്പെടുത്താനുള്ളതല്ല എന്നുള്ള ഉത്തമ ബോധ്യം പുള്ളിക്കാരനുണ്ടായിരുന്നു. ആൻഡ് ഈ സ്റ്റോക്കിൽ നിക്ഷേപിച്ച പണത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലാഭത്തിൽ നിന്നും ഒരു ചില്ലി പോലും തൻ്റെ ആവശ്യങ്ങൾക്കായി എടുത്തില്ല ജോൺസ്റ്റൺ. ആഗ്രഹമുള്ളതെല്ലാം വാങ്ങിച്ചു കൂട്ടാതെ ആവശ്യമുള്ളത് മാത്രം വാങ്ങുക എന്നതായിരുന്നു ജനറലി ജോൺസ്റ്റന്റെ രീതി. അങ്ങനെ പോയി പോയി ജോലി കിട്ടി 35 വർഷം പൂർത്തിയായപ്പോഴേക്കും ലോറി ജോൺസ്റ്റൺ ആ $200 ഉണ്ടല്ലോ, അമ്മയുടെ കൂട്ടുകാർ കൊടുത്ത $200, അതിന് പകരമായി മാറ്റിവെച്ച തുക, സ്റ്റോക്സിലിട്ട തുക എത്രയായി കഴിഞ്ഞിരുന്നു? $1,000,000. $1,000,000. ഈ പണം മുഴുവനും അദ്ദേഹം 2 ഹെൽത്ത് സെന്റർ ഫൗണ്ടേഷൻസിന് പങ്കിട്ടു കൊടുത്തു, $500,000 വച്ച്. അവരോ അത് വൃദ്ധജനങ്ങൾക്കുള്ള നഴ്സിംഗ് ഹോമിൻ്റെ വിപുലീകരണത്തിനും ക്യാൻസർ കെയർ സെൻറ്ററിൻ്റെ നവീകരണത്തിനുമൊക്കെയായി വിനിയോഗിച്ചു. ഇറ്റ്സ് എ വെരി ഗുഡ് ഫീലിംഗ്, ജോൺസ്റ്റൺ അന്ന് പറഞ്ഞു. ആളുകൾക്ക് സഹായം ആവശ്യമുണ്ട്, അപ്പോൾ ഈയൊരു വഴിയിലൂടെ അവർക്ക് വേണ്ട സമയത്ത് തന്നെ ആ സഹായം ലഭിക്കുന്നു. അതാണ് എനിക്ക് സന്തോഷം തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഉദാരമനസ്കത, മറ്റുള്ളവരോട് ദയ തോന്നുന്ന, സഹായിക്കാൻ പ്രേരിപ്പിക്കുന്ന മനസ്സ്, അത് ജന്മം കൊണ്ട് തന്നെ ഉണ്ടാകണമെന്നൊന്നുമില്ല. വളർന്നു വരുമ്പോൾ കാണുന്ന ഉദാഹരണങ്ങളിൽ നിന്നും ഒരു കുട്ടിയുടെ മനസ്സിൽ പേരുറയ്ക്കാവുന്നതാണ് ആ മനോഭാവം. അമ്മ, അമ്മയുടെ കൂട്ടുകാരി, ഇവർ രണ്ടുപേരും ലോറി ജോൺസ്റ്റന്റെ ജീവിതത്തിൽ അത്തരം മാതൃകകളായി. നമ്മളും തീർച്ചയായും അങ്ങനെ റോൾ മോഡൽസ് ആകണം വളർന്നു വരുന്ന തലമുറയ്ക്ക്. അങ്ങനെയല്ലേ വേണ്ടത്? എന്താ സംശയമല്ലേ? നോ ഡൗട്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിലും സംശയമൊന്നും വേണ്ട, നാളെ രാവിലെ ഇതേ സമയം ബെഡ് കോഫിയും ഞാനും എത്തുമെന്നതിൽ. ദാറ്റ് മീൻസ് നമ്മുടെ ഇന്നത്തെ ഷോ അവസാനിക്കുന്നു. ചങ്ങാതിമാർക്ക് എല്ലാവർക്കും മനോഹരമായ, സന്തോഷമുള്ള ഒരു ദിവസം തന്നെ ആയിക്കോട്ടെ മുന്നിൽ. അപ്പോൾ ഇനി നാളെ. ബൈ ഫോർ നൗ, ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്. 107.5 FM Rainbow.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സമയം 7 മണി കഴിഞ്ഞ 1 മിനിറ്റും 11 സെക്കൻഡും. അപ്പോൾ ബെഡ് കോഫിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പരാതികൾ പറയുന്ന ശീലം കുറയ്ക്കുക, നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക. അപ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? പരാതികൾ കുറയും അല്ലെ? നല്ല നല്ല കൂട്ടുകൾ വരുമ്പോൾ, പരാതികൾ കുറയുമ്പോൾ എന്ത് പറ്റും? ശുഭാപ്തി വിശ്വാസം കൂടും. അങ്ങനെ ശുഭാപ്തി വിശ്വാസം കൂടുമ്പോൾ നമ്മുടെ മുഖത്ത് കുഞ്ഞുങ്ങളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി ഉണ്ടാകുമെന്നാണ് സുരേഷ് കാഞ്ഞിരക്കാട് ബെഡ് കോഫിയിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഒന്ന് റിവേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ, നല്ല മനസ്സ് നിറഞ്ഞു ചിരിക്കാൻ എന്ത് വേണം? നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ വേണം, ഒപ്പം തന്നെ നല്ല കൂട്ടും വേണം അല്ലേ? അപ്പോൾ നല്ല കൂട്ട് ആരാണ്? നമ്മുടെ റെയിൻബോ. അപ്പോൾ റെയിൻബോ ഇന്നത്തെ കൂട്ട് നമുക്ക് എന്തൊക്കെയാണ് തരുന്നതെന്ന് അറിയണ്ടേ? എന്നാ വരുന്നു ഇന്നത്തെ പ്രധാന പരിപാടികൾ. പതിവ് പോലെ അറിയിപ്പുകൾക്ക് ശേഷം സ്വാഗതം കൊച്ചിയാണ്. 7:25 മലയാളം വാർത്തകളുണ്ട് തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 8:30 സവാരി ടൈമാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കാൻ തോന്നിയാൽ ഉടനെ വിളിക്കാനുള്ള സമയമാണ് കേട്ടോ. 10 മണിക്ക് നമ്മുടെ വാട്സപ്പ് വരുന്നുണ്ട്, 12 മണിക്ക് യുവർ ചോയ്സ് ആണ്. ഇനി 12:50 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ, 2 മണിക്ക് ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 3 മണിക്ക് വിവിധ് ഭാരതി റിലേ, 5 മണിക്ക് തിരികെ എത്തുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായി. മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ, രാത്രി 8 മണിക്ക് സുരമേഷ് ശ്യാമുണ്ട്, 9 മണിക്ക് റിതം റൂട്ട്സ്, 11 മണിക്ക് ന്യൂസ് ഇൻ ഹിന്ദി, തുടർന്ന് 11:05 ഇംഗ്ലീഷ് വാർത്തകൾ. അപ്പോൾ പ്രിയരെ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
2: സ്വാഗതം.
3: സ്വാഗതം കൊച്ചി.

ജനിക്കുകയാണ്. ഇസ്മായിൽ എന്ന് അദ്ദേഹം ആ കുഞ്ഞിനെ പേരിട്ടു. പക്ഷേ വളർന്നു വന്നപ്പോൾ ആ കുഞ്ഞ് കുറച്ച് വലുതായപ്പോൾ ദൈവകൽപ്പന മാനിച്ച് ആ കുഞ്ഞിനെ ബലിയറുക്കണം എന്നൊരു ദൈവവിധി ഉണ്ടായിരുന്നു, ഒരു കൽപ്പനയുണ്ടായിരുന്നു. ഈ കൽപ്പന മാനിക്കാനായി അദ്ദേഹം തൻ്റെ കുഞ്ഞിനെ ബലി നൽകാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ബലി നൽകാനായി കൊണ്ടുപോകുന്ന സമയത്ത് ഈ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ വളരെ വിഷമിച്ച് ഈ പിതാവ് പറയാണ്, ഞാൻ ബലി നൽകാൻ കൊണ്ടുപോവാണ്, ഇത് ദൈവകൽപ്പനയാണെന്ന് പറയാണ്. കുഞ്ഞ് എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് വിഷമിച്ചാണ് അദ്ദേഹം ഇത് പറയുന്നത്. പക്ഷെ ആ സമയത്ത് കുഞ്ഞ് പറയാണ്, എന്തിനാണ് താങ്കൾ ഇങ്ങനെ വിഷമിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് ദൈവകൽപ്പനയല്ലേ, ഞാൻ സന്തോഷത്തോടുകൂടി ഇതിന് തയ്യാറാണെന്ന് പറയുമ്പോൾ ആ പിതാവിന് അത്രയും അഭിമാനവും അതുപോലെ തന്നെ സന്തോഷവും ഒപ്പം മനസ്സിലൊരു ദുഃഖമുണ്ട്. അങ്ങനെ ബലി അർപ്പിക്കാൻ പോകുന്ന ആ സമയത്ത് ദൈവം ഒരു അരുളി നടത്തുകയാണ്, കുഞ്ഞിനെ ബലി അർക്കണ്ട, അതിനു പകരമായിട്ടൊരു മൃഗത്തിന് എനിക്ക് ബലി നൽകിയാൽ മതി എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടുകയും ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചതാണ്, എത്രമാത്രം നീ ദൈവത്തിന് വിശ്വസിക്കുന്നുണ്ട്, ഇതിൻ്റെ വിശ്വാസത്തെയാണ് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയത്, എന്തായാലും നീ ദൈവ ഭയമുള്ളവനാണ്, ഭക്തിയുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ തിരിച്ചു നൽകുകയാണ്. അങ്ങനെ ഇസ്ലാമിക് കലണ്ടറിലെ അവസാന മാസമായ ദുൽഹജ് 10 നമ്മൾ ബക്രീദ് ആഘോഷിക്കുകയാണ്. സ്വന്തം ഇഷ്ടത്തെക്കാൾ ദൈവകൽപ്പനയ്ക്ക് മുൻഗണന നൽകണമെന്നും ത്യാഗസന്നദ്ധതയും സ്നേഹവും പരസ്പരം പങ്കുവയ്ക്കണമെന്നുമാണ് ബക്രീദ് നൽകുന്ന സന്ദേശം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. അല്ലാവിൻ തിരുനടയിൽ 1978 പുറത്തിറങ്ങിയ ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. അന്നത്തെ ഒരു അടിപൊളി ചിത്രം തന്നെയായിരുന്നു അത്. തിരക്കഥ, നിർമ്മാണം, ഗാനങ്ങൾ എന്നിവയൊക്കെ ശ്രീകുമാരൻ തമ്പിയാണ് നിർവഹിച്ചത്. ജെ ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ MK അർജുനനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. അപ്പോൾ ആ ഗാനത്തിലേക്കാണ് പോകുന്നത്. അതിനു മുൻപ് ഇന്നത്തെ ഗാനങ്ങൾ നമുക്ക് ആരാണ് തിരഞ്ഞെടുത്ത് അയച്ചു തന്നതെന്ന് അറിയണ്ടേ? ആലുവയ്ക്കടുത്ത് എടത്തല എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും നൌഷാദാണ് ഇന്നത്തെ ഈ ഗാനങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്ത് അയച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങളിലേക്ക് പോവാം. കൂടെയുള്ളത് ഞാൻ വിദ്യ.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി. പ്രിയപ്പെട്ട ഒരേ സമയം 7 മണി കഴിഞ്ഞ 3:51 ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ബക്രീദ് അഥവാ ബലിപെരുന്നാൾ, അല്ലെ? ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകുന്ന ഈ ദിനം ഇബ്രാഹിം നബിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ത്യാഗസ്മരണയുടെ പുതുക്കൽ കൂടിയാണ് അല്ലെ. പ്രവാചകനായ ഇബ്രാഹിം നബി, അദ്ദേഹത്തിന് കുറെ കാലങ്ങൾ കാത്തിരുന്നൊരു കുഞ്ഞ്

0: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. ദിസ് ഇസ് റെയിൻബോ എഫ് എം 107.5. മ്യൂസിക്കലി യോഴ്സ്.
1: അടുത്തത് 1969 പുറത്തിറങ്ങിയ കടൽപ്പാലം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ ഈണം, പി മാധുരിയുടെ ആലാപനം.

ആയിരം കാലം അകലെയാണെങ്കിലും മായാതെ നിൽക്കുകയാണ് മനസ്സിൽ മക്ക എന്ന പുണ്യഗേഹം. 1977 പുറത്തുവന്ന ഹർഷബാഷ്പം എന്ന ചിത്രത്തിനു വേണ്ടി ഖാൻ സാഹിബ് രചന നിർവഹിച്ച ഈ ഗാനത്തിന് എം കെ അർജുനനാണ് ഈണം പകർന്നിരിക്കുന്നത്. ഒരു ജനതയുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന സാരോപദേശങ്ങൾ മനസാവരിച്ച് കർമ്മപഥങ്ങൾ വിമലീകരിച്ച് മുന്നോട്ടു പോകുന്ന വിശ്വാസ സമൂഹത്തിന് ആത്മപ്രകാശം പരത്തുന്ന ആ സ്വർഗീയ ഗാനം ആസ്വദിക്കാം. ഇതാ വരുന്നു.

1979 പുറത്തിറങ്ങിയ ചിത്രമാണ് അന്യരുടെ ഭൂമി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം പകർന്ന് പീർ മുഹമ്മദ് ആലപിച്ച ഒരു ഗാനത്തിലേക്കാണ് ഇനി സ്വാഗതം കൊച്ചി പോകുന്നത്. അപ്പോൾ അതായിരുന്നു അമനോഹര ഗാനം.

0: സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
2: പ്രിയരെ, ഇനി 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലെ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 59th പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3rd സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. ഐപിഎൽ ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രസിഡന്റ്സ് പോലീസ് കളർ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം പോലീസിന് സമ്മാനിക്കും. ഗ്യാങ്ടോങ്ലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരേഡിൽ 400 പേരടങ്ങുന്ന പോലീസ് സംഘം പങ്കെടുക്കും. പുരസ്കാരം ലഭിക്കുന്ന രാജ്യത്തെ 15th വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 3rd സംസ്ഥാനമാണ് സിക്കിം. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടെ മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതികവിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയെ മറ്റു സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ഉന്നതാധികാര സമിതി അധ്യക്ഷനുമായും ശ്രീ പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ NTA ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു. രാജ്യത്തുടനീളം 5,400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ June 21 നീറ്റ് UG പുനഃപരീക്ഷ നടക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോപ്റ്റ് എഡ്യൂടെക്കിന് പരീക്ഷാ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ CBSE തള്ളി. ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും CBSE സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏജൻസിക്ക് കരാർ നൽകുന്നതിൽ പ്രോട്ടോകോളുകൾ സൂക്ഷ്മമായി പാലിച്ചിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. രാജ്യത്തെ മുസ്ലീം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശുപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൈപ്രസിലെത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനാസ് കോംബോസിനും ക്ഷണത്തിന് നന്ദി പറയുന്നതായി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക്

0: ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് ലഭിച്ചതിന്റെ സന്തോഷം പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി രജനി ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: 10 വർഷമായിട്ട് ഞാൻ 5 സെന്റ് ഭൂമി വാങ്ങിച്ച് അതും സർക്കാർ തന്നത് 5 സെന്റ് ഭൂമി വാങ്ങിച്ച് ഇവിടെ വീട് താമസിക്കുമായിരുന്നു, ഒരു ഷെഡ് അടിച്ച്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനത്തിന്റെ പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും ഞങ്ങൾ താമസിക്കുക. പിന്നെ 2 മരുമക്കളും ഉണ്ട്, കൊച്ചുമോളും ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേരും ഇവിടെ താമസിക്കുക. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് എത്ര പറഞ്ഞാൽ അന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് പറ്റത്തില്ല, ഒത്തിരി ഉപകാരമുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഇതോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാകും. രാജ്യത്ത് 3-ാം സ്ഥാനവും അസം സ്വന്തമാക്കി. അസമിൽ വിവാഹം, വിവാഹമോചനം, അവകാശ പാരമ്പര്യം തുടങ്ങിയവയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമചട്ടക്കൂട് സ്ഥാപിക്കുകയെന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. ഭരണഘടനാ പരിരക്ഷകളും ആചാരപരമായ രീതികളും സംരക്ഷിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗങ്ങളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേലുള്ള ചർച്ചയും ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. റെയ്ഡുകളിൽ വിവിധ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബാങ്കിലെ സ്ഥിര നിക്ഷേപ രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സ്നേഹവും സഹനവും ത്യാഗവും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ അർത്ഥസമ്പുഷ്ടവും സഫലവുമാക്കുമെന്ന് ബലിപെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നു. പുതുപുത്തൻ വസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥന നിർഭരമാകുമ്പോൾ സാധ്യമാകുന്ന ആത്മീയ നവീകരണം സമൂഹത്തിൽ നന്മയുടെ പുതിയ പുലരികൾ സമ്മാനിക്കും. ചേർത്ത് പിടിക്കലിന്റെ ഏറ്റവും ഉദാത്തമായ സന്ദർഭമാണ് ബക്രീദ്. അത് കേവലമായ ഒരാഘോഷമല്ല, ഒപ്പം മാനവ സ്നേഹത്തിന്റെ കലാതീതമായ സന്ദേശമാണ്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദാശംസകൾ നേർന്നു. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിനുശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ അല്പസമയത്തിനകം അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ വിമാനത്താവളത്തിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. അക്കാദമി ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ആകെ 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 66 വനിതാ കേഡറ്റുകളും ഉൾപ്പെടും. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരക്കും. ഇന്നലെ നടന്ന ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആന്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറി ഡോക്ടർ എൻ കലൈസെൽവി മിഡ്ഷിപ്പ്മാൻമാർക്ക് ബിരുദദാനം നടത്തി.
0: IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് വിജയം. 244 റൺ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദ് 19.2 ഓവറിൽ 196 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും.

0: വീണ്ടും. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 51st പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3rd സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. ഐപിഎൽ ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി FM റെയിൻബോ 107.5.
2: പ്രിയരെ, സമയം 7 മണി കഴിഞ്ഞ 35:21. അപ്പോൾ ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ പ്രത്യേകത നമുക്കറിയാലോ, ബക്രീദുമായി ബന്ധപ്പെട്ട ഗാനങ്ങളാണ് ഇന്ന് സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആലുവ ഇടത്തലയിൽ നിന്നും നൌഷാദാണ് ഇന്നത്തെ ഗാനങ്ങൾ നമുക്കായി തിരഞ്ഞെടുത്ത് അയച്ചു തന്ന അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി. ഹലോ.
3: ഹലോ.
2: ഈദ് മുബാറക്.
3: ഈദ് മുബാറക്. ഈദ് മുബാറക്.
2: എന്തൊക്കെയാണ് വിശേഷം?
3: നല്ല വിശേഷം. എന്താ പറയാ, ഞാന് വിശേഷങ്ങൾ പറയുകയാണെങ്കിലും 30 വർഷമായി ആകാശവാണി തൃശ്ശൂര് കൊച്ചി നിലയങ്ങളിലൊക്കെ പാടുന്നുണ്ട്.
2: അപ്പോ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഇന്ന് സ്വാഗതം കൊച്ചിയിൽ കൂടെ ഉള്ളത്.
3: അതെ, ഒരുപാട് 30 വർഷമായി ഞാൻ പാട്ടുകള് എന്റെ പാട്ടുകള് ആകാശവാണിയിൽ വരുന്നുണ്ട്.
2: അതുപോലെ തന്നെ ഇന്നിപ്പോ നേരത്തെ ആണ് വിളിച്ചിരിക്കുന്നത്, അതിന്റെ കാര്യം കൂടി നമുക്ക് പറയാം അല്ലേ?
3: ഇന്ന് പള്ളിയിൽ പോകേണ്ട ദിവസം, 8 മണിക്ക് പ്രാർത്ഥന തുടങ്ങും.
2: അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മൾ സംസാരിച്ച് സന്തോഷം പങ്കുവെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവാനാണ്.
3: അതെ, വളരെ സന്തോഷം.
2: അപ്പൊ ഇന്നത്തെ ബക്രീദിന് ഇരട്ടി മധുരമാണ് അല്ലേ? ആരൊക്കെയുണ്ട് വീട്ടില്?
3: വീട്ടില് വൈഫും 2 മക്കളും.
2: എന്ത് ചെയ്യണു വൈഫ്? മക്കളോ?
3: പേര് ഷീബ. മക്കൾ 2 പേരുണ്ട്. മോന്റെ മൂത്ത മോന്റെ പേര് ഗസൽ. 2nd പേര് സഫൽ.
2: ഗസലും സഫലും. അപ്പൊ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു അത്. ഇത്ത എന്ത് കേൾക്കുന്നുണ്ടോ മക്കളും വൈഫും ഒക്കെ? അടുത്ത് തന്നെ ഉണ്ടോ എല്ലാവരും? ഇന്ന് പള്ളിയിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും കൂടി അല്ലേ? എന്താണെന്ന് സ്പെഷ്യൽ മോർണിംഗ്? എല്ലാം തയ്യാറാക്കി ഇനി പള്ളിയിൽ പോയി വന്നിട്ട് വേണം ഒരു പിടി പിടിക്കാനല്ലേ?
3: ബിരിയാണി സ്പെഷ്യല്.
2: ഇതൊക്കെ ഇത്ത ഉണ്ടാക്കുന്നതാണോ? നിങ്ങളെല്ലാവരും സഹായിക്കില്ലേ ഇപ്പോ?
3: പിന്നെ
2: എല്ലാവരും കൂടിയാണ് പാചകം. അപ്പൊ എന്തായാലും ഗായകനെയാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. 2 വരി കേൾക്കാതെ പോയാൽ സ്വാഗതം കൊച്ചി പൂർണ്ണമാവില്ലായിരിക്കും. മൂളം.
3: ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കൂ. ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽക്കൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന

0: ചോർലിമ്മേടി തേടിയൂരല്ല സാഫല്യം നേടി തേടിയൂരല്ല സാഫല്യം നേടി തേടിയൂരല്ല.
1: ഓ കേക്കാ, ഈ പാട്ടിപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ കേട്ടതാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇത് പാടുമ്പോൾ ഭയങ്കരമായിട്ട്, സത്യമായിട്ട് പറയാണ്, ഉള്ള ഭയങ്കരമായിട്ട് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു എന്ന് പറയില്ലേ നമ്മളെ. ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാവിനും അത് ഫീൽ ചെയ്തു.

0: ഉണ്ടാവും.
1: താങ്ക്
0: ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ.
1: ഒരുപാട് സന്തോഷം, എനിക്ക് സന്തോഷം, എനിക്ക് സന്തോഷം.
0: ഇനി ആർക്കെങ്കിലും സ്പെഷ്യൽ ഡെഡിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആവാം.
1: ആ ഡെഡിക്കേഷൻ എന്റെ അനിയത്തി കൊടുങ്ങല്ലൂർ താമസിക്കുന്നുണ്ട്.
0: ആ പറഞ്ഞോളൂ.
1: സറീന.
0: സറീന.
1: സറീന.
0: ആ
1: അപ്പൊ അതിന്റെ ഭർത്താവിന്റെ പേര് നാസർ.
0: ആ
1: പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് എല്ലാവർക്കും. പിന്നെ അവിടെ വൈഫിന്റെ ഉമ്മയുണ്ട്, അവർക്കും. പിന്നെ എന്റെ ജ്യേഷ്ഠൻ റഷീദ്, ഭാര്യ മൈമൂൺ, അവരുടെ കുട്ടികൾക്കും. അങ്ങനെ എല്ലാവർക്കുമായിട്ട് കുടുംബസമേതം. പിന്നെ മൂത്ത മകന്റെ വൈഫ് ഹദി, മൂത്ത മകൻ. അപ്പൊ അവർക്കെല്ലാവർക്കും,
0: എല്ലാവർക്കും വേണ്ടി,
1: ആ
0: എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. അപ്പൊ ഒരുപാട് സന്തോഷം വിളിച്ചതില്. ഇന്നത്തെ ദിവസത്തും ഈ ഒരു പ്രത്യേകതയുള്ള ദിവസത്തിൽ ഇത്രയും നല്ല ഗാനങ്ങൾ നമുക്കായി തിരഞ്ഞെടുത്ത് അയച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതുപോലെ നല്ല നല്ല ഗാനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് കത്തുകൾ അയക്കാം. ഓക്കെ എന്നാ ശരി. താങ്ക് യു. ഈദ് മുബാറക്. നൌഷാദ്, ഇടത്തലയിൽ നിന്നും നൌഷാദാണ് ഇന്നത്തെ ഗാനങ്ങൾ നമുക്കായി തിരഞ്ഞെടുത്ത് അയച്ചത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. വളരെ മനോഹരമായിട്ട് പാടുകയും ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിലിരിക്കുന്ന സമയമാണ്. അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ. ഏതാണ് അടുത്ത ഗാനം എന്നല്ലേ. എത്തീം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാമല്ലേ. പി ഭാസ്കരൻ വരികൾ എഴുതി എം എസ് ബാബുരാജ് ഈണം പകർന്ന യേശുദാസ് ആലപിച്ച ഒരു ഗാനം.

0: അല്ലാഹു അലൈഹി വസല്ലം.
1: സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
2: ആയിരത്തി തൊള്ളായിരത്തി 1975 ജൂലൈ 4 റിലീസായ സൂപ്പർ ഹിറ്റ് മൂവിയാണ് ചട്ടമ്പി കല്യാണി. ശ്രീകുമാരൻ തമ്പിയാണ് രചനയും നിർമ്മാണവും. ജെ ശശികുമാറിന്റെ സംവിധാനം. പ്രേം നസീർ, ലക്ഷ്മി, സോമൻ, അടൂർബാസി, കെ പി സി ലളിത എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി രംഗത്ത് വരുന്ന ഒരു വിജയ ചിത്രം. ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ എം കെ അർജുനന് ഈണം പകർന്ന് ഭാവഗായകൻ ആലപിച്ച നല്ലൊരു ഗാനത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. തരിവളകൾ ചേർന്ന് കിലുങ്ങി.

0: സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: സംക്രമ പമകരി ആ വരികൾ തുടങ്ങുന്നൊരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ദാസേട്ടൻ്റെ ഒരു ആൽബം സോങ്. ഇതാ ഇവിടെ 79 പുറത്തിറങ്ങിയ 14-ാം രാവ എന്ന ചിത്രത്തിലെ ഈ ഗാനം ആലപിച്ചത്.

വി എം കുട്ടിയാണ്. അതുപോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ആദ്യമേ പറഞ്ഞു ബക്രീദ് അതിൻ്റെ സന്ദേശം എന്താണെന്നല്ലേ. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ താല്പര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കൽ കൂടിയാണ് ബക്രീദ് നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം. ത്യാഗത്തിൻ്റെ കഥയാണല്ലേ. അപ്പോൾ അതായത് നമ്മളുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, പൊരുത്തങ്ങൾ, പൊരുത്തക്കേടുകളൊക്കെ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവരും അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളൊക്കെ സാധാരണ മനുഷ്യരൊക്കെ മാറിയിട്ട് കുറച്ചും കൂടി നന്മയുള്ള മനുഷ്യരായി മാറുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, സ്വാഗതം കൊച്ചിയിലും പല അഭിപ്രായങ്ങളുണ്ടാവാം, പല ഇഷ്ടങ്ങളുണ്ടാവാം, ഇഷ്ടക്കേടുകളുണ്ടാവാം. പക്ഷെ നമ്മളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് മാറിക്കൊടുക്കാനോ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒന്നുകൂടി മനോഹരമായിരിക്കും അല്ലേ. അപ്പോൾ സ്വാഗതം കൊച്ചിയിൽ സംക്രമ പാമകരി എന്ന ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, അതിനാണ് ഈ വളഞ്ഞ വഴിയൊക്കെ പിടിച്ചതല്ലേ വിദ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് അതെ. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, ഈ ഗാനം, ഈ സംക്രമ പാമകരി എന്ന് പറയുന്ന, സംക്രമ പാമകരി എന്ന് പറയുന്ന ഗാനം ആരാണ് രചിച്ചത്? സംക്രമ പാമകരി എന്ന് പറയുന്ന ഗാനം രചിച്ചത് ആരാണ്? അപ്പോൾ ഉത്തരങ്ങൾ പെട്ടെന്ന് പോന്നോട്ടെ. നമ്മുടെ സ്വാഗതം കൊച്ചി എന്ന പോസ്റ്ററിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഉത്തരങ്ങൾ നമുക്കൊരിടവേളയ്ക്ക് ശേഷം വായിക്കാം അല്ലേ. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോയാലോ. അപ്പോൾ ദാ വരുന്നു നമ്മുടെ 14-ാം രാവ് എന്ന ചിത്രത്തിലെ സംക്രമ പാമകരി.

ഗംഗത്തെ കുന്തിര ഉരുളി കാചിത്തിര മക്കൊരു ഗംഗത്തെ കിന്തതിരോ നോക്കിൻ പഴങ്കതിരോണിയ മഞ്ചത്തെ കിന്തിരു മുടി വര സംഗതി കൊണ്ടി ഗംഗത്തെ ഒന്നുമേ മുടി വന്തിരത്തകരുപ്പുവിരിപ്പം നിന്നുന്നേ ഉടൻ എട്ട് കുളിച്ചത് കെട്ടൈ വിട്ടാൽ പിന്നില്ലേ അന്നത്തെ വരെ കുട്ട കമ്മനിലു ചെല്ലും വട്ടത്തലിവര മട്ടത്തിരുമുഖം തകതകജം തങ്കത്തിന കൃതി ഗീതസംസരിതം ചില്ല തകഭിന്നിതാലൃത ജുഞ്ചുമൃതം കൃതത്തലമില്ലേ പല ദുന്നി കല്ലി തീരുകൃതമകരി തങ്ക തുങ്കത്തിങ്ങിന കൃതൃതമേഹം തകകം വരി.

ഉലകം അലറു ദുടി തട്ടിപ്പിടിയ കടൽ കടം നിന്നമുള്ള അതിജയവാസം തിരുവെങ്കരി മിക വർണ്ണപ്പെട്ട വട്ട ചുറുമക്കണ്ണ കൊണ്ട് ചരിച്ചകത്തും നോക്കും.

പ്രിയരെ, കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സ്വാഗതം കൊച്ചി. സമയം 7 മണി കഴിഞ്ഞ് 53 മിനിറ്റും 49 സെക്കൻഡും 51 സെക്കൻഡും ആയിട്ടുണ്ട്. 1978 ഓണക്കാലത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ തിരുമുൽക്കാഴ്ചയുമായി എത്തിയ മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമാണ് തച്ചോളി അമ്പു. പ്രേംനസീർ ടൈറ്റിൽ റോളിലെത്തിയ ഈ ചിത്രത്തിൽ വൻ താരനിരയാണ് അണിനിരുന്നത്. മറ്റൊരു പ്രത്യേകത, തമിഴിൽ നിന്ന് ശിവാജി ഗണേശൻ ഉദയനക്കുറിപ്പായി എത്തിയിട്ടുണ്ടായിരുന്നു. ആക്ഷൻ ഹീറോ ആയ ജയൻ

ആദ്യമായി ഡബിൾ റോളിൽ വന്നു. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ളൊരു ചിത്രമായിരുന്നു ഇത്. ഈ ചിത്രത്തിന് വേണ്ടി സംഗീതം കൈകാര്യം ചെയ്തത് യൂസഫലി കച്ചേരിയും രാഘവനുമാണ്. മനം കവർന്ന 6 പാട്ടുകൾ വർണ്ണം ചാലിച്ച ഈ ചിത്രത്തിന് രചന നിർവഹിച്ചത് വടക്കൻ പാട്ടിന്റെ പ്രിയ കലാകാരൻ എൻ ഗോവിന്ദൻകുട്ടിയാണ്. നവോദയ അപ്പച്ചൻ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചു. ഈ ചിത്രത്തിനു വേണ്ടി വാണിജയറാം പാടിയ പ്രശസ്തമായ നാദാപുരം പള്ളിയിലെ കേൾക്കാൻ കൊതി വരുന്നില്ലേ, അപ്പൊ കേട്ടാലോ, ഇതാ വരുന്നു.

0: This is Ring FM 107.5. Musically yours. ദേവത എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി പി എസ് ദിവാകർ ഈണം പകർന്ന് യേശുദാസും ഉദയഭാനുവും രഘുവും ചേർന്ന് ആലപിച്ച ഒരു ഗാനത്തിലേക്കാണ് ഇനി സ്വാഗതം കൊച്ചു പോകുന്നത്.
1: പാടെ പടച്ച നമുക്കും തരോടോ വരം. പാടെ പടച്ചവൻ നമുക്കൊരു

0: അടുത്തവൻ നമുക്കൊരു വരം തന്നാൽ പിന്നെ പിടിച്ചതും തൊട്ടതും പൊന്നാക്കും,
1: പിന്നെ പിടിച്ചതും തൊട്ടതും പൊന്നാക്കും.
0: അടുത്തവൻ നമുക്കൊരു വരം തന്നാൽ പിന്നെ പിടിച്ചതും തൊട്ടതും പൊന്നാക്കും, പിന്നെ പിടിച്ച

അടച്ചവൻ നമുക്കൊരു വരം തന്നാൽ പിന്നെ പിടിച്ചതും തൊട്ടതും പൊന്നാക്കും, പിന്നെ പിടിച്ചതും തൊട്ടതും പൊന്നാക്കും.

നമ്മുടെ ചോദ്യം മറക്കണ്ട. 14 രാവ് എന്ന ചിത്രത്തിലെ സംഗ്രഹ പമകരി എന്ന ഗാനം ആരാണ് രചിച്ചത്? ഒരുപാട് പേര് ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. ഇനി അയക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒരു പാട്ട് അകലത്തിൽ ഉത്തരങ്ങൾ അയക്കാനുള്ള സമയമുണ്ട്. അപ്പൊ അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലേ? അടുത്തത് വളരെ രസകരമായ ഒരു ഗാനമാണ്. എല്ലാർ ഈശ്വരി ആണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗാനത്തിന്റെ കൃത്യമായ ഇടവേളകളിൽ ഹോയ് ഹോയ് ഹോയ് എന്നൊരു പദപ്രയോഗം വരുന്നുണ്ട്. അത് കൂടുതൽ ഈ ഗാനത്തെ മനോഹരമാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആദ്യ കേൾവിയിൽ തന്നെ ഈ ഗാനം ഹൃദ്യമായൊരു അനുഭവമാക്കി തീർക്കുകയാണ് ഇതിന്റെ സൃഷ്ടാക്കളായ വയലാറും ജി ദേവരാജനും. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത 65 റിലീസായ കല്യാണ രാത്രി എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നിക്കാഹ്, കാത്തിരുന്ന നിക്കാഹ്, ആ ചിത്രത്തിലെ ഗാനത്തെക്കുറിച്ചാണ് പറയുന്നത്. കണ്ടാൽ അഴകുള്ള മണവാട്ടി കേട്ടാലോ.

സമയം 8 മണി കഴിഞ്ഞ് 8:47 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ റെഡിയാണ്. വാഴപ്പാടി മുഹമ്മദ് എന്ന് ആണ് ഭൂരിഭാഗം പേരും അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വാഴപ്പള്ളി മുഹമ്മദ് എന്നും അയച്ചിട്ടുണ്ട്. ഗൂഗിളിലെല്ലാം വാഴപ്പള്ളി മുഹമ്മദ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ പൊതുവെ അദ്ദേഹത്തെ പറയുന്നത് വാഴപ്പാടി മുഹമ്മദ് എന്നാണ് ഞാനും കേട്ടിരിക്കുന്നത്. ലീല പുരുഷോത്തമൻ, സൽമ ജമാലുദ്ദീൻ, സനൽ, ബിന്ദു, ജിഷ, ഉഷ, ശ്രീദേവി, രാജേഷ്, സജിത, സഹിത, തോമസ്, അങ്ങനെ ഒരുപാട് പേര് ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. എന്തായാലും ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും പറയാം കേട്ടോ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ അടുത്ത ഗാനത്തിലേക്ക് പോവുകയാണ്. അടുത്ത ഗാനം വരുന്നത് പി ഭാസ്കരൻ.

വരികളെഴുതി കെ രാഘവൻ ഈണം പകർന്ന വറുത്ത പച്ചരി ഇടിച്ചു തള്ളുന്ന എന്ന ഗാനമാണ്. യേശുദാസും വാണി ജയറാമും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. നവോദയയുടെ ബാനറിൽ അപ്പച്ചൻ നിർമ്മാണവും സംവിധാനവുമാണ് നിർവഹിച്ച ഈ ചിത്രം മാമാങ്കമാണ്. ഇതിൽ 7 മനോഹരമായ ഗാനങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ സൂപ്പർ താരം നമ്മുടെ ജയനും കൂട്ടരും ഒരു കല്യാണാഘോഷ യാത്രയുടെ അകമ്പടിയോടെ നടന്നു പോകുന്നൊരു ഗാനമാണിത്. വറുത്ത പച്ചരി ഇടിച്ചു തള്ളുന്ന മിടുക്കി പാത്തുമ്മയുടെ വിശേഷങ്ങൾ കേട്ടാലോ? ഇതാ വരുന്നു.

പ്രിയരെ, കേട്ടുകൊണ്ടിരുന്നത് സ്വാഗതം കൊച്ചിയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്നത്തെ ഈ സ്വാഗതം കൊച്ചിയിലെ മനോഹര ഗാനങ്ങൾ നമുക്കായി തിരഞ്ഞെടുത്ത് അയച്ചു തന്നത് ആലുവ എടത്തലയിൽ നിന്നും നൗഷാദാണ്. ഇന്നത്തെ ഗാനങ്ങൾ എല്ലാവർക്കും ഒരുപാട്

യാത്ര ചെയ്യുന്ന സമയത്ത് പാട്ട് കേൾക്കാൻ വിളിക്കണമെന്ന് പറഞ്ഞു. എങ്ങോട്ട് വിളിക്കണം? എന്താ അല്ലേ തലയും വാലില്ലാതെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ വിളിക്കേണ്ടത് 0484242810 പെട്ടെന്ന് വിളിച്ചോളൂ. പാട്ടുകൾ റെഡിയാണ്. ഒറ്റ കണ്ടീഷൻ, എപ്പോഴും പറയാറുള്ളത് പോലെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ഒന്ന് സൈഡിലേക്ക് ഒതുക്കിയ ശേഷം മാത്രം കോളുകൾ ചെയ്യുക. പോതാ വരുന്നു ആദ്യ ഗാനം.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in.
1: ഹലോ ഡിയേഴ്സ്, ഇസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ വിദ്യ. അപ്പോൾ ആദ്യത്തെ കോളർ ഇവിടെ റെഡിയാണ്. ആരാണെന്നറിയണ്ടേ? ദാ വരുന്നു ആദ്യത്തെ കോളർ. ഹലോ, പേര് പറഞ്ഞോളൂ.
2: ബിന്ദു.
1: ബിന്ദു, എവിടുന്നാ വിളിക്കുന്നത്? കിടാമംഗലം, പറവൂര്, നോർത്ത് പറവൂർ. ആ, അപ്പൊ പറവൂർക്കാരിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
2: നല്ല വിശേഷം.
1: എവിടെ നിന്ന് എങ്ങോട്ട് പോവാൻ പോവാണ്?
2: ഞാനിപ്പോ ഒരു 16 മരിപ്പുണ്ടായിരുന്നു, അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കേനെ.
1: ഓഹോ ഹോ, പറഞ്ഞോളൂ. അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള്?
2: വേറെ നല്ല വിശേഷം. മോനുണ്ട്, എനിക്ക് മോനുണ്ട്, 30 30 വയസ്സ്. അവന്റെ പിറന്നാളാണ് ജൂലൈ 5 ജനിച്ച ദിവസം. അപ്പൊ അവന് ഒരു പാട്ടിന് വേണ്ടിയാണ് ഞാൻ വിളിക്കണത്.
1: ഓ, ദീർഘവീക്ഷണമുള്ള അമ്മയാണല്ലോ. 2 മുൻപൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ.
2: ഞങ്ങള് പ്രളയത്തിന് തുടങ്ങി വിളിക്കണതാണ്.
1: ഓ ഓ ഓ,
2: എന്നിട്ട് ഞങ്ങൾക്ക് അത് മറ്റേ
1: ഇതിലാണ് 2018 തുടങ്ങി വിളിക്കുകയാണപ്പോ.
2: ആ, പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. മറ്റേ ഉച്ചക്ക് 2 അയ്യോ മറന്നു, അതിലാണ് വിളിച്ചിരുന്നത്. കിട്ടണില്ല മാഡം,
1: യുവർ ചോയ്സില്.
2: കിട്ടണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കിട്ടിയത്.
1: അയ്യോ, ഇത്ര എക്സൈറ്റഡ് ആവണ്ട, ശാന്തമായിട്ട് സമാധാനമായിട്ട് പറഞ്ഞാ മതി. ടെൻഷൻ ഒന്നും വേണ്ട, കൂളായിട്ട് സംസാരിച്ചാ മതി.
2: അപ്പൊ അത് കാരണം അഡ്വാൻസ് ആയിട്ട് പാട്ട് ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അത്
1: കിട്ടും. ആ, നല്ല കാര്യം, നല്ല കാര്യം. അപ്പൊ എന്തായാലും July 5 ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്ക് വേണ്ടി ഇനി അന്ന് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലോ, 2018 മുതൽ ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത സങ്കടം തീർക്കാനായിട്ട് ഇപ്പൊ തന്നെ നേരത്തെ ചോദിച്ചു വെക്കുകയാണ് അല്ലേ? ഏത് പാട്ടാണ് വേണ്ടത്?
2: എനിക്ക് വേണ്ടത് കൃഷ്ണകൃഷ്ണുള്ള പാട്ടില് ഗുരുവായൂരപ്പൻ സിനിമ,
1: ഗുരുവായൂരമ്പല നടയിൽ. ഓക്കെ, ആ സിനിമയില് കൃഷ്ണകൃഷ്ണ എന്ന് പറയുന്ന പാട്ടാണ് വേണ്ടത്. മോന്റെ പേര് പറഞ്ഞില്ല കേട്ടോ.
2: മോന്റെ പേര് രാകേഷ്.
1: രാകേഷ്. അപ്പൊ രാകേഷിന് അഡ്വാൻസ് ആയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വക ബർത്ത്ഡേ വിഷസ് പറയാണ്. അടുത്ത മാസം കഴിഞ്ഞ അതിന്റെ അടുത്ത മാസമാണ്, എന്നാലും നേരത്തെ ഇരുന്നോട്ടെ, മതിയില്ലേ? ഇനി വേറെ എന്തെങ്കിലും ഡെഡിക്കേഷൻ ആർക്കെങ്കിലും പറയാനുണ്ടോ?
2: ഞാനും മോനും മാത്രമേ ഉള്ളു വീട്ടില്. ഞാൻ ഡെഡിക്കേഷൻ, ഞാൻ നെയ്ത്തുകാരിയാണ്. എനിക്ക് കുറെ കൂട്ടുകാരികളുണ്ട്.
1: എവിടെ, വീട്ടിൽ തന്നെയാണോ നെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ സംഘത്തിൽ പോയിട്ടാണോ?
2: ഞാൻ സംഘത്തിൽ പോയിരുന്നാണ് നെയ്തിരുന്നത്. അത് കഴിഞ്ഞപ്പോ ഹാദിയില് എനിക്ക് ഷെഡിന് പൈസ കിട്ടി. അപ്പൊ എന്നെ ഇവിടെ നെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് വയ്യാതെ ശ്വാസം മുട്ട് വന്ന്.
1: ഓ ഓ,
2: അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ കാലിന് തേയ്മാനം ഇട്ട് നെയ്യാൻ പറ്റുന്നില്ല.
1: നെയ്യുമ്പോ ഏതൊക്കെയോ ഏഴകളോ അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ, എന്തൊക്കെയോ ഗ്രേഡുകളൊക്കെ ഇല്ലേ നെയ്യുന്നതിന്?
2: ആ, നെയ്യണേന് ഇങ്ങനെ എനിക്ക് ഞാൻ നെയ്തിരുന്ന 26 നൂല് ഷർട്ടിന്റെ തുണിയാണ് നെയ്തിരുന്നത്.
1: ഓ ഓ ഓ, ഖാദി ഷർട്ടുകൾ അല്ലേ?
2: ഖാദി ഷർട്ട്. പിന്നെ ഇപ്പൊ നെയ്ത്ത് നിർത്തി, ഇപ്പൊ വീട്ടില് വെറുതെ ഇരിക്കേന്.
1: റേഡിയോ കേൾക്കാലോ, റെയിൻബോ ഇല്ലേ ഫുൾ ടൈം? അപ്പൊ വീട്ടിലെ പണികള് നമ്മൾ പിന്നെ എത്ര എടുത്താലും തീരില്ലല്ലോ. അപ്പൊ എന്തായാലും ഒരുപാട് വിശേഷങ്ങളൊക്കെ കേൾക്കാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട്. മോന്റെ ബർത്ത്ഡേക്ക് നേരത്തെ വിളിച്ചതാണെങ്കിലും ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. അപ്പൊ ഒരു പാട്ട് കേട്ടാലോ? അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ പേര് പറഞ്ഞോളൂ.
2: പുഷ്കല രാജു, അത് മാഷിന്റെ വൈഫാണ്. പിന്നെ അജിത ചേച്ചി, ഷൈന, ഷീബ. പിന്നെ എനിക്കിവിടെ കുറച്ച് പിള്ളേർ.

0: അവര് പറഞ്ഞിട്ടുണ്ട് അവിന്റെ അമ്മ വിളിക്കുമ്പോ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശിങ്കാരി, പിന്നെ ശിങ്ക വർഷ എന്നാണ് അവളുടെ പേര്, ഞങ്ങൾ ശിങ്കാരി എന്നാണ് വിളിക്കണ. അഞ്ജന, പിന്നെ
1: വേറെ രണ്ട് ചെറിയ പിള്ളേര്, എല്ലാവരും ക്ഷമിക്കണം, ബിന്ദു ചേച്ചി ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ആ പേരൊക്കെ ഒന്ന് മറന്നുപോയിട്ടുണ്ട് അല്ലേ, പെട്ടെന്ന് കിട്ട്, മറന്നുപോയതല്ല, പെട്ടെന്ന് കിട്ടുന്നില്ല.
0: മാളും അങ്ങനെ കുഞ്ഞുങ്ങളാണ് രണ്ടുപേരും, അവർക്ക് വേണ്ടിട്ട്. പിന്നെ എന്റെ അച്ഛൻ, അച്ഛൻ മരിച്ചിട്ട് 6 വർഷമായി. അമ്മ, ആങ്ങളയുണ്ട്, 3 മക്കളാണ് അവർക്ക്. അങ്ങനെ എനിക്ക് 4 മക്കളാണ്, ആങ്ങളും ആങ്ങളമാരും ഒക്കെ കൊണ്ടിരിക്കും. 4 മക്കൾ,
1: 4 മക്കൾക്കും വേണ്ടി അപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്യാം. എല്ലാ ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. പോരെ, സ്പെഷ്യൽ ആയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന മോന് വേണ്ടി, രാകേഷിന് വേണ്ടിയിട്ട് മതിയല്ലോ. 2018 തുടങ്ങി, വിളിച്ചിട്ട് കിട്ടാത്ത സങ്കടമൊക്കെ മാറിയില്ലേ. അപ്പൊ ശരി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു, പാട്ട് കേൾക്കാം. ഇതാ വരുന്ന പാട്ട് കേട്ടോ. ഇപ്പൊ 2018 തുടങ്ങി ബിന്ദു ചേച്ചി നമ്മളെ വിളിക്കുകയാണ്, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കിട്ടാത്തത് വേറെ ഒന്നുമല്ല, ഒരുപാട് കോളുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന മകന് വേണ്ടിയാണ് വിളിച്ചത്. പറഞ്ഞ എല്ലാവർക്കും വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആ വരുന്നു ഗുരുവായൂർ അമ്പലനടിയിലെ ഒരു അടിപൊളി സോങ്.

അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമാണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ വിദ്യ. അപ്പോൾ നമ്മുടെ സവാരി ടൈമിലേക്ക് വിളിക്കാൻ യാത്ര ചെയ്യുന്നവരായിരിക്കണം. യാത്ര ചെയ്യുന്നവർക്ക് വിളിക്കേണ്ട നമ്പർ 04824282810104242811. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ, പാട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ എന്തൊരു രസമാണല്ലേ. അപ്പോൾ മഴയൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചൊക്കെ എല്ലാവരും യാത്ര ചെയ്യണം, സുരക്ഷിതമായി വേണം യാത്ര ചെയ്യാൻ. വിളിക്കുന്ന സമയത്ത് വണ്ടി വാഹനങ്ങൾ സൈഡിലേക്ക് ഒതുക്കിയതിനു ശേഷം മാത്രം കോളുകൾ ചെയ്യാം. അപ്പോൾ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ എന്തായാലും ആ കോളർ നമുക്ക് കോൾ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ടിലേക്ക് പോയാലോ. വിളിച്ചത് നമ്മുടെ ഇന്ദിര ചേച്ചിയാണ്, മാളയിൽ നിന്നും. ഇന്ദിര ചേച്ചി വാഴയിലൊരു പാട്ടാണ് ചോദിച്ചിരുന്നത്. കുറേ വിശേഷങ്ങളൊക്കെ ഇന്ദിര ചേച്ചിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ എന്തായാലും കിട്ടുന്നില്ല. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കിട്ടുമെന്ന് ട്രൈ ചെയ്യാം. എന്തായാലും ചോദിച്ച പാട്ട് കൊടുത്തേക്കാം അല്ലേ. അപ്പോൾ അതായിരുന്നു ഇന്ദിര ചേച്ചി ചോദിച്ച ആ ഒരു അടിപൊളി സോങ്.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്, കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 37 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോ നമ്മളുടെ കോളർ ഇവിടെ റെഡിയാണ്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ, നമസ്കാരം മാഡം.
3: നമസ്കാരം. ആദ്യം വിളിച്ചിട്ടൊന്ന് കട്ടായി പോയി അല്ലേ?
4: കട്ടായി പോയി. മാളേന്നാണ്, മാള തിരുമുക്കുളം. ഇന്ദിരാ എന്നാണ് പേര്.
3: വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു.
4: നാളെ എന്റെ ഇളയാങ്ങളയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അതിനാണ് ഞാൻ പാട്ട് ചോദിച്ചിരുന്നത്.
3: ഇപ്പൊ എവിടെ നിന്ന് എങ്ങോട്ട് പോവാണ്? അത് പറഞ്ഞില്ലല്ലോ.
4: ഞാനേ അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരാണ്. തൊട്ടടുത്തേ പോവാൻ പറ്റുള്ളൂ, അകലെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഹസ്ബൻഡ് വയ്യാണ്ടിരിക്കാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ.
3: എന്താ പറ്റിയത്?
4: ആൾക്ക് സ്ട്രോക്ക് വന്നതാണ്.
3: ഓ ഓ ഓ.
4: 1 വർഷമാവാൻ പോവാ, ജൂൺ 10 വരുന്നത്. ആളെപ്പോഴും സംസാരിക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു വിഷമത്തിലാണ്. ഈ പാട്ട് റേഡിയോ എപ്പോഴും വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. പാട്ട് കേൾക്കുമ്പോ റേഡിയോയില് പുള്ളിയുടെ പാട്ട് പറയുമ്പോ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്.
3: ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറയുമ്പോ?
4: അതെ, ആള് പാടുന്ന ആളാണ്. ചെൽമാ തിയേറ്ററിലായിരുന്നു ജോലി. പിന്നെ മേഡം, എന്റെ ഫാമിലിക്ക് ഒരു പരാതി. ഞാൻ വിളിക്കുമ്പോ അവരുടെ പേരൊന്നും പറയുന്നില്ല.
3: എന്താ ഇന്നലെ ചേച്ചി കാണിക്കണേ? അവരുടെ പേര് പറയണ്ടേ?
4: അതെ, അച്ഛനും അമ്മയും. ഞങ്ങള് അച്ഛനും അമ്മയും മരിച്ചു. ഞങ്ങള് 4 മക്കളാണ്. മൂത്ത ചേച്ചി 2 മാസം മുമ്പ് ചേച്ചി മരിച്ചു. ചേച്ചിക്ക് 2 പെൺകുട്ടികള്. അവർക്ക് മൂത്തവൾക്ക് 1 ആൺകുട്ടി, 2-ാമത്തവർക്ക് 1 പെൺകുട്ടി. ആ ആൺകുട്ടിയുടെ പേര് ശ്രീരാജ്, പെൺകുട്ടിയുടെ പേര് അനക. പിന്നെ എനിക്ക് 2 സഹോദരങ്ങളാണുള്ളത്. മൂത്തത് ഗോപാലകൃഷ്ണൻ, ഭാര്യയുടെ പേര് രേണുക. അവള് ടീച്ചറായിരുന്നു, റിട്ടയർഡ് ആയി. മകളുടെ പേര് അഞ്ചു. പിന്നെ എനിക്ക് ഇളയാങ്ങള, ഇളയാങ്ങൾക്ക് 2 മക്കളുണ്ട്, നീതു നിമിഷ. അവർക്ക് 2 കുറുമ്പന്മാരുണ്ട്.
3: 2 കുറുമ്പന്മാരുടെ പേര് പറഞ്ഞോളൂ.
4: ഒന്ന് ധീരവ്, ഒന്ന് ആര്യൻ. ആര്യൻ നീതു വിഷ്ണുപ്രസാദ് ആണ് അവന്റെ അച്ഛനുമ്മ. നാളെ അവന്റെ ബർത്ത്ഡേ ആണ്.
3: ഓക്കെ, ആര്യൻകുട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നാളെ
4: ബർത്ത്ഡേ ആണ്,
3: അപ്പൊ അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. പാട്ട് നമ്മളിപ്പോ കൊടുത്തു, വാഴയിലെ പാട്ടാണ് പറഞ്ഞിരുന്നത് അല്ലേ?
4: വാഴയിലെ പാട്ട്.
3: അപ്പൊ എന്തായാലും ആ പാട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ
4: വേറെ പാട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഹസ്ബൻഡിന് വേണ്ടിട്ട്?
3: പറഞ്ഞോളൂ.
4: ഏതെങ്കിലും ഒരു പാട്ട് മേഡത്തിന് ഇഷ്ടമുള്ളത് എന്റെ ചേട്ടന് വേണ്ടിട്ട്. പിന്നെ എല്ലാവർക്കും ബക്രീദ് ദിനാശംസകൾ.
3: ഓക്കെ, എല്ലാവർക്കും ബക്രീദ് ആശംസകൾ.
4: എല്ലാവർക്കും, അതെ അതെ, എല്ലാവർക്കും എന്റെ. അപ്പൊ എനിക്ക് വിളിച്ചിട്ട് 2 ഹോൾഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എന്റെ ചേട്ടന് വേണ്ടിട്ട് നല്ലൊരു അടിപൊളി പാട്ട്.
3: അടിപൊളി പാട്ടാണോ ചേട്ടന് ഇഷ്ടം?
4: അടിപൊളി പാട്ട് വെച്ചു. പാളാളൊക്കെ കേൾക്കുമ്പോഴാണ് ആൾക്ക് ഭയങ്കര സന്തോഷം. അല്ല, പേര് അങ്ങേരുടെ പേരൊന്നും അത് പറഞ്ഞോളൂ കേട്ടോ. ശ്രീധര പ്രഭുവിന് വേണ്ടി വെക്കുന്നത്.
3: ആരാണ്?
4: ശ്രീധരപ്രഭു.
3: ശ്രീധരപ്രഭു.
4: അപ്പൊ ആ പാട്ട് മേഡത്തിന് നന്നായിരിക്കണം, ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചു.
3: ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇഷ്ടമുള്ളൊരു പാട്ട് അദ്ദേഹത്തിന് വേണ്ടി വെച്ചു തരാം, ശ്രീധര പ്രഭുവിന് വേണ്ടി.
4: അതെ, ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കാണ്.
3: ഓ ഓ ഓ.
4: പാട്ട് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് അവർക്ക്.
3: ഓ ഓ. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് വെച്ചു തരാം. ബാക്കി പറഞ്ഞ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന കുഞ്ഞുമോനും എല്ലാവർക്കും വേണ്ടി നല്ലൊരു അടിപൊളി പാട്ട് വെക്കാം.
4: ഓക്കെ
3: ഓക്കെ. അപ്പൊ ശരി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്. വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ.
2: ഹലോ.
1: ആ, പേര് പറഞ്ഞോളൂ.
2: മന്മഥൻ.
1: മന്മഥൻ, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
2: കഞ്ഞിക്കുഴി ആലപ്പുഴ.
1: കഞ്ഞിക്കുഴി ആലപ്പുഴ.

0: ആദ്യമേ ആ പാട്ടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ പാട്ട് സെലക്ട് ചെയ്യായിരുന്നു.
1: പാട്ട്
0: ഒരു അടിപൊളി പാട്ട് ചോദിച്ചോളൂ, സവാരി ടൈമല്ലേ.
1: ഞാൻ പാടണോ?
0: അല്ല പാട്ട് പറയാൻ, ഏത് പാട്ടാണ് വേണ്ടതെന്ന്. ഒരു പുതിയ അടിപൊളി പാട്ട് ചോദിച്ചോളൂ. ഗുരുവായൂരപ്പൻ്റെ ഒരു ഗുരുവായൂർ അമ്പലം നടയിൽ നല്ല പാട്ട് പൂരണം കൊടുത്തേയുള്ളൂ. നമ്മൾ ഈ സവാരി ടൈമിലേ കുറച്ചുകൂടി പുതിയ പാട്ടുകളാണ് പറയുന്നത്. പാട്ട് പറയുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് വെച്ചു തരാം പുതിയ പാട്ടുകൾ. പഴയ നമ്മളിപ്പോ സ്വാഗതം കൊച്ചി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. പിന്നെ കഞ്ഞിക്കുഴിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് എവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞത്? ഓക്കെ, എന്താണ് വിശേഷം ആലപ്പുഴയ്ക്കുള്ള?

0: പിന്നെ കഞ്ഞിക്കുഴിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് എവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞത്? ഓക്കെ, എന്താണ് വിശേഷം ആലപ്പുഴയ്ക്കുള്ള യാത്രയിലേക്ക്? യാത്രയുടെ പ്രത്യേകത എന്താണ്? ഓ ഓ ഓ, ആരൊക്കെ കൂടിയാ പോകുന്നത്? ഓ ഓ ഓ, അപ്പൊ എന്തായാലും ഞാനൊരു ഗുരുവായൂരപ്പന്റെ പാട്ട് പോരണം, കൃഷ്ണകൃഷ്ണ എന്നുള്ള പാട്ട് ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വേറൊരു പാട്ട് വെച്ചുതരാം, ഒരു പുതിയ പാട്ട് വെക്കാം, അതുപോലെ ആ പാട്ട് പാടിക്കോളൂ. രണ്ടു വരി പാടിക്കോളൂ.
1: ഇന്നെന്റെ കരളിന്റെ പൊന്നണി പാളത്തെന്നുള്ള പാട്ടാണ്. ഇന്നെന്റെ കരളിന്റെ പൊന്നണി പാടത്തൊരു കുഞ്ഞാരപ്പൻ അന്തസ്സ് പറഞ്ഞു വന്നു, ഒരു കുഞ്ഞാരപ്പൻ അന്തസ്സ് പറഞ്ഞു വന്നു. പാടാത്ത പാട്ടില്ല, പാടാത്ത പാട്ടില്ല, പറയാത്ത കഥയില്ല,
0: ഓക്കെ, നന്നായിട്ട് പാടിട്ടോ. അപ്പൊ ചേട്ടാ നമുക്ക് പാട്ട് കേട്ടാലോ? അപ്പൊ ഇതാ വരുന്നു, ഒരു പുതിയ പാട്ടാണ്, കൽബിനകമേ എന്നുള്ള പാട്ട്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.

0: ncpcr.gov.in पर लॉगिन करें।
1: സമയം 9 മണി കഴിഞ്ഞ് 5:37 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. യാത്ര ചെയ്യുന്ന സമയത്തൊരു പാട്ട് കേൾക്കാൻ കൊതി തോന്നുന്നെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ 0484242801. അപ്പോൾ പാട്ട് കേൾക്കാൻ കൊതി തോന്നിയിട്ട് യാത്ര ചെയ്യാൻ പോകുന്ന ഒരാളുടെ കോൾ വന്നിട്ടുണ്ട്, നോക്കാം. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. പേര് പറയൂ.
2: എന്റെ പേര് സിനി.
1: സിനി, സിനി എവിടെന്ന് എങ്ങോട്ടേക്ക് യാത്ര ചെയ്യാണ്?
2: ഞങ്ങൾ ഇവിടെ നോർത്ത് പറവൂർ കുന്നുവരയിലാണ് താമസിക്കുന്നത്. വെറുതെ ഒരു റൗണ്ട് കറങ്ങാനും പറഞ്ഞുകൊണ്ട് നിൽക്കാം. അപ്പൊ നോക്കിയപ്പോ നല്ല മഴ.
1: വെറുതെ ഒരു റൗണ്ട് കറങ്ങാന്ന് പറഞ്ഞ് നിക്കാണ്.
2: ആ, ഒരു എറണാകുളമൊക്കെ ഒന്ന് പോയി, മറൈൻ ഡ്രൈവൊക്കെ ഒന്ന് കറങ്ങി മൊത്തത്തിലൊന്ന്.
1: ഓ, അങ്ങനെ. ഓ, ഒരു ട്രിപ്പ് അടിക്കാൻ വേണ്ടി നിക്കാണ്. രാവിലെ
2: ട്രിപ്പ്.
1: ഓക്കെ ഓക്കെ. ആരൊക്കെ കൂടിയാണ്?
2: ഞാനും ഹസ്ബൻഡും.
1: ടു വീലറിലാണോ?
2: ആ, മഴയെ ആസ്വദിച്ച് അങ്ങനെ പോവാന്ന് വിചാരിച്ചു.
1: റെയിൻകോട്ടൊക്കെ ഇട്ട് പതുക്കെ ഒന്ന് യാത്ര ചെയ്തു. നല്ല രസമാണ് യാത്ര ചെയ്യാൻ, അല്ലേ? അങ്ങനെ
2: ഓരോ ചായയൊക്കെ കുടിച്ച്.
1: അതന്നെ, ഒരു ദിവസം വ്യത്യസ്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണപ്പോ.
2: അങ്ങനെ ആ ഒരു ഇത്.
1: എപ്പോഴും നമ്മുടെ ലൈഫ് ഒരു കാർബൺ കോപ്പി പോലെയാണല്ലേ. മോർണിംഗിൽ എഴുന്നേൽക്കുന്നു, ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം റിപ്പീറ്റ് ചെയ്യുന്നു, അല്ലേ? അതിൽ നിന്നൊക്കെ ഒന്ന് വ്യതിചലിക്കാനായിട്ട്.
2: 12 മണിക്കൊക്കെ ഇതേപോലെ ഞങ്ങൾ പോയിട്ടുണ്ട് ചായ കുടിക്കാനായിട്ട്.
1: അപ്പൊ നിങ്ങള് നൈറ്റ് റൈഡേഴ്സ് ആണ്. അതന്നെ, അങ്ങനെ വേണം, ലൈഫ് എൻജോയ് ചെയ്യണം. വലിയ വലിയ ചെലവുകളൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ ചെലവുകളിൽ. അതെ, ആ യാത്രയ്ക്ക് ഒരു പ്രത്യേക സുഖമാണ്, അല്ലേ? അതെ അതെ അതെ അതെ. തട്ടുകടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ആ തണുപ്പൊക്കെ മാറ്റി ഒരു യാത്ര. അത് മതി. നമ്മളെ ലൈഫില് സന്തോഷം കിട്ടുന്നത് ഒരു ചായ കൊണ്ടാണെങ്കിലും ഒരു യാത്ര കൊണ്ടാണെങ്കിലും അത് ചെയ്യണം. അപ്പൊ കൂടെയുള്ള ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോളൂ.
2: ഹസ്ബൻഡിന്റെ പേര് വിപിൻ.
1: വിപിൻ. വിപിനും സിനിയും കൂടിയാണ് ഇന്നത്തെ യാത്ര. മക്കളോ?
2: മക്കള് രണ്ടുപേരും നാട്ടിലാണ്, ഇവിടെ ഇല്ല.
1: ആ, മക്കളെ കൊണ്ടുപോവാതെ കറങ്ങാണ് അപ്പൊ അച്ഛനും അമ്മയും കൂടി.
2: പപ്പ, എന്റെ പപ്പ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷം ആയിട്ടില്ല. അപ്പൊ അമ്മ ഒറ്റയ്ക്ക് ഉള്ളു വരുന്നത്. അപ്പൊ അമ്മ ഇങ്ങോട്ട് ഞങ്ങൾ വിളിച്ചു. വിളിച്ചപ്പോ അമ്മ പറഞ്ഞു 1 വർഷം ആവാണ്ട് വരുന്നില്ല എന്ന്
1: പറഞ്ഞു. നാട് എവിടെയാണ്?
2: നാട് തിരുവനന്തപുരം. അപ്പൊ അതുകൊണ്ട് മക്കളെ രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെയാണ് ജോലി. അപ്പൊ അതുകൊണ്ട് അവർ അവിടെയാണ് നിൽക്കുന്നത്.
1: കന്യാകുമാരി ആ ഭാഗത്താണോ?
2: അല്ലല്ല, തിരുവനന്തപുരം കാട്ടാക്കട.
1: ആഹ്, എനിക്ക് സംസാരം കേട്ടപ്പോ പ്യുവർ മലയാളം അല്ലാത്ത പോലെ തോന്നി, അതാ ചോദിച്ചത്. അപ്പോ വിപിൻ ചേട്ടനാണ് ഈ നാട്ടുകാരൻ?
2: അതെ അതെ, ഏട്ടന്റെ നാട് ഇവിടെ. ഏട്ടൻ ട്രാഫിക്കിലാ വർക്ക് ചെയ്യുന്നത്.
1: ആഹാ, പോലീസാണ്?
2: പോലീസല്ല, സെക്യൂരിറ്റി ഗാർഡ്.
1: ആ, ഓക്കെ ഓക്കെ ഓക്കെ. എവിടെയാണ് അപ്പൊ സ്ഥിരം ഉണ്ടാവാറ്?
2: എടപ്പള്ളി, ആലുവ, അങ്കമാലി, എല്ലായിടവും ഇങ്ങനെയുണ്ട്.
1: ഓക്കെ, ഞാൻ പെട്ടെന്ന് ഓർത്തേ, നമ്മള് നോർത്ത് പറവൂര് KMK ജംഗ്ഷനിലൊരു സ്ഥിരമായിട്ട് ട്രാഫിക്കിലൊരു ചേട്ടൻ നിൽക്കാറുണ്ടല്ലോ ഒരു സാറ്.
2: അതല്ല അതല്ല,
1: ഞാൻ നോർത്ത് പറവൂർ തോന്നപ്പോ അങ്ങനെയാ വിചാരിച്ചത്. ഭയങ്കര ഫേമസ് ആയിട്ട്
2: അങ്ങോട്ടാ പോകുന്നത്.
1: ഓ, ശരി ശരി ശരി.
2: എറണാകുളം ജില്ല ഫുള്ള് കവർ ചെയ്ത് പോകും.
1: ഓക്കെ, ഇന്നിപ്പോ ലീവാണ്?
2: ഇന്ന് ലീവാ, ഇന്ന് ലീവ് എടുത്തതാ.
1: ആ, കറങ്ങാൻ പോവാനായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ദിവസം വ്യത്യസ്തമാക്കണമല്ലോ, അല്ലേ?
2: ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലോ, അപ്പൊ ഇരുന്നിരുന്ന് ബോറിംഗ് ആയതുകൊണ്ട് വെറുതെ കറങ്ങാൻ പോവാന്ന്
1: വിചാരിച്ചു. ഓക്കെ ഓക്കെ, നല്ല കാര്യം.
2: അപ്പൊ രാത്രി തിരിച്ചു വരാം.
1: നല്ല കാര്യമാണ്, കേൾക്കുമ്പോ എനിക്കും സന്തോഷമുണ്ട്. എനിക്ക് മാത്രമല്ല കേട്ടോ, ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. പറയുമ്പോ തന്നെ ആ ഒരു വൈബ് ഇങ്ങനെ നിക്കുകയാണേ, ഇപ്പൊ പോവാലോ എന്നുള്ളൊരു വൈബില് നിൽക്കുന്നോണ്ടേ, ആ ഭയങ്കര പോസിറ്റീവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? വേഗം ചോദിച്ചോളൂ.
2: എനിക്ക് സർവമായയിലെ പാട്ടുണ്ടല്ലോ, തുടക്കത്തിലുള്ള മറ്റേ
1: വെള്ളാരത്താരം കുന്നിൽ. ആ, ഓക്കെ, പാടോ?
2: അയ്യോ, പാടത്തില്ല പാട്ട്, പക്ഷെ കേക്കും. 6 മണിക്ക് FM വെച്ചാ പിന്നെ രാത്രി 12 മണിയാവും ഞാൻ ഓഫ് ചെയ്യാൻ.
1: അപ്പൊ എന്തായാലും
2: റെയിൻബോ FM മാത്രം. ആ ഇടയ്ക്ക് 2 മണിക്കുള്ള ഈ ഹിന്ദി ഇതില്ലേ പ്രോഗ്രാം, ആ സമയത്ത് മാത്രം കൊച്ചി FM-ലോട്ട് പോകും.
1: അപ്പൊ എന്തായാലും FM-ന്റെ കൂട്ടുകാരിയാണ്.
2: അതെ,
1: എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് വർത്താനം സംസാരിക്കാൻ സാധിച്ചതില്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടിപൊളിയായിട്ട് ഓരോ മൊമെന്റും എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വാ.
2: തിരിച്ചും.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
2: താങ്ക് യു, താങ്ക് യു.
1: അപ്പൊ ഹാവ് എ ഗുഡ് ഡേ.
2: ഹാവ് എ

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്. സമയം 9 മണി കഴിഞ്ഞ് 14:23 ആകുമ്പോൾ അടുത്ത കോളറിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ, പേര് പറഞ്ഞോളൂ. ആന്റണി, എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ കൃഷ്ണൻകോട്ട, മാളക്കം കൊടുങ്ങല്ലൂരിന് ഇടയ്ക്കുള്ള സ്ഥലമാണ്.
0: ഓ ഓ ഓ, അപ്പോ എന്തൊക്കെയാണ്, യാത്ര ചെയ്യാണോ?
1: യാത്ര ചെയ്യണം.
0: യാത്ര എങ്ങോട്ട്, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് യാത്ര? യാത്രയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. വിളിക്കുന്ന എല്ലാവരും ഭയങ്കര എന്താ പറയാ, എന്തോ കൃഷ്ണൻകോട്ടയിൽ കൊടുങ്ങല്ലൂർക്ക് പോവാണ്. അപ്പൊ എന്തൊക്കെയാണ് കൊടുങ്ങല്ലൂർ കൃഷ്ണൻകോട്ടയിലെ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം?
1: യാത്ര ഉദ്ദേശം അവിടെ ഒരു സേവന കേന്ദ്രം കർഷക, അതിലേക്ക് മസ്റ്ററിങ്ങിന് വേണ്ടിട്ട്.
0: ഓ ഓ ഓ, അതിലേക്ക് വേണ്ടി പോവാണ്.
1: അതിനുവേണ്ടി പോയി.
0: പിന്നെ മഴയുണ്ടോ?
1: മഴ കുറച്ചേടത്തുണ്ടായിരുന്നു.
0: എങ്ങനെയാ പോകുന്നത്, ടൂ വീലറിലാണോ?
1: ടൂ വീലർ.
0: അപ്പൊ മഴ ശല്യം ചെയ്യുന്നുണ്ടോ?
1: മഴ ഇപ്പൊ ശല്യമില്ല.

0: ഏത് സിനിമയിലെ ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ.
1: എന്നിഷ്ടത്തില് മോഹൻലാലിനോട് പാടിയേക്കുന്ന പാട്ട്.
0: ഏത് പാട്ട്?
1: പാട്ട് മറന്നുപോയി.
0: നിന്നിഷ്ടം എന്നിഷ്ടമല്ലേ പറഞ്ഞത്? ഇളം മഞ്ഞിൻ കുളിരുമായി എന്നുള്ള പാട്ടാണോ? ഓക്കെ. പിന്നെ നാദങ്ങളായി നീ വരൂ എന്നുള്ള പാട്ട് എന്താ? ചിത്ര പാടിയതാണ്.
1: ഇളം മഞ്ഞിൻ.
0: ഓക്കെ ഓക്കെ, അപ്പൊ വെച്ചുതരാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ
1: ബൈ ബൈ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. ഒരു യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാൻ തോന്നിയാൽ വിളിക്കേണ്ട നമ്പർ 0484242810. അപ്പോ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് കേൾക്കാൻ തോന്നിയ ഒരാൾ ഇവിടെ റെഡിയാണ്. ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ആരാണ്?
2: അനിലയാണ്, പെരുമ്പാവൂരിന്റെ അടുത്ത് വെങ്ങോലയിൽ നിന്ന്.
1: അനില, പെരുമ്പാവൂർ വെങ്ങോല. എവിടെ നിന്ന്, എങ്ങോട്ടാണ് അനിതയുടെ യാത്ര?
2: പുത്തൻകുരിശിനടുത്തുള്ള വടവോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാ. എന്റെ അച്ഛൻ പെങ്ങളെ കാണാൻ വേണ്ടി പോവാ.
1: ഓക്കേ, അച്ഛൻ പെങ്ങളെ കാണാൻ പോവാണ്.
2: അനിയത്തി മറ്റൂരടുത്ത് നീലംകുളങ്ങര കാവിന്റെ അടുത്തുള്ള ഒരു അവിടെയാണ് അവർ താമസിക്കുന്നത്. അവിടെ നിന്ന് വരും, 9:30 കഴിയുമ്പോഴേക്ക് ഇവിടെ എത്തും. ഞാൻ ബസ് സ്റ്റോപ്പിൽ നോക്കി നിൽക്കാം.
1: ഒരു കൂട്ടായ യാത്രയ്ക്കാണ് തയ്യാറാവുന്നത്. മഴയുണ്ടോ?
2: മഴ പെയ്തു തോർന്നു.
1: മഴ പെയ്തു മാനം തെളിഞ്ഞ നേരമാണോ?
2: മാനം തെളിഞ്ഞിട്ടില്ല, വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. മഴ കാറുമായി വരുന്നുണ്ട്.
1: ഓ, മഴ കാറുമായി വരുന്നുണ്ട്.
2: മഴ കാറുമായി വരുന്നുണ്ട്.
1: അപ്പൊ അനിയത്തിയാണോ ഈ മഴ?
2: അനിയത്തിയല്ല മഴ. അനി അവിടെ മഴയൊന്നും വലിയ വിഷയമല്ല. നമുക്ക് മഴയത്ത് ഇറങ്ങി നടക്കണമുള്ള താല്പര്യം എനിക്കൊക്കെ.
1: ഒരു രസമാണല്ലേ മഴ നനിയാന്ന് പറയുന്നത്.
2: അതില്ല, ഇഷ്ടം. കൊടയം കൊണ്ട് പോണ സമയത്ത് ഇടയ്ക്ക് കൊട ഒന്ന് മാറ്റും.
1: ഒരു കട്ടൻ ചായയും ജോൺസൺ മാഷും കൂടി വേണോ?
2: അതൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല. അതൊക്കെ ആയാലും കൊള്ളാം. കട്ടൻ ചായ വേണ്ട, കട്ടൻ കാപ്പി മതി.
1: ഓ, ആയിക്കോട്ടെ.
2: കുടിക്കാൻ പാടില്ല, കാപ്പിയാണ് ഇഷ്ടം.
1: ഓക്കെ. അപ്പോ
2: കട്ടൻ ചായ നല്ല എരിവെള്ളം നല്ല കപ്പലുണ്ട്.
1: എന്താ, ഞാനിവിടെ നന്നായിട്ട് വിശന്നിരിക്കയാണേ. അപ്പോഴാണ് ഈ കട്ടൻ ചായയും കപ്പലണ്ടിയും.
2: അല്ലെങ്കിൽ നല്ല മുളകൊക്കെ ഇട്ട്, കുരുമുളകൊക്കെ ചേർത്ത് മെഴുക്കുരച്ചിയാക്കിയ കപ്പ.
1: കഷ്ടമുണ്ട് കേട്ടാ.
2: പരിപ്പോടെ
1: ശരിക്കും കഷ്ടമുണ്ട്.
2: ഞാൻ പുതിയത് കണ്ടുപിടിച്ചത്.
1: അപ്പൊ എന്തായാലും ചായയൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്?
2: ഭക്ഷണം കഴിച്ചത് എന്നുവെച്ചാ, ഞാൻ ഏർലി മോർണിംഗില് ഫുഡ് കഴിക്കുന്ന ആളാ. എന്നുവെച്ചാ നൈറ്റ് ഫുഡ് ഒത്തിരി നേരത്തെ കഴിക്കും, 7:30 കഴിയുമ്പോഴേക്കും.
1: അപ്പൊ നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് എന്തും പറയാലോ, എന്തോ ആവാലോ,
2: എന്തോ
1: കശാർക്ക് എന്തോ ആവാലോ. അപ്പൊ എന്തായാലും പാട്ട് ചോദിച്ചോളൂ, ഏത് പാട്ടാണ് വേണ്ടത്?
2: പാട്ട് നമുക്ക് അഹത്തില് എന്റെ മനസ്സിൽ വന്ന പാട്ട് മഴ തുള്ളി തുള്ളി, അത് പഴയ കാരണം ഞാൻ വിട്ടതാ. അഹത്തിലെ നിറങ്ങളെ പാടുന്നു.
1: അപ്പൊ നിറങ്ങളെ പാടിക്കൊണ്ട് നമുക്ക് തുള്ളാം. പോരെ,
2: ആ മഴയത്ത് ഇറങ്ങി തുള്ളാലോ,
1: തുള്ളിക്കോളൂ.
2: ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് സ്വപ്നക്കോട് എന്ന് പറഞ്ഞ റേഡിയോ ശ്രോതാക്കളുടെ, റെയിൻബോ ശ്രോതാക്കളാണ് അതിൽ കൂടുതൽ.
1: ഓ,
2: അവർക്കെല്ലാവർക്കും, ഫാമിലിക്ക് എല്ലാവർക്കും. പിന്നെ മറ്റേ ശ്രവ്യമാധുര്യം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, വേറൊരു ഗ്രൂപ്പ് ഉണ്ട്.
1: ശ്രവ്യമാധുര്യം. അപ്പൊ സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയ്ക്കും ശ്രവ്യമാധുര്യത്തിലെ എല്ലാ ഫാമിലിക്കും വേണ്ടി.
2: പിന്നെ പട്ടണക്കാട് ഒരു സുധചേച്ചി ഫാമിലി ഉണ്ട്, അവർക്കെല്ലാവർക്കും. പിന്നെ ഇത് റെയിൻബോയിൽ എല്ലാവർക്കും. പിന്നെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും,
1: ചുരുക്കി പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു,
2: അവതരിപ്പിക്കുന്ന ആൾക്ക് സ്പെഷ്യലായിട്ട്.
1: ഓ, താങ്ക് യു.
2: ഓക്കെ, വെൽക്കം.
1: അപ്പൊ എന്തായാലും പാട്ട് കേട്ടാലോ. അപ്പൊ മഴയൊക്കെ ആസ്വദിച്ച് കസിൻസിനെ ഒക്കെ പോയി കണ്ട് സന്തോഷമായിട്ട് വരും.
2: ഓക്കെ, താങ്ക് യു.
1: ഹാവ് എ നൈസ് ഡേ.
2: താങ്ക് യു.
1: ബൈ ബൈ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി 107.5 നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്. This is Akashwani Kochi FM Rainbow 107.5. We'll get to unrikkunnu Savari Time 0484-242-8101. ഇതാണ് വിളിക്കേണ്ട നമ്പർ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, യാത്ര ചെയ്യുന്നവരായിരിക്കണം സവാരി ടൈമിലേക്ക് വിളിക്കേണ്ടത്. യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ ചോദിക്കും, യാത്ര ചെയ്യാത്തവർക്ക് പാട്ട് കേൾക്കേണ്ടിയെന്ന്? കേട്ടോളൂ, പക്ഷെ വിളിക്കേണ്ടത് യാത്ര ചെയ്യുന്നവരാണ് എന്ന് മാത്രം. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ സവാരി ടൈമിൽ ഏകദേശം നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റും കൂടി ഏകദേശമൊക്കെ നമുക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക്

0: എത്താനുള്ളൂ. അതിന് മുൻപ് പെട്ടെന്ന് മെസ്സേജുകൾ അയച്ചു, സോറി ക്ഷമിക്കണം, വിളിച്ചോളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ കുറച്ച് മുന്നേ വിളിച്ചാൽ മഴയത്ത് തുള്ളിക്കളിക്കുന്ന പാട്ടൊക്കെയാണ് ചോദിക്കാൻ തോന്നിയത്. പക്ഷെ ചോദിച്ചത് അഹം എന്ന സിനിമയിലെ നിറങ്ങളെ എന്നുള്ള പാട്ടായിരുന്നു. നല്ല പാട്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനിയും മഴയത്ത് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിക്കോളൂ കേട്ടോ. നല്ല മഴ സമയമല്ലേ, പതിയെ ഡ്രൈവ് ചെയ്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് പതിയെ ഡ്രൈവ് ചെയ്തൊക്കെ ഇങ്ങനെ പോകാൻ എന്ത് രസമാണല്ലേ. അപ്പോൾ പെട്ടെന്ന് യാത്ര ചെയ്തോളൂ. യാത്ര ചെയ്യുന്ന സമയത്ത് വിളിക്കേണ്ട നമ്പർ 0484242810 ആണ് വിളിക്കേണ്ടത്. സവാരി ടൈമിലേക്കാണ് കൂടെയുള്ളത്. ഞാൻ ആർ ജെ വിദ്യ. അപ്പോൾ അടുത്തൊരു കോളർ ഇവിടെ റെഡിയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്, ആരാ വിളിക്കുന്നത്?
1: ഞാൻ ആലപ്പുഴ കലവൂരിൽ നിന്ന് മേഴ്സി ഇസിഡോർ.
0: മേഴ്സി
1: ഇസിഡോർ?
0: അയ്യോ, അതെനിക്ക് കിട്ടിയില്ല
1: കേട്ടോ. ഒരു വെറൈറ്റി പേരാണ്.
0: ഫിദോർ,
1: ഇസിഡോർ,
0: നിഫിദോർ,
1: ഇസിഡോർ,
0: ഇഫിദോർ. ഈശ്വര എന്നെ പഠിപ്പിക്കാനപ്പോ. എന്തായാലും മേഴ്സി അത് മതി പോരെ. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്?
1: ഞാന് ഒരു ഓട്ടോ ഡ്രൈവറാണ്, കലവൂർ സ്റ്റാൻഡില്.
0: അമ്പോ അടിപൊളി. എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ? മഴ വന്നു കഴിഞ്ഞാൽ ഓട്ടം കൂടുതലാണോ?
1: അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ലാത്ത മനസ്സിലും ഉണ്ട്, പക്ഷെ അത് അങ്ങനെയല്ല. നല്ല വെയിലും കിടക്കും, പെട്ടെന്ന് ഒരു മഴ വരികയാണെങ്കിൽ ഓക്കെ.
0: ഓ ഓ ഓ,
1: പെട്ടെന്ന് ഒരു നല്ല കോരിച്ചിരിയുന്ന മഴ വരികയാണെങ്കിൽ ആ സമയത്തേക്ക് ഓട്ടം. ഇപ്പൊ ഞങ്ങൾക്ക് ഹൈവേയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ആകെ സത്യം പറഞ്ഞ ഒരുവിധം ഓട്ടോക്കാരൊക്കെ പ്രതിസന്ധിയില്ല.
0: ഓട്ടം കുറവാണ് അല്ലേ?
1: ഓട്ടം കുറവാണെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് സ്റ്റാൻഡ് ഇല്ലാതെ വരുന്നു, വണ്ടിയുടെ സ്ഥലമില്ലാതെ വരുന്നു. മറ്റേ
0: എന്തായാലും ഒരു വികസനത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയൊക്കെ സഹിക്കുന്നത് എന്ന് ഓർക്കുമ്പോ ഒരു സമാധാനം അല്ലേ.
1: അത് നല്ല കാര്യം തന്നെയാണ്. ഇതുപോലെയുള്ള സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ഓട്ടോ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഒരു കടമ കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്രയോ പേരാണ് ഉപജീവന മാർഗം കുടുംബം പോയിട്ടുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പിന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 11 വർഷമായി.
0: 11 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്ന ആളാണ്.
1: ഓട്ടോ ഓടിക്കുന്ന ആളാണ്.
0: അപ്പൊ ആദ്യകാല വനിതാ ഓട്ടോ ഡ്രൈവർമാരിൽ ഒരാളായിരിക്കും അല്ലേ?
1: ആ, അങ്ങനെയൊന്നല്ല, ഞാൻ എനിക്ക് ഇഷ്ടമാണ് ഈ ഡ്രൈവിംഗ് ഒക്കെ, ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി.
0: വീടിനടുത്ത് തന്നെയാണോ സ്റ്റാൻഡും?
1: ആ, വീടിനടുത്ത് തന്നെയാണ്. പിന്നെ ഞാൻ എന്റെ മെയിൻ ആയിട്ടുള്ള തൊഴിൽ എംബ്രോയിഡറി വർക്കും സ്റ്റിച്ചിങ് ബ്യൂട്ടിഫുൾ വർക്ക്.
0: സകലകലാവല്ലഭയാണ്.
1: ആ, അപ്പൊ കുഴപ്പമില്ല, ഒന്നല്ലെങ്കിൽ ഒന്ന് ചെയ്യാന്നുള്ളൊരു ധാരണ
0: അതാണ് വേണ്ടത്. നമ്മൾ എവിടെയും തോറ്റു പോകാൻ പാടില്ലല്ലോ.
1: ആ, അപ്പൊ അതല്ല വിഷയം. നമുക്ക് ഏത് സമയത്തും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ള ഒരു ആശ്രയിച്ച് ഒരു 10 രൂപ ചോദിക്കുന്നതിലും നല്ലത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ കിട്ടുന്ന ഒരു ഒരു അഭിമാനം ഒന്ന് വേറെ തന്നെ.
0: അത് തീർച്ചയായും.
1: 10 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ആവശ്യത്തിനാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരുടെ ആവശ്യത്തിനാണെങ്കിലും നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കത് ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു സ്ത്രീക്ക് സ്വന്തമായി ഒരു 10 രൂപ എടുക്കാൻ പറ്റണം എന്ന് തന്നെയാണ് ഞാൻ
0: ആഗ്രഹിക്കുന്നത്.
1: അപ്പൊ ഞാനിപ്പോ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അങ്ങോട്ട് ഇങ്ങോട്ടുള്ള ബഹളത്തിന്റെ ഇടയ്ക്ക് എനിക്ക് വിളിക്കാനായിട്ട് പറ്റിയില്ല, കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാനിപ്പോ ഇറങ്ങാനായിട്ട് പോവായിരുന്നു.
0: എന്തായാലും മേഴ്സിയെ വിളിക്കുമ്പോ ഉണ്ടല്ലോ, യാത്ര ചെയ്യാണോ എന്ന് ചോദിക്കേണ്ടി വരില്ല അല്ലേ. ഫുൾ ടൈം യാത്രയിലായിരിക്കുമല്ലോ.
1: ഫുൾ ടൈം യാത്രയാണ്. അതിന്റെ ഇടയ്ക്ക് പാസഞ്ചർ കയറുമ്പോഴേക്കും മറ്റേ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന ഇതൊരു ഡിസ്റ്റർബൻസ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇപ്പൊ വിളിച്ചിട്ട് ഇറങ്ങാം എന്ന് വെച്ചാൽ. കുറെ നേരത്തെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്.
0: ഏത് പാട്ടാണ് വേണ്ടത്? സാഹിബ അനാർക്കലിയില്.
1: നല്ലൊരു ഇഷ്ടമുള്ള പാട്ടാണ്. ഇന്ന് എന്തായാലും ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളുടെ പെരുന്നാളല്ലേ.
0: അതെ അതെ അതെ അതെ.
1: കൂടെ കൂടുന്ന അവർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. പിന്നെ എല്ലാ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിട്ട്
0: ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ബൈ ബൈ.

0: അപ്പോ അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട്. സവാരി ടൈമിന്റെ അടുത്ത കോളറുടെ പേര് ചോദിക്കാം. ഹലോ ഹലോ
1: ആ
0: പേര് പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ലത, ലത എന്തെടുക്കാണ് അവിടെ? ബസ്സിലാണ്. ഓ, അതാണ് ഒരു തിക്കും തിരക്കും. എനിക്ക് തിരക്കില്ല, പക്ഷെ ബസ്സിലുണ്ടല്ലേ. എവിടെ നിന്ന് എങ്ങടേക്കാ പോകുന്നത്? വിദ്യ ആലുവയ്ക്ക്. എന്താണ് ആവശ്യം?
1: ഞാൻ വീട്ടിലേക്ക് പോവാണ്.
0: സ്വന്തം വീട്ടിലേക്ക് പോവാണ്.

0: ഏകദേശം എത്ര ദൂരം എത്തി? എവിടെന്നാ പോകുന്നത്? ക്ലിയർ ആയില്ല, ക്ലിയർ ആയില്ല. എവിടെന്നാ പോകുന്നതെന്ന് പറഞ്ഞത് ക്ലിയർ ആയില്ല. മഹിളാലയം. ആ ഓ ശരി ശരി ശരി. അപ്പൊ ഇനി അധിക ദൂരം ഉണ്ടോ വീട്ടിലേക്ക്? ഒറ്റയ്ക്കാണോ? ഏത് പാട്ടാണ് വേണ്ടത്? ആ പഴയത് സ്വാഗതം. കൊച്ചിയുടെ സമയം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അടിപൊളി പാട്ടുകളിലേക്ക് വരികയാണല്ലോ. സ്വാഗതം കൊച്ചി അടിപൊളിയാണ്, അതല്ല പറഞ്ഞത്, പാട്ടുകൾ കുറച്ചുകൂടി വൈബായിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞത്. നീർപ്പളുങ്കോ, ചിതറി വീഴുമി. സിനിമയറിയോ? സിനിമയറിയോ? ഗോഡ് ഫാദർ അല്ലെ? ആ പാട്ട് മതിയോ? ഓക്കെ, അപ്പൊ എന്തായാലും ഗോഡ് ഫാദറിലെ ഈ പാട്ട് വെച്ച് തരാം. പിന്നെ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓ ഓ ഓ, അതൊക്കെ ശരിയാവും, പെട്ടെന്ന് തന്നെ ശരിയാവും, എല്ലാം ഓക്കെ ആവും. നല്ല ഉഷാറായിട്ട് ഓടി ചാടി പഴയതുപോലെ നടക്കാൻ പറ്റും
1: കേട്ടോ.
0: ഓ ഓ, അതൊക്കെ യാദൃശ്ചികമായിട്ട് വരുന്നതല്ലേ, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നല്ല സുഖമായിട്ട് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ എന്നോട് പറയും, വിദ്യ ഞാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. അത് തന്നെ, എപ്പോഴും നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. പാട്ട് കേൾക്കുമ്പോഴാണ് സന്തോഷമെങ്കിൽ എപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കണം
1: കേട്ടോ.
0: അപ്പൊ എന്തായാലും ഈ തിരക്കിനിടയിലും ബസ്സിലിരുന്നൊക്കെ വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഇനിയും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം. നല്ല മിടുക്കി കുട്ടിയായിട്ടിരിക്കട്ടോ. ശരി എന്നാ, ബൈ ബൈ.

0: സമയം 9:47 ആകുമ്പോൾ സവാരി ടൈമിന്റെ സമയം ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ട്, ആ കോൾ ആരാണ് എന്ന് നോക്കാം. ഹലോ,
1: ഞാൻ മാളയിൽ നിന്ന് സുധ.
0: സുധ, എവിടേക്ക്, എവിടെ നിങ്ങടേക്ക് പോകുന്നു? മാളയിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്?
1: ഞാൻ മാളയിൽ നിന്ന് ആളൂർക്ക് എന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുക.
0: ഓക്കെ, സുധ മാളയിൽ നിന്നും ആളൂർക്ക് പോകുന്നു അല്ലേ?
1: ആളൂര്.
0: അപ്പൊ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്.
1: അതെ.
0: എപ്പോഴാണ് ബസ്? ഏകദേശം വരാറായിട്ടുണ്ടോ?
1: ആ, വരാറായിട്ടുണ്ട്.
0: മഴയുണ്ടോ?
1: മഴയില്ല, രാവിലെ മഴക്കാരുണ്ടായിരുന്നു.
0: ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു കൊച്ചിയിലൊക്കെ.
1: അതെ, ഞാൻ എല്ലാ ദിവസവും വിളിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ എനിക്ക് കിട്ടാറില്ല.
0: ഇപ്പോഴാണ് കറക്റ്റ് സമയം ആയത്.
1: അതെ, ഞാൻ രാവിലെ പിന്നെ സുരേഷ് കാഞ്ഞിരക്കാടിന്റെ
0: ബെഡ് കോഫി
1: കേട്ട് അപ്പം മുതല് പിന്നെ റേഡിയോ ഓഫാക്കുന്നത് രാത്രിയാണ്, വൈകിട്ടാണ്.
0: ഫുൾ ടൈം കൂടെ ഉണ്ടല്ലേ.
1: അതെ അതെ,
0: അങ്ങനെ വേണം. അത് കേൾക്കുമ്പോ തന്നെ എന്ത് സന്തോഷാണെന്ന് അറിയാമോ?
1: നല്ല, എനിക്ക് എല്ലാവരും വളരെ ഇഷ്ടമാണ്. എല്ലാം നല്ല പരിപാടികളാണ്, നല്ല അവതരണമാണ്.
0: താങ്ക് യു, എല്ലാവരോടും പറഞ്ഞേക്കാം.
1: ഓക്കെ,
0: പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്? ഒരു പുതിയ അടിപൊളി പാട്ട് ചോദിച്ചോളൂ.
1: എനിക്ക് പിന്നെ അടിപൊളി പാട്ടല്ല, ഒരു നൊസ്റ്റാൾജി. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, ആ പാട്ടില്ലേ?
0: ഏത് സിനിമയാണെന്നറിയോ?
1: ഏത് സിനിമയാണെന്ന് എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി.
0: പേര് മറന്നുപോയി സിനിമയുടെ.
1: പഴയ ഒരു 79 ആണെന്ന് തോന്നുന്നു.
0: ഏകാന്തം എന്നാണോ സിനിമയുടെ പേര്? ഹലോ,
1: അറിയില്ല.
0: ഒന്ന് നമ്മൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ.
1: ആ, ഇല്ലെങ്കിൽ എനിക്ക് വേറെ തുടരും. സിനിമയിലെ പാട്ടില്ലേ, കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണ്ണിപ്പൂവേ.
0: ആ, എന്തായാലും ഏകാന്തത്തിലെ കയ്യെത്തും ദൂരെ കുട്ടിക്കാലം റെഡിയാണ്, അത് വേണോ? ഏത് വേണം?
1: കയ്യെത്തും ദൂരെ കുട്ടിക്കാലം.
0: അപ്പൊ എന്തായാലും നമ്മളുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ആ പാട്ട് തന്നെ ഇരിക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കിക്കൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു യാത്ര ആശംസിക്കുന്നു. ബൈ ബൈ.
1: ഓക്കെ, താങ്ക് യു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: ഹലോ മൈ ഡിയർ, സമയം 9:56 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളുടെ സവാരി ടൈം ഓർ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും എന്നോട് ഇവിടുന്ന് ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങ് എന്നായിരിക്കോ പറയുന്നുണ്ട്. ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇറങ്ങിയേ മതിയാവുള്ളൂ, അതുകൊണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്ര നേരം ഈ വണ്ടി ഓടിച്ചിരുന്നത് ആർജ വിദ്യയാണ്. അപ്പോൾ നമുക്കിനി മറ്റൊരവസരത്തിൽ വീണ്ടും കേട്ടുമുട്ടാം. അവസാനത്തെ പാട്ടിലേക്ക് പോകുന്നു സവാരി ടൈമിൻ്റെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടി ബലിപ്പെരുന്നാൾ ആശംസകൾ നേരുന്നു. സമാധാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ദിവസമായി ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ബക്രീദ്.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 51-ാമത് പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറം പാണക്കാട്ടെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപനം പ്രസംഗം നാളെ. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേൽ ചർച്ചയും ഉണ്ടാകും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തി. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി. സൌദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിലായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലെത്തി. 20 വർഷത്തെ ജയിൽവാസത്തിനുശേഷമാണ് റഹീം കോഴിക്കോട് ഫറോക്കിലെ വീട്ടിലെത്തിയത്. PVK നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനം TV പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലാപുരം കേസരി ഭവനിൽ ന്യൂസ് 18 TV മാനേജിംഗ് എഡിറ്റർ സൌത്ത് വിവേക് നാരായണൻ അവാർഡ് സമ്മാനിക്കും. ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
3: ഹായ്, ഹലോ, നമസ്കാരം. സമയമിതാ 10 മണി കഴിഞ്ഞ് 4:44 ആയിരിക്കുകയാണ്. യെസ്, അപ്പൊ ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടി ഉണ്ടായിരുന്നത്
4: ഞാൻ RJ വിദ്യ ആയിരുന്നു.
3: യെസ്, അപ്പൊ ഇനിതാ ഞാൻ വീണ്ടും കൂടെ
4: ചേരുവാണ്.
3: അതെ, ഞാൻ നമിതയാണ്. ഇനിയുള്ള സമയവും കൂടെ ഉണ്ടാകും. അപ്പൊ നമുക്ക് വാട്സപ്പിലൂടെ വിദ്യയും കൂടെ ഉണ്ടാകും. യെസ്, അപ്പൊ നമുക്ക്
4: വാട്സപ്പ് എന്താണെന്നറിയാലോ അല്ലേ? വാട്സപ്പിലൂടെ പാട്ടുകൾ ആവശ്യപ്പെടാനുള്ള സമയമാണ് വാട്സപ്പ് എന്ന് പറയുന്നത്.
3: നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിഷസും ഡെഡിക്കേഷൻസും ഒക്കെ അറിയിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ വാട്സപ്പിന്റെ സമയം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ?
4: ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ആ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പറാണ് പറയാൻ പോകുന്നത്, 8547-3410-75.
3: അപ്പൊ വേഗം തന്നെ നിങ്ങളുടെ മെസ്സേജുകൾ അയക്കാം. നമുക്ക് പാട്ടുകൾ കേട്ട് കേട്ടുകൊണ്ട് കൂടെ പോവാം. യെസ്, അപ്പൊ ആദ്യത്തെ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്, ഹായ് റെയിൻബോ, കിഴക്കുണരും പക്ഷി മൂവിയിലെ പാട്ട് വെച്ച് തരുമ്പോ എല്ലാ കൂട്ടുകാർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അങ്കമാലിയിൽ നിന്ന് രേണു ആണ് പറഞ്ഞിട്ടുള്ളത്.
4: അപ്പൊ പാട്ട് വെച്ച് കൊടുത്താലോ?
3: അപ്പൊ എന്തായാലും നമുക്ക് രേണുവിന്റെ ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം മെസ്സേജുകളിലേക്കും പാട്ടുകളിലേക്കും ഒക്കെ. കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: യെസ്, ഇതാ ഇനി ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ആദ്യത്തെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് ഈദ് മുബാറക് നേർന്നുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സനിതയാണ് ഏലൂരിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ മോളായ ഞങ്ങൾ കുഞ്ഞായി എന്ന് വിളിക്കുന്ന സെൻഹ മോളുടെ ഒരു വയസ്സ് പിറന്നാളാണ്. മോൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വാവാവോ വാവേ വൻ ഉമ്മകൾ സമ്മാനം എന്ന നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞായി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെൻഹയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരെയാണ് റെയിൻബോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. സി ജി സുരേഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടും ഒപ്പം റെയിൻബോ ശ്രോതാക്കൾക്കും അവതാരകർക്കും സുഹൃത്ത് ജലീലിനും എൻ്റെ നാട്ടുകാർക്കും ഒരു നല്ല തുടക്കത്തിന് വേണ്ടി കേൾക്കാം നല്ല ഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുരേഷ് മെസ്സേജ് അയച്ചിരിക്കുന്നുള്ളത്. കരിമിഴിക്കുരുവികൾ എന്ന കവിത മൂളിയോ എന്ന അധികം കേൾക്കാത്ത ഒരു ഗാനം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുമ്പോൾ മാഗി ജോർജ് ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇന്ന് 53rd വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഡാഡിയുടെ പെങ്ങളായ കൊച്ചാൻറ്റിക്കും അങ്കിളിനും, അതായത് എൽ സി റോയി അവരാണ് ആ ഒരു പേര് കേട്ടോ. അപ്പോൾ അവർക്ക് ഇന്ന് 42nd വിവാഹ വാർഷികമായ എൻ്റെ മോളിച്ചേച്ചിക്കും ആൻറ്റി ചേട്ടനുമായി ആശംസകളോടെ മഴവില്ല് മൂവിയിലെ പൊന്നോലത്തുമ്പി എന്ന ഗാനം വെക്കാമോ, അല്ലെങ്കിൽ ആകാശദീപം മൂവി ഒരു സോങ് ആണ്, ക്ഷണക്കത്ത് മൂവിയിലെ സോങ് ആണ്. മാഗി ജോർജ് വൈപ്പിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 53rd വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എൽ സി റോയി ദമ്പതികൾക്കും അതുപോലെ 42nd വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മോളിച്ചേച്ചിക്കും ആൻറ്റി ചേട്ടനുമായിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്.
1: ദമ്പതികൾക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ
0: ആശംസകൾ നേരെയാണ്. വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് പി വി മുഹമ്മദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈദ് മുബാറക് പറഞ്ഞിട്ടുണ്ട്. കേരളവർമ്മ പഴശ്ശിരാജ സിനിമയിലെ ആലമണങ്കൽ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ബീന രാജാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഗദ്ദാമ സിനിമയിലെ നാട്ടുമാവിൻ കൊമ്പിലെ എന്ന ഗാനം വിച്ഛേദനം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ജയശങ്കർ സലിത ശ്രീനന്ദ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും പെരുന്നാൾ, വലിയ പെരുന്നാൾ ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ താമരക്കുരുവിക്ക് തട്ടമിട എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്.
0: അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് എന്നും പ്രോഗ്രാമിനൊപ്പം കുറച്ച് ദിവസമായി ഒരു പാട്ട് ചോദിക്കുന്നു, ആരും കണ്ണ് തുറന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിദ്യ എങ്കിലും ഒന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു മെയ് മാസ പുലരിയിൽ എന്ന സിനിമയിലെ ഇരുഹൃദയങ്ങളും ഒന്നായി എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. സരോജ പുത്തൻ കുരിശിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാത്തിരിക്കുന്നു സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ടുണ്ട്
1: സരോജ ചേച്ചി. നമുക്ക് മാക്സിമം ശ്രമിക്കാം പാട്ട് തരാനായിട്ട്.
0: ചില സമയങ്ങളിലൊക്കെ ചില പാട്ടുകൾ നമുക്ക് മാറ്റി വെക്കേണ്ടി വരുന്നത് വർഷത്തിന്റെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. 90-ന് ശേഷമുള്ള പാട്ടുകൾ ആവശ്യപ്പെടാൻ പ്രത്യേകം ഞങ്ങൾ പറയുകയാണ്.
1: അതെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പാട്ടൊക്കെ മാറ്റി വെക്കുന്നത്. അപ്പൊ എന്തായാലും അതൊന്ന് ക്ഷമിച്ചിട്ട് കൂടെ അതും കൂടെ കൂടിയേക്കും കേട്ടോ.
0: അടുത്തൊരു മെസ്സേജ് സുമ രാജേന്ദ്രനാണ് കോതമംഗലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ അദ്ദേഹത്തിന് വേണ്ടി മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിൽ 100 ജന്മം പിറവിയെടുത്താലും എന്ന പാട്ട് തരുമോ, വെറുതെ ചോദിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ.
1: ആശാ ബാബുരാജ്, വിദ്യ, നമിത ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്തടി എന്തടി പനങ്കിളി യശിക്കാർ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
0: അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നോർത്ത് പറവൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അസുരൻ എന്ന മൂവിയിലെ ഉസ്രേ നീ താനേ താനേ എന്ന എ ആർ റഹ്മാൻ സാറിന്റെ സോങ് വെച്ച് തരുമോ എന്നാണ് സിനിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഇന്ദു വൈക്യം ചോദിച്ചിരിക്കുന്നത് വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ആ പാട്ടാണ്. പാടാനൊന്നും അറിയില്ല,
0: ആകെ കൺഫ്യൂഷൻ ആയാലും എല്ലാം നല്ല നല്ല പാട്ടുകൾ, ഏത് പാട്ട് പ്ലേ ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്.
1: അപ്പൊ ഒരു പാട്ട് അങ്ങോട്ട് പ്ലേ ചെയ്ത് കൊടുത്താലോ.
0: നമുക്ക് നേരത്തെ ഒരു കുഞ്ഞുവാവയുടെ ഒരു 1st ജന്മദിനമാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ് അടുത്തതായിട്ട് വാട്സപ്പിലൂടെ വരുന്നത്. കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ വാട്സപ്പ്.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

സമയം 10 മണി കഴിഞ്ഞ് 24:42 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 വാട്സ്ആപ്പ്. യെസ്, അപ്പോൾ വാട്സപ്പിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സുമി തൊടുപുഴയിൽ നിന്നുമാണ്. റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബക്രീദ് ആശംസകൾ നേർന്നുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന മൂവിയിലെ തമ്മിൽ തമ്മിൽ ചേരും എന്ന പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് ഷാജി വരാപ്പുഴയിൽ നിന്നാണ്. എനിക്കൊരു പാട്ട് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തമിഴാണ്, പടത്തിന്റെ പേരറിയില്ല. ഇതും കടന്നു പോവും എന്ന് തുടങ്ങുന്ന പാട്ടാണ്. എല്ലാ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ആശംസകളോടെയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് രണ്ടാൾക്കും, അതായത് എനിക്കും അതുപോലെ തന്നെ വിദ്യക്കും, രണ്ടാൾക്കും അതുപോലെ എല്ലാ ശ്രോതാക്കൾക്കും ഈദ് മുബാറക് നേർന്നുകൊണ്ട് ഫൗസിയ മൻസൂർ കടുങ്ങല്ലൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നു, രോഹിത്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തൃപ്രയാറിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മകൾ ധ്വനിക്കും ധ്രുവയ്ക്കും വേണ്ടി സർവമായ മൂവിയിലെ പുതുമഴ പെയ്തുപോലൊരാൾ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചത്.

മറ്റു മെസ്സേജിലേക്ക്. സേതുലക്ഷ്മി പള്ളുരുത്തിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമ്മ വാഗീശ്വരി സിയാറിന് വേണ്ടി നാടോടി സിനിമയിലെ ദൂരെ ദൂരെ പാടും വാനമ്പാടി എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജിഷ ജോൺസൺ പറഞ്ഞിരിക്കുന്നത് ശാരികയെ നിന്നെ കാണാൻ എന്ന രാക്കിളിപ്പാട്ട് മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഓര് പൂക്കളുമേ എന്ന ഓട്ടോഗ്രാഫ് മൂവിയിലെ സോങ് ചോദിച്ചിട്ടുണ്ട്. ഈ പാട്ട് ഇന്ന് ബർത്ത്ഡേ ആയിട്ടുള്ള ക്രിസ്റ്റോ ജോഷിക്കായി, അതായത് ആങ്ങളയുടെ മകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റോ ജോഷിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, സമ്മാനിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, അപ്പോൾ ക്രിസ്റ്റോ ജോഷിക്ക് പിറന്നാൾ ആശംസകൾ നേരെയാണ്. മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് സ്നേഹപൂർവ്വം വാട്സപ്പിന് എല്ലാ റെയിൻബോ കുടുംബാംഗങ്ങൾക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് പടച്ചവനെ കരം പിടിച്ചവനെ എന്ന ഗാനം കാലം മാറി കഥ മാറി എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡോക്ടർ ഗോവിന്ദൻ പുതുമന കാഞ്ഞങ്ങാട് കാസർഗോഡ് നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നു, ഷെഹീബിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും അവതാരകർക്കും ബക്രീദ് ആശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു ഗാനം ചോദിച്ചിട്ടുണ്ട്. സുഗമോ ദേവിയിലെ സുഗമോ ദേവി എന്ന ഗാനം വെച്ച് തരുമെന്ന പ്രതീക്ഷയോടെ കാതോർത്തിരിക്കുന്നു എന്നാണ് ഷെഹീബ പറഞ്ഞിരിക്കുന്നത്. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ബിന്ദു ജോസഫാണ്, കാക്കനാട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മാമഴയിലെ എന്ന സോങ് മയിലാട്ടം മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജ് പാലാരിവട്ടത്ത് നിന്ന് റീനയാണ്, പാടാം നമുക്ക് പാടാം എന്ന ഗാനം വെച്ച് തരുമോ എന്നാണ് റീന പറഞ്ഞിരിക്കുന്നത്. യെസ്, എന്താണെങ്കിലും വാട്സപ്പിലെ അടുത്ത സോങ് വരുന്നത് ഗദാമ മൂവിയിലെ നല്ലൊരു പാട്ടാണ്. വിജയ് യേശുദാസും ചിത്രയും ചേർന്ന് പാടിയിട്ടുള്ള നല്ലൊരു പാട്ടിലേക്ക് പോകാം. അടുത്തതായി കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 വാട്സപ്പ്. കേട്ടുകൊണ്ടിരുന്നാലും മാത്രം പോരാ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8547341075 8547341075 എന്ന നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത്. യെസ്, അപ്പോൾ നമുക്ക് പോകാം അടുത്ത പാട്ടിലേക്ക്.

യെസ്, വാട്സപ്പിലേക്ക് ഇനിയും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ലതീഷാണ്, ചെമ്പുച്ചിറയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കുമായി ഒരു ഗാനം തരുമോ? ഒളിക്കുന്നവോ മിഴുക്കുമ്പിളിൽ എന്ന ചമ്പക്കുളം തച്ചൻ മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ഒരു മെസ്സേജ് വന്നിരിക്കുന്നു കൊടുങ്ങല്ലൂരിൽ നിന്നും, കൂലിമുട്ടം എന്ന സ്ഥലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ആയിഷ ആയിഷ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് ജിതേഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം പാലക്കാട് നിന്നാണ്. എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നു, കുതിരാൻ തുരങ്കം എത്തി. സുഹൃത്തുക്കൾക്കായി ഗാനം വെച്ച് തരുമോ? ചിത്രത്തിലെ കൂട്ടുകാരി എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. സൂര്യഭദ്രം എന്ന മൂവിയിലേതാണ്. പാടിയത് മധു ബാലകൃഷ്ണൻ, സംഗീതം സതീഷ് വിനോദ്, വരികൾ ബൽറാം മറ്റന്നൂർ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസ് അടക്കമാണ് മെസ്സേജ് ജിതേഷ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് സോണികയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, പറവൂരിൽ നിന്നുമാണ്. ബക്രീദ് ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നല്ലൊരു ദിവസവും ആശംസിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റസൂലുള്ള എന്ന സോങ് ആണ്, സലാല മൊബൈൽസ് എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ നന്ദിപുലം എന്ന കുഞ്ഞു സുന്ദര ഗ്രാമത്തിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാമുകി എന്ന സിനിമയിലെ സൗഹൃദമിത് എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി സൈദക്ക് വേണ്ടിയാണ് ഈ ഒരു സോങ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് മനു ആണ്. ഐമനം എന്ന സ്ഥലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഭരതം സിനിമയിലെ ഗോപാംഗനെ ആത്മാവിലെ എന്ന പാട്ട് കേൾക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്കമാലയിലുള്ള പ്രകാശൻ ചിറ്റപ്പനും അതുപോലെ തന്നെ അജിത ചിറ്റയുടെയും 41st വിവാഹ വാർഷികമാണ്. ഒരു പാട്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. 30th നിന്നും അനിൽകുമാർ AK ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അയ്യമ്പിള്ളിയിൽ നിന്നും ദിവ്യ ലെവനാണ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഉറുമി ഫിലിമിലെ ആരോ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ബിൻസി ഏലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓ മൃദുലെ എന്ന ഗാനം കേൾക്കണം, ഒരു ടൈലർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോപ്പിൽ റേഡിയോ ഒക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. രണ്ട് പെൺകുട്ടികളാണ് ഇപ്പോൾ, ഞാനും ഹസ്ബൻഡും മാത്രമേ വീട്ടിലുള്ളൂ.

എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് പ്ലേ ചെയ്യണമെന്നാണ് ഏലൂരിൽ നിന്നും ബിൻസി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫസ്റ്റ് ജന്മദിനം ആഘോഷിക്കുന്ന കുക്കുമോൾക്ക് വേണ്ടിയിട്ട് ചാന്തുപൊട്ടു മൂവിയിലെ ആഴക്കടലിൻ്റെ എന്ന സോങ് വെച്ച് തരാമോ എന്ന് നസീർ ആൻഡ് സൽമാനുൽ ആണ് ചോദിച്ചിരിക്കുന്നത്. പള്ളിനടയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനി അടുത്ത മെസ്സേജ് ആനി ബിജു ആണ്, കൊരട്ടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിറക്കൂട്ട് ഫിലിമിലെ പൂമാനം എന്ന സോങ് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നതും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഒരു ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വിഷസ് അറിയിച്ചുകൊണ്ടാണ്. ഇന്ന് 30th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ബ്രദർ ഷാജിക്കും ഭാര്യ സുനിതയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ട് ബസ് കണ്ടക്ടർ ഫിലിമിലെ മാനത്തെ മടിച്ചിത്തത്തെ എന്ന പാട്ട് വെക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷിജ ദാസാണ് തൃശ്ശൂരിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. സൽമാ ജമാലുദ്ദീൻ പറഞ്ഞിരിക്കുന്നു, ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ മീനുവിന് ആമിനയുടെ അതായത് മീനു എന്ന് വിളിക്കുന്ന ആമിനയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സർവം മായ മൂവിയിലെ ചിരിതൊട്ട് ചിലമ്പിട്ട എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് സൽമ ഇടയക്കുന്നത്തിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. യെസ്, അടുത്തതായി നമുക്ക് മറ്റൊരു പാട്ടിലേക്കാണ് പോകുന്നത്. നേരത്തെ ഒരു ചോദിച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, ചമ്പക്കുളം തച്ചൻ മൂവിയിലെ ഒളിക്കുന്നുവോ എന്നൊരു സോങ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പോൾ ഈ ഒരു പാട്ടിലേക്കാണ് അടുത്തതായി പോകുന്നത്. പാട്ട്സ് കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 will parts up.

സമയമിതാ 10 മണി കഴിഞ്ഞ് 52 മിനിറ്റും 44 സെക്കൻഡും ആയിരിക്കുകയാണ്. വാട്സപ്പിന്റെ സമയം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മെസ്സേജുകൾ നമുക്ക് ഇനിയും ഉണ്ട് കേട്ടോ വായിക്കാനായി. യെസ്, അപ്പം അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ശരത്താണ്. തൃപ്പൂണിത്തറയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിലാവിന്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ എന്ന് സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. അശ്വതിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് നിഷയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് അനിയന്റെ മോൾ പാപ്പൂസിന് വേണ്ടി ഉണ്ണിവാവു എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ണിക്ക് ഇന്ന് 85 ദിവസമായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. യെസ്, അപ്പോൾ ഉണ്ണിക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രഞ്ജു ആണ്. രഞ്ജു ഏലൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കിളിച്ചുണ്ണൻ മാമ്പഴം എന്ന മൂവിയിലെ വിനീത് ശ്രീനിവാസൻ ആലപിച്ച ഗാനം തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂടെ ഏലൂർ വെസ്റ്റേൺ ഈസ്റ്റേൺ സ്കൂളിൽ പഠിച്ച എല്ലാ പ്രിയ കൂട്ടുകാർക്കുമായിട്ട് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹരിദാസനാണ്. പെരിഞ്ഞനത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സല്ലാപം സിനിമയിലെ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാര്യ ലതയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മുടെ സമയം വളരെ കുറവാണ്. എന്താണെങ്കിലും ഭാര്യ ലതയ്ക്ക് നല്ലൊരു പാട്ട് തന്നെ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കങ്ങരപ്പടിയിൽ നിന്നും സതീഷാണ്. സിസ്റ്ററിന്റെ മക്കളായ അമ്മുവിനും മാളുവിനും വേണ്ടി തമ്മിൽ തമ്മിൽ എന്ന സിനിമയിലെ ഹൃദയം ഒരു വീണയായി എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മഞ്ജു സന്തോഷ് കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ്. അനിയന്റെ മകൻ അപ്പുവിന്റെ ജന്മദിനമാണ്. എനിക്ക് കാണാ കൺമണി സിനിമയിലെ മുത്തേ മുത്തേ എന്ന പാട്ട് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു മെസ്സേജ് കേട്ടുകൊണ്ട് കൂടെയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് സൂരജ് ദിലീപാണ്. എടയാറിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ ബിനീഷ് ഭാര്യ സരിജയ്ക്കും ആശംസകൾ നേരുന്നു. ദശരഥം എന്ന ചിത്രത്തിലെ ശ്രീരാഗമോ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ. ആശംസകളോടെ കൂട്ടുകാരായ റിമോൾ, പ്രീത, റഫീഖ്, സൂരജ്, ദിലീപ്, ബീന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നമസ്കാരം റെയിൻബോ, എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഈ നാട് എന്ന സിനിമയിലുള്ള അമ്പിളി മണവാട്ടി എന്ന പാട്ട് വെക്കാമോ. അനീഷ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ചൈത്രയാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തുടരും മൂവിയിലെ സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ആ മെസ്സേജ് ഒരു വലിയൊരു മെസ്സേജാണ്. ആകാശവാണി ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇതോടൊപ്പം ലോകത്തിലെ എല്ലാ മനുഷ്യരും സ്നേഹത്തോടും സൗഹൃദത്തോടും സാഹോദര്യത്തോടും ജീവിക്കുവാനും പരസ്പര സ്പർദ്ധയും നമ്മുടെയൊക്കെ മഹാന്മാരായ നേതാക്കളായിട്ടുള്ള ഗാന്ധിജിയും നെൽസൺ മണ്ടേലയും APJ അബ്ദുൽ കലാം എല്ലാവരും സ്വപ്നം കണ്ട ഒരു സുന്ദര സുരഭില ഇടമായി ലോകം മാറട്ടെ എന്ന് ഈ ദിനത്തിൽ ആശംസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം ഇന്നത്തെ ദിനം പ്രമാണിച്ച് KJ യേശുദാസ് സാർ പാടിയ 1000 കാതം അകലെയാണെങ്കിലും എന്ന സോങ് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. മോഹൻ നെന്മാറയിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് സിനി ശിവദാസാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മക്കൾ ശീതലിനും ശിവജിക്കും വേണ്ടിയിട്ട് വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.

അതെ, എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അഭിലാഷ് അശോകാണ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആകാശദൂത് എന്ന മൂവിയിലെ ശുഭയാത്ര എന്ന സോങ് വിശദമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ്, എൻ്റെ മെസ്സേജ് വായിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അസുരൻ മൂവിയിലെ ഇല്ല, ഞാൻ ആ ഒരു മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, യവന കഥയിലെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ അന്ന ചിത്രം അന്ന എന്ന മൂവിയിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ജിജീഷാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ശാന്താകൃഷ്ണയാണ് അരൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്ന സോങ്, മീശമാധവൻ മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അഡ്രിജ അവനിജ, ഇവർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും സിസ്റ്റേഴ്സിന് നല്ലൊരു പാട്ട് തന്നെ അവസാനത്തെ സോങ് ആയിട്ട് വരുന്നുണ്ട്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പൂച്ചാക്കലിൽ നിന്ന് അനൂപാണ്. വിവാഹം ചെയ്യാൻ പോകുന്ന ചിന്നമോൾക്ക് വേണ്ടി ജോസഫ് എന്ന സിനിമയിലെ കരുനീല കണ്ണുള്ള പെണ്ണ് എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, എന്താണെങ്കിലും നമുക്ക് സമയം 10 മണി കഴിഞ്ഞ് 56 മിനിറ്റും 56 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇന്നത്തെ വാട്സപ്പ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. സോ ഒരുപാട് പാട്ടുകൾ പലരും ചോദിച്ചു, പക്ഷേ ആ പാട്ടുകളെല്ലാം ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. എന്താണെങ്കിലും ഇത് ചോദിച്ച എല്ലാവർക്കും വേണ്ടി, പാട്ടുകൾ കിട്ടാത്തവർക്കായിട്ട് ലാസ്റ്റ് സോങ് ഞാൻ സ്പെഷ്യലായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെ ഗാംഗ്ടോക്ക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിച്ചു. ഈ ബഹുമതി ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ സാഞ്ചി സ്തൂപത്തിൽ നിന്നും പുണ്യാവശിഷ്ടങ്ങൾ മംഗോളിയയിലേക്ക് അയയ്ക്കും. ഭഗവാൻ ശ്രീബുദ്ധന്റെ ഏറ്റവും പ്രമുഖരായ രണ്ട് ശിഷ്യന്മാരായ സരീപുത്രരുടെയും മൗദ്ഗല്യായനയുടെയും അവശിഷ്ടങ്ങളാണ് ഇവ. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കും. ബട്ട്റോഡ് ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടക്കുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാവും. 80-ഓളം മഠങ്ങളിൽ നിന്ന് 2000-ത്തോളം നെയ്മൃദ് സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തും. സ്വർണവില പവന് 500 രൂപ കുറഞ്ഞ് 114,440 രൂപയിലെത്തി. 14,305 രൂപയാണ് ഗ്രാമിന്. കോംഗോയിൽ എബോള പൊട്ടിപ്പുറപ്പെടൽ തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടിയന്തര മരുന്നുകൾ അയച്ചതായി ആഫ്രിക്ക സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. ഇവ ഉഗാണ്ടയിലെ കിഴക്കൻ ആഫ്രിക്ക റീജിയണൽ കോർഡിനേറ്റിംഗ് സെന്റർ സ്വീകരിച്ചതായും അവർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ 2-ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം.
2: ന്യൂസ് റെയിൻബോ. You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

സമയം 11 മണി കഴിഞ്ഞ് 8 മിനിറ്റും 12 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ആണ്. യെസ്, ഇനിയുള്ള സമയം പുതിയ പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. പുത്തൻ സോങ്സുമായി ചാട്ട് ബസ്റ്റേഴ്സിന്റെ സമയമാണ്. ഈ വർഷം റിലീസ് ചെയ്ത സിനിമയിലെ ഗാനങ്ങളാണ് ഇനി കേൾക്കാനായി പോകുന്നത്. യെസ്, അപ്പോൾ ആദ്യത്തെ സോങ് നമ്മൾ വാഴാ 2-ലെ സോങ് ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായി ദ ഗേൾഫ്രണ്ട് എന്ന മൂവിയിലെ സോങ് ആണ് വരുന്നത്. നമുക്ക് കേൾക്കാം ഈ ഒരു സോങ്. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ചാട്ട് ബസ്റ്റേഴ്സ്.

This is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.
2: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ചാഡ് ബസ്റ്റേഴ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചാഡ് ബസ്റ്റേഴ്സിൽ ലാസ്റ്റ് കേട്ട ഒരു സോങ് കറുപ്പ് മൂവിയിലെ ഒരു സൂപ്പർ സോങ് ആയിരുന്നു. അടുത്തതായി ഗാന്ധി ടോക്സ് എന്ന മൂവിയിലെ അഭിലാഷ് പാടിയ ഒരു നല്ലൊരു പാട്ടാണ്. കേട്ടുകൊണ്ടിരിക്കൂ, ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ചാഡ് ബസ്റ്റേഴ്സ്.

Musically yours, FM Rainbow 107.5. Stay tuned.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ചാറ്റ് ബസ്റ്റേഴ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചാറ്റ് ബസ്റ്റേഴ്സിൽ ലാസ്റ്റ് കേട്ട ഒരു സോങ് ദ രാജസാബ് എന്ന മൂവിയിലെ സോങ് ആയിരുന്നു. 2026 റിലീസ് ചെയ്ത ഫാന്റസി ഹൊറർ കോമഡി മൂവി ആയിരുന്നു ദ രാജസാബ് എന്ന മൂവി. നല്ലൊരു സൂപ്പർ ഒരു ഡാൻസ് നമ്പർ ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തായി ചാറ്റ് ബസ്റ്റേഴ്സിൽ വരുന്നത് പള്ളിച്ചട്ടമ്പി എന്ന മൂവിയിലെ സോങ് ആണ്. സാധാരണയായി പള്ളിച്ചട്ടമ്പിയിലെ കാട്ടുജമകം പാട്ടാണ് നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷേ നമ്മൾ അതിൽ നിന്നൊന്ന് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ജോബ് കുര്യൻ പാടിയിട്ടുള്ള നല്ലൊരു പാട്ടാണ് പള്ളിച്ചട്ടമ്പി എന്ന മൂവിയിൽ നിന്നും അടുത്തതായി ചാറ്റ് ബസ്റ്റേഴ്സിലൂടെ കേൾക്കുന്നത്. സോ കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കരണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

സമയം 11 മണി കഴിഞ്ഞ 58 മിനിറ്റും 48 സെക്കൻഡുമായിരിക്കുന്നു. ഇന്നത്തെ ചാർട്ട് ബസ്റ്റേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 12 മണിക്ക് കേൾക്കാം യുവർ ചോയ്സ്. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.

Your choice. യെസ്, സമയം 12 മണി കഴിഞ്ഞ 2:15 ആയിരിക്കാണ്. നിങ്ങൾ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ് ഇനിയുള്ള 2 മണി വരെയുള്ള സമയം. യെസ്, അപ്പോൾ യുവർ ചോയ്സിന്റെ സമയമാണ്, നിങ്ങൾ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. നിങ്ങൾ ഇഷ്ടഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ? യെസ്, വേഗം തന്നെ ഫോൺ എടുക്കുക. ഫോൺ എടുത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484242481. 0484242481. യെസ്, അപ്പോൾ ഇന്ന് യുവർ ചോയ്സുമായി കൂടെയുള്ളത് ഞാൻ നമിത.

0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിലെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഇതാരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ദക്ഷിത ആണ്.
0: ദക്ഷിത, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: നടുക്കര.
0: നടുക്കര, അതെവിടെയാണ് സ്ഥലം?
1: വാഴക്കുളത്തിന്റെ അടുത്താണ്.
0: വാഴക്കുളത്തിന്റെ അടുത്താണ്. ഓക്കെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് ദക്ഷിത്? ആറിലെ. ഇനി ആറിലേക്കാണോ അതോ ആറാം ക്ലാസ് കഴിഞ്ഞോ? ഇനി ആറിലേക്കാണ്. ഓക്കെ, എന്നാണ് ക്ലാസ് തുടങ്ങുന്നത്? ജൂൺ ഒന്നാം തീയതി തുടങ്ങും അല്ലേ. ഓക്കെ, അപ്പൊ ബാഗൊക്കെ വാങ്ങിയോ? ബാഗും കുടയും എല്ലാം എല്ലാം സെറ്റായി. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ദക്ഷിതിന്റെ? ആ, ഇപ്പൊ ഉണ്ടോ അച്ഛനും അമ്മയും അനിയനും ഒക്കെ വീട്ടില്? എവിടെ പോയി അവര്? അമ്മയോ?
1: അമ്മ ജോലിക്ക് പോയേക്കുവാ.
0: ആ, അനിയനോ? അപ്പോ
1: അനിയൻ ട്യൂഷന് പോയേക്കുവാ.
0: അനിയൻ ട്യൂഷന് പോയേക്കുവാ. അനിയൻ ഏത് ക്ലാസ്സിലാ?
1: മൂന്നിലേക്ക്.
0: മൂന്നിലേക്ക്. ഓക്കെ, അപ്പൊ അനിയൻ എപ്പോഴാണ് ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചു വരിക?
1: 12:30.
0: 12:30 ആകുമ്പോ വരും. ഓക്കെ, അപ്പൊ ദക്ഷിതന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ലേ? ദക്ഷിത് തനിയെ പഠിച്ചോളും. ആ, മിടുക്കനാണ് അല്ലേ. ഏത് പാട്ടാ ദക്ഷിതിനെ കേൾക്കണ്ടേ? ജീവാംശമായി എന്നുള്ള പാട്ട്. ഓക്കെ, ഈ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ? എല്ലാവർക്കും, കേൾക്കുന്നവർക്കും അച്ഛനും അമ്മയ്ക്കും അനിയനും ഒക്കെ വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. അനിയന്റെ പേരെന്തായിരുന്നു? ദർശിത്. ഓക്കെ, അപ്പൊ ദക്ഷിതും ദർശിതും അല്ലേ. ഓക്കെ, അപ്പൊ അനിയനും ഒക്കെ സ്പെഷ്യൽ ആയിട്ട് അന്വേഷണം പറയാം കേട്ടോ, അനിയനോടും അച്ഛനോടും അമ്മയോടും ഒക്കെ. ഓക്കെ, നമുക്ക് കേൾക്കാം ഈ പാട്ട്. ഓക്കെ, വിളിച്ചൊരു സന്തോഷം കേട്ടോ. ഓക്കെ, ബൈ. യെസ്, ദക്ഷിതാണ് നടുക്കരയിൽ നിന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ജീവാംശമായി എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്, തീവണ്ടി മൂവിയിലെ സോങ് ആണ്. യെസ്, ഇതുപോലെ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാ വിളിക്കേണ്ട നമ്പർ 04842428101. 04842428101.

0: യെസ്, അപ്പോൾ നമ്മൾ കേട്ടത് തീവണ്ടി എന്ന മൂവിയിലെ നല്ലൊരു പാട്ടായിരുന്നു. അടുത്ത ഒരു കോളർ എത്തിയിട്ടുണ്ട് യുവർ ചോയ്സിലേക്ക്. അതാരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? ആലുവ എന്ന് വർഗീസ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ്. എന്നിപ്പോ കിട്ടിയില്ലേ? ആശ്വാസമായല്ലോ, സന്തോഷമായല്ലോ. ഓക്കെ, അപ്പൊ എപ്പോഴും കേട്ടോണ്ടിരുന്നോളൂ
1: കേട്ടോ.
0: വളരെ നല്ല കാര്യം. എന്താ ചെയ്യുന്നേ?
1: ഞാന് ഗൾഫിലായിരുന്നു, ഇപ്പൊ വീട്ടിലാണ്, നാട്ടില്.
0: അധികം നാളായോ നാട്ടില് വന്നിട്ട്?
1: ഷുഗറൊക്കെ വന്നു, ഷുഗറൊക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ നിർത്തി പോകുന്നു.
0: ഓക്കെ.
1: മോളുടെ കല്യാണം.

0: സ്വസ്ഥായിട്ട് കുറച്ച് നാളൊന്ന് റെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു അല്ലേ. അതെന്തായാലും നന്നായി. കുറേ നാള് നമ്മള് പണിയെടുത്ത് ആകെ ഹെൽത്ത് ഒക്കെ മോശമായിരിക്കാണല്ലോ. ഇനി അതിനെയൊക്കെ ഒന്ന് വീണ്ടും തിരിച്ചു പിടിച്ച് വളരെ ഹാപ്പി ആയി. കുറേ നാള് കഷ്ടപ്പെട്ടാൽ അവസാനം ഒരു നല്ല ഒരു ഹാപ്പിനെസ് കിട്ടിയല്ലോ. മോള് പുറത്താണ് അല്ലേ? അപ്പൊ പേരക്കുട്ടികൾ വീട്ടിലാണോ നിൽക്കുന്നേ? ചെറിയ കുട്ടികളാണോ?
1: ഒരാൾക്ക് 9 വയസ്സ്, ഒരാൾക്ക്
0: 4 വയസ്സ്. ആൺകുട്ടികളാണോ അതോ?
1: രണ്ടും
0: പെൺകുട്ടികളാണ് അല്ലേ. ഓക്കെ, അപ്പൊ നല്ല രസമായിരിക്കും. രണ്ടുപേരും ഉള്ളത് കൊണ്ട് സമയം പോണത് ഒട്ടും അറിയില്ല അല്ലേ. റേഡിയോ ഉണ്ട് കുട്ടികൾക്ക്. എന്താണ്? വെച്ചുകൊണ്ടിരിക്കും അല്ലേ. ഓക്കെ, വൈഫിന്റെ പേരെന്താണ്? മോളി. ഓക്കെ, ഓക്കെ. അപ്പൊ ഹസ്ബൻഡും വൈഫും കൂടി ഇങ്ങനെ കുട്ടികളെയൊക്കെ നോക്കി വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും പേരക്കുട്ടികളായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നല്ല അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, എന്റെ പേര് നമിത. ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്? തരളിൽ തരാവിലെ എന്നുള്ള പാട്ടല്ലേ. ആ പാട്ട് ആർക്കാണ്? വൈഫിന് വേണ്ടിട്ടാണോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചാൽ സന്തോഷം. ഓക്കെ, ബൈ. സമയത്ത് 12 മണി കഴിഞ്ഞ 19:28 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോയിൽ ഇത് യുവ ചോയ്സിന്റെ സമയമാണ്. യെസ്, അപ്പൊ യുവ ചോയ്സിലൂടെ നിങ്ങൾ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാം. അതിനായി വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 04 8424 2 4 2 8 1 0 1.

ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്, സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in

0: യെസ് യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിൽ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഇതാരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? ഗോപി, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഒരു റെസ്റ്റോറന്റിൽ
0: വർക്ക് ചെയ്യാണ്. അപ്പൊ ഇന്ന് റെസ്റ്റോറന്റ് ഇല്ല, അവധിയാണ്. ഓക്കെ, ഇന്ന് മാത്രമാണോ അതോ ഇന്നലെ ഉണ്ടായിരുന്നോ?
1: ഇന്നലെ ഉണ്ടായിരുന്നു.
0: ആ ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് പ്ലാൻ? ഇന്ന് അവധിയായിട്ട് ചുമ്മാ വീട്ടിലേക്ക്. എല്ലാ ദിവസവും ജോലി ചെയ്യുന്നതല്ല, അപ്പൊ ഒരു ദിവസം അങ്ങ് വെറുതെ ഇരുന്ന് ആസ്വദിക്കാം അല്ലേ? എന്താണ്, സ്വർഗം കിട്ടിയതുപോലെയാണ് അല്ലേ? സൺഡേ ഒക്കെ അപ്പോ വർക്കിംഗ് ആണോ? സൺഡേ അവധിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഈ ഇട ദിവസങ്ങളിൽ ഒരു ദിവസം നമുക്ക് ഇതുപോലെ ഒരു അവധിയൊക്കെ കിട്ടുമ്പോ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ? ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ? കഴിക്കാനായിട്ടുള്ള സമയമായി വരുന്നതേ ഉള്ളൂ അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, പിന്നെ മോളുണ്ട്, മോക്കളുടെ കൊച്ചുണ്ട്.
0: ഓക്കെ, അപ്പൊ മോള് വർക്കിംഗ് ആണോ?
1: മോള് ഒരു കഞ്ഞിക്കടയുണ്ടേ മോന്, പാചകം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക.
0: ഓക്കെ, അപ്പോ അച്ഛൻ വേറെ റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്യുന്നത്? അതല്ല, ഗോപിച്ചേട്ടൻ വേറെ റെസ്റ്റോറന്റിലാണ്. ഓ, മോൻ വേറെ കടയിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് അവർക്ക് വർക്കിംഗ് ആണോ? ഓക്കെ, അപ്പൊ ഇപ്പോ വീട്ടിലാരൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത്?
1: വൈഫുണ്ട്.

0: കുട്ടിയുണ്ട്. ഓക്കെ, പിന്നെ അവിടെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ? നാട്ടിൽ മഴയുണ്ടോ?
1: നല്ല വിശേഷം, മഴക്കാറുണ്ട്, മഴ പെയ്യാൻ പോണു.
0: ആ ഇന്നലെ എനിക്ക് തോന്നുന്നു കുറച്ചൊരു മഴയ്ക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു അല്ലേ, വലിയതായിട്ട് മഴ
1: ചെറുതായിട്ട്,
0: ആ ചെറിയൊരു ആശ്വാസം കിട്ടിയിരുന്നു. ഇന്നിപ്പോ മഴക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ മൂടി നിൽക്കുവാണ് അല്ലേ അന്തരീക്ഷം. ഓക്കെ, ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
1: സന്താന ഗോപാലത്തിലെ
0: ആ പ്രദോഷ കുങ്കുമം എന്നുള്ള പാട്ട് കെ ജെ യേശുദാസ് പാടിയിട്ടുള്ളത്, ആ പാട്ട് ഇഷ്ടാണ്. പാടുവോ? പാടും. എന്നാ പാടിക്കോളൂ.
1: പ്രദോഷ കുങ്കുമം ജനിമൃഗയുടെ പടവിൽ
0: കഴിഞ്ഞോ?
1: ആഹാ,
0: അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഫോണിലെ ചില കുറച്ച് ഡിസ്റ്റർബൻസ് കാരണം മാത്രമാണ് നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായത്, പക്ഷെ നന്നായിട്ട് പാടിയിട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ഈ പാട്ട്?
1: ഇത് നമ്മുടെ എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആയിട്ട്. ആ ഓക്കെ, വീട്ടിലുള്ളവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ. യെസ്, അപ്പൊ ഗോപിയാണ് കോതമംഗലത്ത് നിന്നുമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പോ ചോദിച്ചിരിക്കുന്നത് പാട്ട് പ്രദോഷ കുങ്കുമം എന്ന കെ ജി യേശുദാസ് പാടിയിട്ടുള്ള സന്താന ഗോപാലം മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 04842428101. 0484281 01.

0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് കൂടിയുള്ളത് ഞാൻ നമിത. യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാണ്?
1: എന്റെ പേര് എയ്മി.
0: എയ്മി, ഓക്കെ. എയ്മി എവിടുന്നായിരുന്നു വിളിക്കുന്നത്?
1: ആലുവ.
0: ആലുവ, ഓക്കെ. എന്ത് ചെയ്യാണ്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ടെൻത്തിലേക്കായി അല്ലേ? ഓക്കെ. ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാമോ? കുറച്ചോ?
1: ആ,
0: ട്രാവൽ ഇപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുവാണല്ലേ? ഓക്കെ, എവിടേക്കാണ് പോകുന്നത്?
1: അമ്മ വീട്ടിലേക്കാണ് പോകുന്നത്.
0: അമ്മ വീട് എവിടെയാണ്?
1: തൃപ്പൂണിത്തുറ.
0: തൃപ്പൂണിത്തുറ. അപ്പൊ എവിടെയാണ് സ്വന്തം വീട്? എവിടെയാണ്
1: സ്വന്തം വീട്? നെടുമ്പാശ്ശേരി.
0: ഓക്കെ, ഇപ്പൊ അമ്മ വീട്ടിലേക്ക് അമ്മ വീട്ടിലുള്ളവരെ കാണാനായിട്ട് പോവുകയാണല്ലേ? ഓക്കെ. ഇപ്പൊ അവിടെ ആരൊക്കെയാണ് ഉള്ളത് അമ്മ വീട്ടില്?
1: അമ്മ വീട്ടില് മമ്മിയുടെ ബ്രദർ ഉണ്ട്, അനീസിയും എല്ലാരും കൂടിയിട്ട്.
0: ആ, എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവാണ്.
1: അമ്മയുടെ അനീസിയുടെ വെഡിങ് ആനിവേഴ്സറി, അപ്പോ അവിടെ കേക്ക് കട്ടിങ്ങും.
0: ഓക്കെ. അമ്മയുടെ, അപ്പൊ അമ്മയുടെ അനിയത്തിയുടെ പേരെന്താ?
1: ജിൻസി.
0: വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഹസ്ബൻഡിന്റെ പേരെന്താ?
1: സുബീഷ്.
0: സുബീഷും ബിൻസിയും. ജിൻസി ആൻഡ് സുബീഷ് അല്ലേ? അവർക്ക് അപ്പോ അവർക്ക് രണ്ടുപേർക്കും വെഡിങ് ആനിവേഴ്സറി വിഷസ് റെയിൻബോ അറിയിച്ചതായിട്ട് അറിയിക്കണം കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണോ ഇന്നത്തെ പാട്ട്? ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ ദിവസം തന്നെ കോള് കണക്ട് ആയതിലും വളരെ സന്തോഷമല്ലോ. അവരുടെ ഒരു സ്പെഷ്യൽ ഡേയില് വിഷസ് അറിയിക്കാൻ പറ്റിയില്ലേ? അതെ. അപ്പൊ ഇപ്പൊ ആരൊക്കെയാണ് കൂടെ ഉള്ളത്? അമ്മ അച്ഛനും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ 10 ക്ലാസ് ഒക്കെ തുടങ്ങിയോ? സ്റ്റാർട്ട് ആയി അല്ലേ. ഓക്കെ. അപ്പൊ ഇന്ന് അവധി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 എത്തിയതിന്റെ ഒരു? ഓക്കെ. അപ്പൊ നല്ലൊരു റിസൾട്ട് ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാണ് കേട്ടോ. ഈ വർഷം നല്ലൊരു വർഷമായിട്ടെ. ഓക്കെ. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഗ്രാമഫോൺ മൂവിയിലെ നിനക്കെന്ത്.
0: ഓക്കെ. ആ ഈ പാട്ടപ്പോ സ്പെഷ്യലായിട്ട് ചിറ്റയ്ക്കും അതുപോലെ ഇളയച്ചനും വേണ്ടിട്ടല്ലേ? പിന്നെ വേറെ ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
1: വേറെ അമ്മയ്ക്കും അപ്പയ്ക്കും. അവരുടെ മാരേജ് ആൽബം സോങ് ആയിരുന്നത്, അവരുടെ മാരേജിന്റെ.
0: ആഹാ, അപ്പൊ അവരുടെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. ഈ ഒരു സോങ് മനസ്സിലേക്ക് വന്നു അല്ലേ. ആ ശരിയാണ്, അമ്മയ്ക്കും അച്ഛനും അതൊരു മറക്കാൻ പറ്റാത്തൊരു പാട്ട് തന്നെ ആയിരിക്കുള്ളൂ. എപ്പോഴും മനസ്സിലെ ഓർമ്മ വരുന്ന ഒരു പാട്ടായിരിക്കുമല്ലോ. ഓക്കെ. അപ്പൊ അച്ഛന്റെ പേരെന്താ?
1: അച്ഛന്റെ പേര് വിനോഷ്. വിനോഷ് ടീപോൾ.
0: ആ, അമ്മയുടെ പേര്?
1: വിനോഷ്.
0: ഓക്കെ. അപ്പൊ രണ്ടുപേരോട് അന്വേഷണം അറിയിക്കാം കേട്ടോ റെയിൻബോയുടെ. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം. ഓക്കെ. അപ്പൊ ഈ പാട്ട് കേട്ട്

0: കൊണ്ട് യാത്ര തുടർന്നോളൂ കേട്ടോ.
1: ഓക്കെ,
0: അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഓക്കെ ബൈ.
1: സമയം
0: ഇതാ 12 മണി കഴിഞ്ഞ 37 മിനിറ്റും 13 സെക്കൻഡും ആയിരിക്കുകയാണ്. യെസ്, അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എയ്മി ആയിരുന്നു. എയ്മി പാട്ട് ചോദിച്ചിരിക്കുന്നത് ഫാമിലിക്കും അതുപോലെ തന്നെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ചിറ്റയ്ക്കും ഇളയച്ചനും വേണ്ടിയിട്ടായിരുന്നു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് കേൾക്കാം ഗ്രാമഫോൺ എന്ന മൂവിയിലെ സുജാത മോഹനും കെ ജെ യേശുദാസും ചേർന്ന് പാടിയിട്ടുള്ള ഈ ഒരു സോങ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് യുവർ ചോയ്സിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484242421.

0: അടുത്തതായി യുവ ചോയ്സിലേക്ക് വിളിച്ചിരിക്കുന്നത് വൈഷ്ണവ് ആണ്, പള്ളുരുത്തിൽ നിന്നുമാണ് വിളിച്ചിരിക്കുന്നത്. ഹലോ
1: ഹലോ
0: ഹലോ വൈഷ്ണവ്,
1: എന്തൊക്കെയുണ്ട്
0: വിശേഷങ്ങൾ?
1: വിശേഷം.
0: ഓക്കെ, ഏത് ക്ലാസ്സിലായിരുന്നു? 10-ാം ക്ലാസ് കഴിഞ്ഞിരിക്കുവാണ് അല്ലേ? ഓക്കെ, അപ്പൊ പ്ലസ് വണ്ണിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഏത് വിഷയമാണ് ഇനി സെലക്ട് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇഷ്ടം. എന്താവാനാണ് ആഗ്രഹം അപ്പോ? മർച്ചന്റ് നേവിയോടാണ് ഇഷ്ടം. ഇതെപ്പോ തുടങ്ങിയ ആഗ്രഹമാണ് മർച്ചന്റ് നേവിയില് പോണം എന്നുള്ളത്? കുറെ നാളായി. ഓക്കെ, അപ്പൊ കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കാനായിട്ട് വന്നിരിക്കുവാണോ? എവിടെയാണ്, ഗ്രൗണ്ടിലാണോ എത്തിയിട്ടുള്ളത്? കൂട്ടുകാരന്റെ വീട്ടിലാണ്. എത്ര പേരുണ്ട് കൂടെ? എണ്ണുവാണല്ലേ. കൂടെ പഠിക്കുന്നവരാണോ അതോ വീടിനടുത്തുള്ളവരാണോ? വീടിനടുത്തുള്ളവരുണ്ട് അല്ലേ. ഓക്കെ, എന്താണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒഴിവ് സമയത്ത്? ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ എന്താണ് കളിക്കാറ്?
1: വൈകിട്ടാകുമ്പോ
0: ക്രിക്കറ്റ് കളിക്കും. ആ റേഡിയോന്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കാമോ? ഓക്കെ, വൈകിട്ടാകുമ്പോ ക്രിക്കറ്റ് കളിക്കും. ഓക്കെ, അപ്പോ ഗ്രൗണ്ട് അടുത്ത് തന്നെയാണോ, വീടിനടുത്ത് തന്നെയാണോ ഗ്രൗണ്ട്? ഓക്കെ, വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: വേറെ വിശേഷമൊന്നുമില്ല.
0: മഴയായി കഴിയുമ്പോ കളിക്കാനായിട്ടൊന്നും പറ്റില്ലല്ലോ.
1: ഗ്രൗണ്ടിലൊക്കെ
0: വെള്ളമായിരിക്കും. അപ്പൊ എന്താ ചെയ്യാ നിങ്ങള്? വളരെ നല്ല കാര്യം. ഫോൺ അഡിക്റ്റ് ആവാതെ ഇങ്ങനെയുള്ള കളികളിലൊക്കെ ഏർപ്പെട്ട് സമയം കളയാനായിട്ട് ശ്രമിക്കാട്ടോ. ഓക്കെ, അപ്പൊ കൂട്ടുകാരുടെ പേരൊക്കെ ഒന്ന് വേഗം പറയാമോ?
1: ശരത്ത്, അഭിഷേക്, മാധവ്, ആര്യൻ, ആദി, ശംഭു, ഞാൻ വൈഷ്ണവ്.
0: വൈഷ്ണവ്, ഓക്കെ. വൈഷ്ണവ് ഇപ്പൊ വിളിക്കുന്ന ആളല്ലേ? ബാക്കിയുള്ളതൊക്കെ ഞാൻ വൈഷ്ണവ്. ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണോ ഇന്നത്തെ പാട്ട്? ഏത് പാട്ടാണ്? ചിരാതുകൾ എന്നുള്ള പാട്ട് അല്ലേ, കുമ്പളങ്ങി നൈറ്റ്സ് മൂവിയിലെ സിത്താര കൃഷ്ണകുമാർ പാടിയിട്ടുള്ള പാട്ട്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. കൂട്ടുകാർക്ക് മാത്രമല്ല, ഫാമിലിക്കില്ലേ, എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം, വീണ്ടും വിളിക്കാം.
1: ഓക്കെ.
0: യെസ്, അപ്പോൾ വൈഷ്ണവ് വൈഷ്ണവിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന മൂവിയിലെ സോങ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. അതിനായി വിളിക്കേണ്ട നമ്പർ 04-8424-281.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: സമയം 12 കഴിഞ്ഞ് 49:55. അല്പസമയത്തിനകം കേൾക്കാം മലയാളം വാർത്തകൾ. തിരുവനന്തപുരം
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതിയോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ് ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പോലീസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിയമങ്ങളോടുള്ള ബഹുമാനം വളരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രസിഡന്റ്സ് പോലീസ് കളർ സിക്കിം പോലീസിന് സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
4: പോലീസ് വ്യവസ്ഥക്കോ അധിക സിറ്റിസൺ ഫ്രണ്ട്ലി ബനായേ ജാനാ ചാഹിയേ താക്കി സാമാന്യ ലോക ബിനാ ഹോയേ അപ്നി സമസ്യ ദർജ് കരാ സകേ മഹിളാഓ ബച്ചോ ഓർ കംജോർ വർഗോംകെ പ്രതി സംവേദനശീൽ വ്യവഹാര കോ ഭി പ്രാഥമികത ദേനി ചാഹിയേ. സൈബർ ക്രൈം, ഓൺലൈൻ ഫ്രോഡ്, ഹേക്കിംഗ് ഓർ ഡീപ് ഫേക് ജേസി നെയ് ചുനൌതിയാ സാമനെ ആ രഹി ഈ നെയ് ചുനൌതിയോ സെ നിപറനെ കെ ലിയെ പോലീസ് കോ ലേറ്റസ്റ്റ് ടെക്നോളജി സൈബർ സിക്യൂരിറ്റി ഓർ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ മേ ബനാനാ ഹോഗാ.

0: സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിലും മികച്ച ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ പറഞ്ഞു. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി പള്ളി, ഷാഹി ഈദ്ഗാ എന്നിവിടങ്ങളിൽ പ്രധാന ഈദ് പ്രാർത്ഥനകൾ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഈ ഉത്സവം മനുഷ്യരാശിയെ സേവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പെരുന്നാൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ സാഹോദര്യവും സന്തോഷവും വർദ്ധിക്കാൻ പെരുന്നാൾ ഇടയാക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷയുടെ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്. ന്യൂഡൽഹിയിലെ സിബിഎസ്ഇ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോകില്ലെന്നും എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്തം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യയും ചൈനയും. സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയിൽ ഇരുപക്ഷവും തൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾക്കായുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആന്റ് കോർഡിനേഷന്റെ 35-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും സാഹചര്യം അവലോകനം ചെയ്തത്. ഇന്നലെ ബെയ്ജിംഗിലായിരുന്നു യോഗം നടന്നത്. രാജ്യത്തിന്റെ അതിർത്തിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള അനധികൃത നിർമ്മാണങ്ങളോട് സീറോ ടോളറൻസ് നയം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ബിക്കാനീറിൽ നടന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ശ്രീ ഷാ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രിയുടെ PMEJP പദ്ധതിയിലൂടെ സ്വന്തമായി വ്യവസായ സ്ഥാപനം വിജയകരമായി നടത്തുന്നതിന്റെ സന്തോഷം കണ്ണൂർ സ്വദേശി ജബ്ബാർ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
2: കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലാണ് എന്റെ സ്ഥാപനമുള്ളത്. സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷത്തോളം ആവുന്നു. ഇപ്പോൾ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് നമ്മളെ PMEJP സ്കീം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു. 7.5 ലക്ഷം രൂപ ഞാൻ PMEJP സ്കീമിൽ വഴി ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ സബ്സിഡിയൊക്കെ അനുവദിച്ച് വന്ന് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ തർക്കമില്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നു. PMEJP സ്കീമിന്റെ ഒരു അനുഗ്രഹം തന്നെയാണിത്.
0: അടുത്ത 2 ദിവസങ്ങളിൽ ഇന്ത്യയുടെ മധ്യ വടക്കുപടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിദർഭയിൽ ഇന്ന് തീവ്ര ഉഷ്ണതരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ഡൽഹി, ചണ്ഡിഗഡ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കൊങ്കൺ, ഗോവ, ഒഡീഷ, പഞ്ചാബ്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്ന് ഉഷ്ണതരംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കനത്ത ഇടിമിന്നലിലും ആലിപ്പഴ വർഷത്തിലും ബീഹാറിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ 8 പേർ മരിച്ചു.

0: മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി US ബേസിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ടെഹ്റാന്റെ ഈ പ്രതികരണം US ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും IRGC അറിയിച്ചു. ബുധനാഴ്ച രാത്രി ഇറാന്റെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് US ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ശത്രുക്കളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് ജനറൽ സ്റ്റാഫ് ഓഫ് ദി ആർമി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപം തെക്കൻ ഇറാനിലും പരിസര പ്രദേശങ്ങളിലും ഈ ആഴ്ച അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ കുവൈറ്റ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ സൈനിക താവളം ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാനിൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. അന്താരാഷ്ട്ര എണ്ണവില സൂചികയായ ബ്രന്റ് ക്രൂഡ് 3.75% വർദ്ധിച്ച് ബാരലിന് $97.83 എത്തി. US വിപണിയിലെ ക്രൂഡ് ഓയിൽ വില 4% ഉയർന്ന് $92.22 എത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാർ ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ ആഴ്ച എണ്ണവില ഗണ്യമായി കുറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5.
2: Your choice. Your one-stop destination for finest music. Your choice.
3: വാർത്തകൾക്ക് ശേഷം യുവ ചോയ്സിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. യുവ ചോയ്സിൽ എങ്ങനെ ഇതാ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഇതാരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ഇതാരാണ്?
4: എന്റെ പേര് ബാല.
3: ബാല, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
4: കൊരട്ടിന്ന്.
3: കൊരട്ടി, എന്ത് ചെയ്യുന്നു?
4: ഞാൻ ഹോസ്പിറ്റലിൽ
3: വർക്ക് ചെയ്യാണ്. എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്?
4: ഫാർമസിയിൽ
3: വർക്ക് ചെയ്യുവാണ്. അപ്പൊ ഇന്ന് ജോലി ഇല്ലായിരുന്നു അതോ?
4: ഇല്ല, നൈറ്റ് കഴിഞ്ഞ് വന്നോളൂ.
3: ഓ, അപ്പൊ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്നിപ്പോ വർക്കിംഗ് അല്ല. ഇന്നിപ്പോ പോണം.
4: വൈകിട്ട്
3: വീണ്ടും പോണോ അല്ലേ? ഓക്കെ. അപ്പൊ ഉറക്കമൊക്കെ കഴിഞ്ഞോ?
4: ഇല്ല, കുറച്ചു നേരം കിടന്നു. അതിനിപ്പോ ഞാൻ കുറച്ച് ദിവസമായി വിളിക്കണം വിചാരിക്കുന്നു. അപ്പൊ കണ്ടിന്യൂസ് ആയി വിളിച്ചോണ്ടിരുന്നപ്പോ ഇന്നാണ് കിട്ടിയത്.
3: ഓക്കെ. അപ്പൊ അതുകൊണ്ട് വിളിച്ചിട്ട് പാട്ടൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാമെന്ന് കരുതി അല്ലേ. ഭക്ഷണമൊക്കെ കഴിച്ചോ?
4: ആ, രാവിലെ വന്നപ്പോ ചായ കുടിച്ചായിരുന്നു.
3: ഇനി ഉച്ചക്ക് ഊണ് കഴിച്ച് കിടന്നുറങ്ങോ. ഇനിയിപ്പോ എത്ര മണിക്കാണ് ജോലിക്ക് കയറേണ്ടത്?
4: ഇനി രാത്രി 7:30 പോയാ മതി. 8 മണിക്ക് കയറണം.
3: 8 മണിക്ക് കയറണം. അടുത്ത് തന്നെയാണോ ഹോസ്പിറ്റൽ?
4: ഒരു 10-20 മിനിറ്റ് ഉള്ളൂ.
3: അപ്പൊ പിന്നെ കുഴപ്പമില്ല അല്ലെ. അപ്പൊ അത്രയും നേരം റെസ്റ്റ് എടുത്തൊക്കെ പോകാനുള്ള ഒരു സമയമുണ്ട്. അപ്പൊ രാവിലെ എപ്പോഴാണ് തിരിച്ചെത്തുക?
4: രാവിലെ 8 മണി.
3: 8 മണിയാവുമ്പോ തിരിച്ചെത്തും. വീട്ടിലാരൊക്കെയുണ്ട്?
4: വീട്ടില് ഞാന്, അമ്മ, കുട്ടികള്.
3: കുട്ടികള് ചെറിയ കുട്ടികളാണോ അതോ?
4: ഇല്ല, മോള് ഡിഗ്രി സെക്കൻഡ് ഇയർ.

0: വലിയ കുട്ടികളാണ്.
1: മോനിപ്പോ 10-ലേക്ക്.
0: 10-ലേക്കായല്ലേ? ഓക്കെ. അപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങിയോ മകന്?
1: ട്യൂഷൻ തുടങ്ങി, സ്കൂളിൽ ക്ലാസ് തുടങ്ങിയിട്ടില്ല.
0: ഈ വെക്കേഷൻ ആയിട്ട് എവിടെയെങ്കിലൊക്കെ ട്രിപ്പൊക്കെ പോയിരുന്നോ?
1: പോയിരുന്നു.
0: എവിടെയാണ് പോയത്?
1: ഞങ്ങളിവിടെ അടുത്ത് തന്നെ തൃശ്ശൂര്. മറ്റേ സൂ കാണാൻ പോയി, പിന്നെ കേരളപ്പഴനി,
0: ഓക്കെ,
1: പിന്നെ ബീച്ച്, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയി.
0: പല പല സ്ഥലങ്ങളിലായിട്ട് അടുത്ത് തന്നെ പോയല്ലേ? ഓക്കെ. അപ്പൊ വേറെ എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ അവിടെ?
1: മഴ ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്.
0: പെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണെങ്കിലും ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
1: മറ്റേ തൃശ്ശൂർ പൂരം സിനിമ ഇല്ലേ, അതിലത്തെ സഖിയെന്ന് തുടങ്ങുന്ന പാട്ട്.
0: ഹരിചരൺ പാടിയിട്ടുള്ള ഒരു പാട്ടല്ലേ? നല്ലൊരു പാട്ട്. ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: എന്റെ മക്കൾക്ക് വേണ്ടി. മോന്റെ ബർത്ത്ഡേ ശനിയാഴ്ച, അപ്പൊ അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം.
0: ഓക്കെ. മകന്റെ പേരെന്താണ്?
1: അർജുൻ.
0: അർജുൻ. ഓക്കെ. അപ്പൊ അർജുന് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. മകനോട് പറയാ, അന്വേഷണം പറയാ, റെയിൻബോ

0: എന്റെ മക്കൾക്ക് വേണ്ടി, മോന്റെ ബർത്ത്ഡേ ശനിയാഴ്ച, അപ്പൊ അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം.
1: ഓക്കെ, മകന്റെ പേരെന്താണ്?
0: അർജുൻ.
1: ഓക്കെ, അപ്പൊ അർജുന് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കാണ് കേട്ടോ. മകനോട് പറയാ, അന്വേഷണം പറയാ, റെയിൻബോയുടെ അന്വേഷണം പറയാ, വിഷസ് ഒക്കെ അറിയിച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം. കേട്ടോണ്ടിരുന്നോളൂ.
0: ഓക്കെ, ബൈ.
1: യെസ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനായി നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484242418 1 0 1.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए, और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो।
0: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
3: റെയിൻബോയിലൂടെ യുവ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ നമിതയാണ്. റെയിൻബോയിലെ യുവ ചോയ്സിലെ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഇതാരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ഇതാരാണ്?
4: ഞാൻ ഷഹീബയാണ്.
3: ഷഹീബ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
4: ഞാൻ പനിയപ്പിള്ളി.
3: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
4: നല്ല വിശേഷം.
3: ഇന്ന് പെരുന്നാളായിട്ട് എന്താണ് സ്പെഷ്യൽ?
4: എന്നിട്ട്
3: കഴിക്കാമെന്ന് വിചാരിച്ചില്ലേ എന്നെ കൊതിപ്പിച്ചിട്ട്? വിശന്നിരിക്കുന്ന എന്നെ ഒന്ന് കൊതിപ്പിച്ചിട്ട് കഴിക്കാമെന്ന് കരുതി അങ്ങനെ വിളിക്കാണ്. ആ ഒരു ധൈര്യത്തിലാണ് എന്നെ വിളിച്ചത്. എന്തായാലും വരില്ല എന്നുള്ളത് ഇല്ലല്ലോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. എനിക്കറിയില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്നേഹമാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, വീട്ടില് ഓക്കെ, താങ്ക് യു. എപ്പോഴും കേട്ടുകൊണ്ട്, ഓക്കെ, അപ്പൊ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ.
4: പിന്നെ
3: നടന്നുകൊണ്ടിരിക്കും. പെരുന്നാളായിട്ട് ഇന്ന് പെരുന്നാളായിട്ട് എല്ലാവരും ഒത്തുകൂടുന്നുണ്ടോ ഫാമിലിയിൽ? എല്ലാവരും
4: ഫാമിലിയിൽ ഇന്നലെ വന്നു പോയി.
3: എല്ലാവരും ഇന്നലെ വന്നുപോയി. അപ്പൊ ഇന്ന് എല്ലാവരും സ്വന്തം വീടുകളിൽ ആഘോഷിക്കുകയാണ് അല്ലേ? ഓക്കെ, ഇപ്പൊ വീട്ടിലാരൊക്കെയാണുള്ളത്?
4: ഞാനും മക്കളും ഹസ്ബൻഡും.
3: ഹസ്ബൻഡ്? അപ്പൊ നിങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇന്ന് ബീഫ് ബിരിയാണി കഴിക്കാൻ പോകുന്നത്? ആ, മകള് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ആ, ഹസ്ബൻഡ് കഴിച്ച ജോലിക്ക് പോയോ? ആ, അപ്പൊ ഇനിയിപ്പോ അപ്പൊ എന്താണെങ്കിലും എന്നെ വിളിച്ചൊന്ന് പറഞ്ഞിട്ടൊക്കെ കഴിക്കാം. ആ, പാട്ട് കേട്ട്, അതായത് ഇഷ്ടമുള്ള പാട്ട് കേട്ട ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം എന്നുള്ള ഒരു പ്ലാനിൽ വിളിച്ചാണ്. അതെ അതെ, ഞാനും കുറച്ച് നാളായി സംസാരിച്ചിട്ട്.
4: സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്.
3: അതെ, പെരുന്നാളായിട്ട് കിട്ടിയില്ലേ, അതന്നെ നല്ല കാര്യമല്ലേ. ഞാൻ പെരുന്നാൾ ആശംസകൾ പറയാൻ മറന്നു. ഫാമിലിക്കും എല്ലാവരോടും എന്റെ പെരുന്നാൾ ആശംസകൾ അറിയിക്കാം. ഓക്കെ
4: ഓക്കെ, ഞാനും അങ്ങോട്ട് തിരിച്ച് എല്ലാവർക്കും എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ വിളിക്കും എന്റെ ഹൃദയം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ.
3: ഓക്കെ, താങ്ക് യു.
4: നല്ലൊരു പാട്ടും.
3: ഓക്കെ, നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സുഗമോ ദേവി മൂവിയിലെ KJ യേശുദാസ് പാടിയിട്ടുള്ള സുഗമോ ദേവി എന്നുള്ള സോങ് തന്നെ അല്ലേ?
4: ഓക്കെ.
3: മഴയൊക്കെ ഉണ്ടോ അവിടെ?
4: നല്ല ഇരുണ്ടിരിക്കുന്നുണ്ട്.
3: ഇരുണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും നല്ലൊരു
4: മഴ ഇങ്ങനെ പെയ്യാന്നുള്ളത് തയ്യാറെടുപ്പായിട്ട് നിൽക്കുന്നു.
3: തയ്യാറെടുപ്പായിട്ട് ഇങ്ങനെ നിക്കുവാണ് എപ്പോ പെയ്യണം എപ്പോ പെയ്യണം എന്ന് ഇങ്ങനെ ചോദിച്ചു നിക്കുവാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേട്ടാലോ.
4: പിന്നെ
3: അപ്പൊ പാട്ടൊക്കെ കേട്ട് ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടുകൊണ്ട് കൂടെ കൂടിക്കോളൂ. ഓക്കെ
4: ഓക്കെ, താങ്ക് യു.
3: സമയത്ത് 1 മണി കഴിഞ്ഞ 12:27 ആയിരിക്കുകയാണ്. നമ്മുടെ യുവ ചോയ്സിന്റെ സമയം 2 മണി വരെയാണെന്നറിയാലോ. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484242481 01.

0: എസ് യു എസ് ചോയ്സിലേക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണെന്ന് പേര് പറയൂ.
1: രാമൻകുട്ടി ഒറ്റപ്പാലത്ത് നിന്നാണ്.
0: ഓക്കെ രാമൻകുട്ടി, ഈ ചേട്ടന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വിശേഷങ്ങൾ കുഴപ്പമില്ല, പോണു. നല്ല വിശേഷം.
0: നല്ല വിശേഷം. മഴയില്ല? ഞങ്ങൾക്ക് നല്ല മഴയാണല്ലോ. അപ്പോ
1: ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ട്, ചൂടില്ല, ചൂട്.

0: ഇതുവരെ ഒട്ടും മഴ പെയ്തില്ല.
1: ഇന്നലെ രാത്രി ഒരു രണ്ട് മൂന്ന് തുള്ളി വീണു.
0: അപ്പൊ എന്തോ ഒരു വിഷമമുണ്ട് മഴയ്ക്ക് അവിടെ വരാനായിട്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, വരും. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം. ഇവിടെ നന്നായിട്ട് തകർത്ത് പെയ്യുന്നുണ്ട് മഴ. ഇപ്പൊ എന്താണെങ്കിലും മഴ പെയ്യാനുള്ള, എന്തായാലും വരും, പ്രതീക്ഷിക്കാം നമുക്ക് അടുത്ത് തന്നെ വരും. ഇനി വന്നു കഴിയുമ്പോ പരിഭവം പാടില്ല, പക്ഷെ ആ വന്ന് മഴ വന്നു കഴിയുമ്പോ ഇത് എന്തൊരു മഴ ഒന്ന് തുറന്നാ മതിയായിരുന്നു എന്ന് പറയരുത്.
1: അതെ
0: അതെ, കാറ്റും ബഹളം ഇല്ലാതെ ശാന്തമായി പെയ്ത് പോയിക്കോട്ടെ അല്ലേ. അതെ, രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് പതിയെ പിറ്റേ ദിവസമൊക്കെ പെയ്താലും മതി, നമുക്കൊരു പരിഭവമില്ല. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഇല്ല, ഭക്ഷണം റെഡിയാക്കി ആയിട്ടല്ലോ കഴിക്കാൻ പോണേ.
0: ആ, തനിയാണോ റെഡിയാക്കുന്നേ? ആ, ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഇതിന് മുന്നേ വിളിച്ച ഭക്ഷണം റെഡിയാക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഒരു വർഷം ഒരു മാസം സിനിമയിലെ ദാസേട്ടൻ പാടിയ ഒരു ഗീതം. പാട്ടല്ല, പാട്ടാ കേൾക്കണ്ടേ?
0: ഓ, ആ ഒരു പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ. പെട്ടെന്ന് നിർത്തി കളഞ്ഞല്ലോ പാടിയിട്ട്.
1: ലിറിക്സ് ഒന്നും ഓർമ്മയില്ല, പെട്ടെന്ന് രണ്ടു വരി ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. അത് പാടണോ?
0: ആ, ഒന്നുകൂടി പാടണമെങ്കിൽ പാടിക്കോളൂ.
1: ഇനി എന്റെ ഓമലിനായൊരു ഗീതം, ഹൃദയങ്ങൾ ചേരും സംഗീതം മധുരങ്ങളിൽ.

0: വളരെ നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും വരികളൊക്കെ മറന്നു പോയത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിർത്തിയത്. ഇനിയിപ്പോ ഈ പാട്ട് കേട്ട എന്താണ്, അതെ ലിറിക്സ് ഒക്കെ നേരത്തെ പഠിച്ചു വെക്കണ്ടേ. മുഴുവനും പാടണ്ട മുഴുവനും പാടിയാൽ ആ പാട്ട് കേൾക്കുമ്പോ നമുക്ക് ആ ഒരു ഫീല് വരില്ല. ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: എല്ലാ റെയിൻബോ ശ്രോതാക്കൾക്കും, പ്രത്യേകിച്ച് നമിതയ്ക്കും.
0: ഓ താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ മഴ അവിടെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം. അതെ, ഞാൻ പ്രാർത്ഥിക്കാം മഴ എത്രയും പെട്ടെന്ന് തന്നെ രാമൻകുട്ടി ചേട്ടന്റെ അടുത്തേക്ക് വരട്ടെ എന്ന്. ഓക്കെ ഓക്കെ, വിളിച്ചാൽ സന്തോഷം. ഓക്കെ ബൈ. സമയം ഇതാ 1 മണി കഴിഞ്ഞ 20 മിനിറ്റും 53 സെക്കൻഡും ആയിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: യെസ്, യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം, ഇതാരാണ്?
2: എന്റെ പേര് ആനന്ദൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ തിരാനൂരി എന്ന സ്ഥലത്ത് വിളിക്കുന്ന.
1: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു.
1: ഓക്കെ, കണ്ണൂർ മഴയുണ്ടോ?
2: ഇല്ലില്ല, കണ്ണൂർ ഇപ്പം ഒരു കുറച്ച് ദിവസമായിട്ട് മഴ കുറവാണ്. ഇന്നലെ രാവിലെ ഒരു അല്പം മഴ കിട്ടി. ഇപ്പം നല്ല വെയിലും ചൂട് തന്നെ ഇപ്പൊ.
1: ആണോ? അപ്പൊ പാലക്കാടും കണ്ണൂരും മഴയില്ല അല്ലേ? നേരത്തെ പാലക്കാടും മഴ ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞു.
2: അതെ അതെ, അവിടെ രണ്ട് സ്ഥലത്തല്ല അമിതമായ ചൂട് കിട്ടുന്നത്, രണ്ട് ജില്ലയിൽ
1: തന്നെയാണ്. മഴയൊക്കെ വേഗം വരട്ടെ.
2: അതെ അതെ, മഴ സമയം വരും. നമ്മുടെ എനിക്ക് തോന്നുന്നു ജൂൺ 1 സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളെ ഒരു ഇതിന് വേണ്ടി കാത്തു നിൽക്കാൻ.
1: അതെ, അവരെ ഒന്ന് ചെറുതായിട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണെന്ന് അല്ലേ?
2: അതെ അതെ, അവരെ നസ്റ്റീജ ഓർമ്മകളല്ലേ ജൂൺ 1.
1: അതെ അതെ അതെ, നമുക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ? ജൂണിൽ ഇങ്ങനെ മഴ നനഞ്ഞ ക്ലാസ് റൂമിൽ പോയിരിക്കുന്നതൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു നൊസ്റ്റാൾജിയ ഫീൽ ആണല്ലോ അതൊക്കെ.
2: അതെ അതെ, തീർച്ചയായിട്ടും.
1: ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഭാര്യയും രണ്ട് പെൺകുട്ടികളാണ്. മൂത്ത മകൾ ഇപ്പം 10th ക്ലാസ് പാസ്സായി, രണ്ടാമത്തെ മകൾ ഇപ്പൊ 9th ക്ലാസ്സിലായി.
1: ഓക്കെ, 10th ക്ലാസ്സിൽ നല്ല റിസൾട്ട് ഒക്കെ ഉണ്ടായിരുന്നോ?
2: മോശമില്ലാത്ത രീതിയിൽ.
1: ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തോ ഇനി പ്ലസ് വണ്ണിലേക്ക്?
2: കൊടുക്കണം, ഇന്ന് ഇന്ന് ഉച്ചക്ക് ശേഷം പോയിട്ട് കൊടുക്കാമെന്നാണ്
1: കൊടുക്കാനായിട്ട് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പൊ മക്കളോടൊക്കെ അന്വേഷണം പറയാ.
2: തീർച്ചയായിട്ടും.
1: ഇപ്പൊ വെക്കേഷനായിട്ട്, വെക്കേഷനായിട്ട് ട്രിപ്പ് ഒന്നും പോയില്ലേ?
2: സമയം കിട്ടിയില്ല. അങ്ങനെ ഓരോ നമ്മളെ അടുത്തടുത്തുള്ള ഇങ്ങനെ ദൂരെ പോകാൻ മാറി നിൽക്കാനും സമയം കിട്ടിയില്ല. രാവിലെ പോയി വൈകുന്നേരം സ്ഥലം പോകേണ്ട സ്ഥലത്താണ് പോയിട്ടുള്ളത്.
1: ഓക്കെ, അങ്ങനെയായാലും മതി നമുക്കൊരു ചെറിയ, കുട്ടികൾക്കൊരു ചെറിയൊരു സന്തോഷം. അടുത്തൊക്കെ ഒന്ന് പോയി ഒന്ന് എന്താ, അതുപോലെ തന്നെ നമ്മളും ജോലിയിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് റീഫ്രഷ് ആവാനായിട്ട് പറ്റിയ അടുത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിലും പോയി ഒന്ന് ശരിയാവാം.
2: പിന്നെ അതുപോലെ തന്നെ മേഡം, നീണ്ട ഒരു ഇടവേളക്ക് ശേഷമാണ് എനിക്ക് റെയിൻബോ കൊച്ചി FM വിളിക്കാൻ കഴിഞ്ഞത്.
1: അപ്പൊ അതില് സന്തോഷം.
2: ഞാൻ ഇതേ നേരത്തെ സ്വതാവാറ പോലെ തന്നെ ഒരു റെസ്റ്റോറന്റ് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ വിളിക്കാനും
1: സമയം കിട്ടുന്നില്ല. വർക്കിംഗ് ആയിരിക്കുമല്ലോ എല്ലാ ദിവസവും. സൺഡേ ഉണ്ടോ? അപ്പൊ
2: സൺഡേ ഉണ്ട്. സൺഡേന്നാണ് കൂടുതൽ തിരക്ക്. നമുക്ക് സൺഡേയിലൊക്കെ തന്നെ ഇതേപോലെ തന്നെ കൊച്ചിയിലും തൃശ്ശൂരിനും പാലക്കാടിനും കോഴിക്കോടിനും ജില്ലകളിൽ പറശ്ശിനിക്കടവിലും മറ്റുള്ള സ്ഥലത്തെല്ലാം വരുന്ന ട്രാവൽ.
1: ഇപ്പൊ വെക്കേഷൻ ആയപ്പോ ഒരുപാട് തിരക്കായിരുന്നിരിക്കും അല്ലേ? വെക്കേഷൻ സമയത്ത് ട്രിപ്പ് പോകുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവുമല്ലോ, ഇതുപോലെ തന്നെ ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്നവര്
2: വരുന്നുണ്ട്. നമ്മുടെ ഈ താഴെ ചുവക്കും ഇങ്ങനെ മേലെ ചുവന്നുള്ള സ്ഥലം മേടം കേട്ടിനാ കണ്ണൂർ ജില്ലയില്?
1: ഞാൻ കേട്ടിട്ടില്ല.

0: തലശ്ശേരി നിന്ന് കണ്ണൂരേക്ക് എത്തുമ്പോൾ താഴെ ചൊവ്വാ മേലെ ചൊവ്വാ എന്ന സ്ഥലമുണ്ട്, അത് ഞാൻ അടുക്കായിട്ടില്ല എന്നൊരു ഈ റെസ്റ്റോറന്റ് അല്ല.
1: അവിടെയാണ് ജോലി ചെയ്യുന്നത് അല്ലേ?
0: ആ അവിടെയാ ജോലി ചെയ്യുന്നത്.
1: ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഇന്നിപ്പോ പെരുന്നാളായിട്ട് ഒരു ലീവ് കിട്ടിയിരിക്കുകയാണ്. വിളിക്കാനും പറ്റി. ആ നേരത്തെ ഒരു കോളർ ഇതുപോലെ വിളിച്ചിരുന്നു, റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യാണ്, അപ്പൊ ഇന്ന് ലീവ് കിട്ടിയപ്പോ ഒരു സ്വർഗം കിട്ടിയ പോലെ ഒരു ഫീൽ ആണെന്ന് പറഞ്ഞിരുന്നു. അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ദിവസം ലീവ് കിട്ടുമ്പോ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നും അല്ലെ? അങ്ങനെ കാരണം എല്ലാ ദിവസവും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും എല്ലാ ദിവസവും ടയേർഡ് ആണ്. അപ്പൊ ഒരു ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് തോന്നുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടോ? ഒരുമിച്ച് ഭക്ഷണം ഒക്കെ കഴിച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: എല്ലാ ശ്രോതാക്കൾക്കും ആനന്ദം തിരാമൂരിന്റെ കഥ ബലി പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പിന്നെ അഹിംസ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിന്റെ ഒരു പാട്ട് സുൽത്താനോ എന്ന് പറഞ്ഞിട്ട്.
1: ഓക്കെ, നമ്മുടെ എസ് ജാനകിയും കെ ജെ യേശുദാസും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ട്.
0: അതെ അതെ, അതിനകത്ത് ഒരുപാട് നല്ല നല്ല പാട്ട് പിന്നെയും ഉണ്ട്, ഞാൻ ഈ പാട്ടാണ് ചൂസ് ചെയ്തത്.
1: ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി കേൾക്കാം.
0: ഓക്കെ,
1: വിളിച്ചാൽ സന്തോഷം.
0: ശേഷം ഞാൻ ഇനിയും വിളിക്കാം.
1: ഓക്കെ, അപ്പൊ വിളിച്ചാൽ സന്തോഷം. ഓക്കെ, ബൈ. സമയത്ത് ഒരു മണി കഴിഞ്ഞ് 29:22 കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04-8424-281, 04-8424-281.

0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവ ചോയ്സ് ആണ്. യുവ ചോയ്സിലേക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ, ഇതാരാണ്? പേര് പറയൂ. ഹലോ ഹലോ, ആ എനിക്ക് പാട്ട് മനസ്സിലായി. ലോക മൂവിയിലെ പാട്ടല്ലേ? പേര് പറയൂ, വാവയുടെ പേര് പറയൂ.
1: അൻഷിക.
0: അൻഷിക, അൻഷിക ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? എൽ കെ ജിയിലാണോ?
1: എൽ കെ ജി
0: കഴിഞ്ഞ് യു കെ ജിയിലേക്കായി. ബാഗൊക്കെ വാങ്ങിയോ പുതിയത്? വാങ്ങാൻ പോവാണ്. എങ്ങനത്തെ ബാഗാ വാങ്ങാൻ പോകുന്നേ? എങ്ങനെയുള്ള ബാഗാ ഇഷ്ടം? എങ്ങനത്തെ ബാഗാ ഇഷ്ടം? ടെഡിയുടെ ബാഗാണോ ഇഷ്ടം? ഹലോ അൻഷിക, ആ അൻഷിക ഏത് ബാഗാ ഇഷ്ടം? ഡോറയുടെ ബാഗാണോ ഇഷ്ടം, അതോ ടെഡി? ആ ഡോറയുടെ ബാഗാണോ വാങ്ങാൻ പോകുന്നേ? ആഹാ, ആരുടെ കൂടെയാ ബാഗ് വാങ്ങാൻ പോകുന്നേ? അപ്പൂപ്പന്റെ കൂടെയാണോ? ഏ, ആ ചേച്ചിയുണ്ട്, കൂടെയുണ്ടോ ചേച്ചി? ഇപ്പോ ചേച്ചി ഇപ്പൊ കൂടെയുണ്ടോ? ഇപ്പൊ വീട്ടിലാണ്. ഇപ്പൊ അമ്മൂമ്മയുടെ അടുത്താണോ അൻഷിക വന്നേക്കണേ?
1: ആ
0: അപ്പുറത്തെ വീടാണ്. ഓക്കെ, അൻഷിക എന്തോ ആരുടെയോ വെഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, ആരുടെയാണ്? അച്ചാമ്മയുടെ. വെഡിങ് ആനിവേഴ്സറി ആണോ? എന്നാണ് വെഡിങ് ആനിവേഴ്സറി? 44-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ആ എന്നാണ്? ആ അച്ചിച്ചന്റെ 44-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അല്ലേ? അപ്പൊ അച്ചിച്ചനോടും അച്ചമ്മയോടും വിഷസ് ഒക്കെ അറിയിക്ക. ഓക്കെ, കേക്ക് മുറിക്കോ വെഡിങ് ആനിവേഴ്സറിക്ക്? എന്ത് ഗിഫ്റ്റ് ആണ് അനുഷിക കൊടുക്കാൻ പോകുന്നത് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും? ആ സർപ്രൈസ് ആണോ അത്? ആ സർപ്രൈസ് ആണല്ലേ. ആ ഹലോ ഹലോ, ഇതാരാണ്?
2: കൊച്ചി പറഞ്ഞതേ ബർത്ത്ഡേ ആണ്. 44 വയസ്സെന്നാ പറഞ്ഞ.
0: ഓ, 44 വയസ്സാ? ആരുടെയാണ്?
2: അമ്മയുടെയും മകന്റെയും ബർത്ത്ഡേ ഒരു ദിവസം.
0: ആഹാ, അങ്ങനെയായിരുന്നു അല്ലേ. ഓ,
2: അമ്മയുടെ പേര് ഉഷാദേവി. അമ്മയുടെ പേര് ഉഷാദേവി.
0: ഓക്കെ,
2: മകന്റെ പേര് ഉമേഷ്.
0: ഓ, ഉഷാദേവി ഉമേഷ്. ആഹാ,
2: ഉമേഷും. അതെ, എന്റെ പേര് ഉദയഭാനു.
0: ഉദയഭാനു. ഓക്കെ, അപ്പൊ ഇരട്ടി മധുരാണ്, വൈഫിന്റെയും മകന്റെയും ബർത്ത്ഡേ ആണ് ഒരേ ദിവസം. ഞാൻ

0: ഞാൻ കുട്ടി പറഞ്ഞപ്പോ മനസ്സിലാക്കിയത് അപ്പുപ്പന്റെയും അമ്മൂമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി. അദ്ദേഹം രണ്ടുപേരുടെ പേര് പറഞ്ഞപ്പോ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ.
1: അത് അടുത്ത വീടിൽ വേറെ വീട് വെച്ച് താമസിക്കണേ. രണ്ട് മക്കളാണ് ഉമേഷും ഉല്ലാസും. ഉമേഷും ഉല്ലാസ്, ഉദയ ഭാനു, ഉഷാദേവി,
0: എല്ലാവരും യു ലെറ്റർ ആണ്. ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ?
1: ഇല്ല, വിശേഷം ഒന്നുമില്ല. റെയിൻബോയിലെ മറ്റേ കൊച്ചി എഫ് എമ്മിലെ ഓർമ്മിച്ചതിലൊക്കെ ഞാൻ പറയാറുള്ളതാണ്.
0: ഒരുപാട്
1: ഓർമ്മിച്ചുണ്ട്, വായിക്കാറുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്താണെങ്കിലും
1: ഇന്നലെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു.
0: അതെ അല്ലേ?
1: അതെ അതെ, ഒരു 10-20 വായിച്ചിട്ടുണ്ട് അവിടെ. ഉദയ ഭാനുവിന്റെ ഓർമ്മിച്ചുണ്ട്.
0: അപ്പൊ എന്താണെങ്കിലും അനുഷികം ഉള്ളത് കൊണ്ട് വളരെ എന്താ പറയാ, സമയം പോകണത് അറിയില്ല.
1: ബൊമ്മാല എന്ന പാട്ട് വേണമെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു, വിളിച്ചു പറഞ്ഞു കിട്ടുന്നില്ലായിരുന്നു, കൊറേ സമയം വിളിച്ചിട്ടാ കിട്ടിയത്.
0: കിട്ടിയപ്പോ
1: കൊച്ചു ചോറുണ്ണിയായിരുന്നു, അതാണ് ആകെ ഇതായത്.
0: അതുകൊണ്ടാണ് അല്ലെ, ആദ്യം വിളിച്ചപ്പോ മറുപടി കിട്ടാനായിട്ട് കുറച്ച് വൈകി. എന്താണെങ്കിലും സാരമില്ല, നല്ല മിടുക്കിക്കുട്ടിയാണ്, വളരെ ആക്റ്റീവ് ആയിട്ട് നല്ല ചോദിക്കുന്നതിനൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞ് നല്ല മിടുക്കിക്കുട്ടിയാണ്. ഓക്കെ, അപ്പൊ അനുഷിക, അനുഷികയ്ക്ക് എന്താണെങ്കിലും പാട്ട് ചോദിച്ചിരിക്കുന്നത് ലോക മൂവിയിലെ പാട്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ബൊമ്മാലെ പാട്ട് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കാത്തത് കേട്ടോ.
1: അപ്പൊ
0: എന്താണെങ്കിലും നമുക്ക് ലോക മൂവിയിലെ സോങ് കേൾക്കാം. അനുഷികയോട് കേട്ടോളാം പറയൂ. ഓക്കെ, അപ്പൊ ഹാപ്പി ആവട്ടെ അനുഷിക. ഓക്കെ, അപ്പൊ വിളിച്ചത് സന്തോഷം.
1: അപ്പൊ
0: എന്താണെങ്കിലും പാട്ട് കേട്ടിട്ട് ഡാൻസ് ചെയ്തോളാൻ പറയൂ.
1: ഓക്കെ,
0: ശരി. ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 1 മണി കഴിഞ്ഞ 39:43 ആയിരിക്കുകയാണ്. നമ്മുടെ ഈ യുവർ ചോയ്സിന്റെ സമയം 2 മണി വരെയാണ്. അപ്പോൾ അങ്ങനെ സമയം കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ സമയം റെയിൻബോയിലൂടെ ആ ഒരു ഇഷ്ടഗാനം കേൾക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04-424-2801.
2: Da!

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: യെസ് യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ നമിതയാണ്. യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ, കറണ്ട് പോയി. എവിടെന്നാണ്, ആരാണ്, പറയൂ. ചാവടി എന്നല്ലേ. ഓക്കെ, എന്താണെങ്കിലും ചിലപ്പോ നമ്മൾ സംസാരിച്ചു കഴിയുമ്പോഴേക്കും കറണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഫോണിൽ കേൾക്കാനായിട്ട് ശ്രമിക്കാം. ആരുടെയാണ്? അനിയത്തിയുടെ മകളുടെ അല്ലേ. പേരെന്താണ്?
2: ലച്ചു.
1: ഞായറാഴ്ച ഞായറാഴ്ചയാണ് ലച്ചുവിന്റെ ബർത്ത്ഡേ അല്ലേ. ഓക്കെ, അപ്പൊ ലച്ചുവിനെ പിറന്നാൾ ആശംസകൾ നേരാണ് അഡ്വാൻസ് ആയിട്ട് റെയിൻബോ. ഓക്കെ, ലച്ചുവിനോട് അന്വേഷണം പറയാം. അത് അച്ഛന്റെ പൊന്നുമോളെ ആരാരിരാരോ അല്ലേ. ആ, നേരത്തെ അപ്പൊ വേറെ ഏതോ പാട്ട് പറഞ്ഞിരുന്നോ?
2: നേരത്തെ പാട്ട് ഞാൻ പറഞ്ഞിരുന്നായിരുന്നു.
1: ആ, അപ്പൊ അത് വേണ്ട, അതിന് പകരം ഇത് മതി എന്നല്ലേ. ഓക്കെ, ആ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ?
2: മഴയൊക്കെ ഉണ്ട്, ചെറിയ മഴ.
1: ഇന്ന് ചെറിയ മഴയാണല്ലേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് വേറെ?
2: എന്തോ,
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് രണ്ട് മക്കളുണ്ട്.
1: എട്ടില് പഠിക്കുന്നു. ഓക്കെ, മക്കളൊക്കെ ഇപ്പൊ വീട്ടിലുണ്ടോ?
2: ഇല്ല ഇല്ല, ഒരാൾ, അയാള് ജോലിക്ക് പോയി.
1: ആ, ഇളയാളുണ്ടോ അപ്പോ? ഉറങ്ങുവാണ്. ആ, ചെറിയ മഴയൊക്കെ അല്ലേ, നമുക്കപ്പ ഈ ഒരു സമയത്ത് ചെറിയ ഉറക്കമൊക്കെ
2: തോന്നും.
1: ആ, ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞ ക്ലാസ് ഒക്കെ തുടങ്ങി, ഉറങ്ങാനും ഒന്നും ഇനി സമയം കിട്ടില്ലല്ലോ, പഠിത്തത്തിലേക്കൊക്കെ പോകില്ലേ.
2: അപ്പൊ
1: എന്താണെങ്കിലും സാരില്ല, ഉറങ്ങട്ടെ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്റെ പേര് നമിത. ആ, ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടായിരുന്നു? അച്ഛന്റെ പൊന്നുമോളെ എന്നുള്ള ആ പാട്ട് അല്ലെ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ മൂവിയിലെ പാട്ട്. ലച്ചുവിന് വേണ്ടിയല്ലേ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ആ, എന്തായാലും ലച്ചു ഇപ്പൊ കേൾക്കുന്നുണ്ടാവോ? ആ, ലച്ചു ഇപ്പൊ കേൾക്കുന്നുണ്ടാകോ? കേൾക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ലച്ചുവിന് അഡ്വാൻസ് ആയിട്ട് പിറന്നാൾ ആശംസകൾ അറിയിക്കാണ് റെയിൻബോ. നമുക്ക് പാട്ട് കേൾക്കാം? ഓക്കെ, വിളിച്ചിൽ സന്തോഷം, ബൈ. സമയം 1 മണി കഴിഞ്ഞ 47 മിനിറ്റും 10 സെക്കൻഡും. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. വിളിക്കേണ്ട നമ്പർ 04 84 24 28 1 01.

0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യു എച്ച് ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യു എച്ച് ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഞാൻ മൈക്കിൾ ജോസഫ്, മോനുപ്പള്ളി, കൊക്കർണി.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ അഭിനയിക്കാൻ പോകുന്നുണ്ട്, എന്റെ ഇടയ്ക്ക് ആടിനെ വളർത്തുന്നുണ്ട്, ഓടിക്കാൻ പോകുന്നു. അങ്ങനെ പല പല പരിപാടികളാണ്,
0: പല പല ബിസിനസ്സുകളാണ് അല്ലേ?
1: ഇന്ന് ഈ പാട്ട് ഞാൻ ആവശ്യപ്പെട്ടത് എന്റെ പ്രിയ സുഹൃത്തും ചങ്ങനാശ്ശേരി പുതുപേട സാരഥിയുമായ ഷാജി പ്രതിഭയ്ക്കും, അതോടൊപ്പം ഈ നമ്പർ തന്നെ സഹായിച്ച റെജിമോൻ മുത്തോലോരത്തിനും, പിന്നെ ഞങ്ങളുടെ പ്രിയ കലാകാരൻ അനി മോനിപ്പള്ളിക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
0: ഏത് പാട്ടാണ് പറയൂ.
1: എനിക്ക് വേണ്ടത് അഹിംസയിലെ കാറ്റ് താരാട്ടം എന്നുള്ള പാട്ടാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ഷാജി ചേട്ടന്റെ ചങ്ങനാശ്ശേരി പ്രതിയുടെ സാരഥിയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് പുള്ളിയുടെ പുതിയ നാടകം ഈ ജൂൺ മാസം ആദിവാരം തൊട്ട് തുടങ്ങിയാണ്. അതിന് ആശംസകൾ നേർന്നുകൊണ്ട് നാടകത്തിന്റെ പേര് ജീവിതം മനോഹരം എന്ന ഒരു നല്ല പേരുള്ള നാടകമാണ്. ജൂൺ ആദിവാരം തൊട്ട് അവർക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് ഈ പാട്ട്.
0: ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ആ നാടകം വളരെ സക്സസ്ഫുൾ ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ.
1: ജീവിതം മനോഹരം.
0: ഓക്കെ, അപ്പൊ എന്തായാലും റെയിൻബോയുടെ ആശംസകൾ അറിയിച്ചതായിട്ട് അവരെ അറിയിക്കാം. ഓക്കെ
1: ഓക്കെ ഓക്കെ.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ മമ്മി.

0: സഹോദരങ്ങളുണ്ട്, ഞങ്ങളെല്ലാം പുറത്തായിരുന്നു. ഞാൻ പണ്ട് തൊട്ടേ അഭിനയത്തോടും ഈ മൃഗസംരക്ഷണത്തോടും, എന്റെ മോഡലായത് മഞ്ജു പിള്ളയും ഈ പറഞ്ഞ ഷാഹി ചേട്ടനുമാണ്. ഷാഹി ചേട്ടൻ നാടകത്തിന് കളി മോശമായിട്ട് വന്നപ്പോൾ മൊബൈൽ മോർച്ചരി പന്തൽ അങ്ങനെയുള്ള പരിപാടിയായിട്ട് ബന്ധപ്പെട്ടു പോയി. പിന്നീട് വീണ്ടും അത് പുള്ളിയുടെ കുട്ടിച്ചാത്തൻ എന്ന നാടകം, പക്ഷെ കുറെ ശ്രോതാക്കളുടെ ഇഷ്ടമനുസരിച്ച്, കാഴ്ചക്കാരുടെ ഇഷ്ടമനുസരിച്ച് വീണ്ടും അത് പുനരാവിഷ്കരണം നടത്തി. അതിന് ശേഷം ഈ വർഷം തൊട്ട് ജീവിത മനോഹരം പുതിയ നാടകം ആണ് തുടങ്ങുന്നത്. അപ്പൊ അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടും.
1: അതിൽ അഭിനയിക്കുന്നുണ്ടോ? അതിൽ അഭിനയിക്കുന്നുണ്ടോ ചേട്ടൻ?
0: ഇല്ലില്ല, ഞാനിത് ഒരു പടം ചെയ്തു മീനാക്ഷിയുടെ കൂടെ. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. മോനപ്പിള്ളി തന്നെയായിരുന്നു അതിന്റെ ഷൂട്ടിംഗ്. പിന്നെ കുറെ സീരിയൽ ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ അമ്മയുടെ വീട്ടുകാര് കുറെ പേര് നാടകക്കാരുണ്ടായിരുന്നു, അവരെല്ലാം മരിച്ചുപോയി. കണ്ണങ്കര ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലം അറിയോ?
1: എനിക്കറിയില്ല. അത്
0: ഇല്ല, കണ്ണങ്കര എന്ന് പറഞ്ഞാൽ കലയുടെ നാട്. ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും നാടകം കളിക്കാത്ത ആൾക്കാരില്ല. അങ്ങനത്തെ ഒരു നാടായി. ഇപ്പം ആരും ഇല്ല, എല്ലാരും വിദേശങ്ങളിലേക്ക് കയറി.
1: അപ്പൊ എന്താണെങ്കിലും അഭിനയമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. എല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യാനായിട്ട് സാധിക്കട്ടെ.
0: പ്രത്യേകിച്ച് റെജി ചേട്ടനും ഇപ്പൊ ഈ നമ്പർ എന്നെ എടുക്കാൻ സഹായിച്ച, മൊബൈൽ വഴി എനിക്ക് പറഞ്ഞു തരാൻ സഹായിച്ച റെജി ചേട്ടനും കൂടിയാണ് ഈ പാട്ട്.
1: ഓക്കെ, അപ്പൊ എന്താണെങ്കിലും എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
0: പേരെന്നാ ചേച്ചിയുടെ?
1: എന്റെ പേര് നമിത.
0: നമിത, നമിത എന്ന് പറയുമ്പോ എന്റെ കൂടെ പഠിച്ച ഒരു പെണ്ണിന്റെ പേര് നമിത. അവള്
1: നമിത എന്നുള്ള പേരില് ഇപ്പൊ കുറേ ആളുകളുണ്ട്.
0: നമിത, നമിത എന്നുള്ളത് വേറെ ഉണ്ട്.
1: നമിതയാണ്. എന്റെ പേര് നമിത.
0: നമിത എന്നാണോ?
1: നമിത എൻ എന്നാണ്.
0: സിനിമാടികളുടെ പേരാണ്.
1: അതെ അതെ.
0: എല്ലാവിധ ആശംസകളും ബലിപെരുന്നാളിനോടനുബന്ധിച്ച് കൊച്ചി റെയിൻബോയ്ക്ക്.
1: ഓക്കെ, തിരിച്ചും ബലിപെരുന്നാൾ ആശംസകളും, കൂടാതെ എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ എല്ലാം ഇഷ്ടമുള്ളതും ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാനും തിരിച്ച് ആശംസിക്കാണ് കേട്ടോ.
0: ഓക്കെ,
1: അപ്പൊ വിളിച്ചൊരു സന്തോഷം. ഓക്കെ, ബൈ. യെസ്, സമയത ഒരു മണി കഴിഞ്ഞ് 54 മിനിറ്റും 57 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇന്നത്തെ യുവ ചോയ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്, വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് യുവ ചോയ്സിലൂടെ ഒരുപാട് കോളേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ നല്ല നല്ല പാട്ടുകളാണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നതും. യെസ്, അപ്പോൾ എല്ലാവർക്കും ഈ പാട്ടുകളൊക്കെ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട, എല്ലാ ദിവസവും യുവ ചോയ്സ് ഉണ്ട്, വിളിക്കാം. അതുപോലെ തന്നെ വാട്സപ്പിലൂടെ നിങ്ങൾ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. കൂടാതെ വോയിസ് യുവർ ചോയ്സ് എന്ന പ്രോഗ്രാമിലൂടെയും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ വോയിസ് മെസ്സേജിലൂടെ ആവശ്യപ്പെടാവുന്നതാണ്. വോയിസ് മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ പാടാം, അതുപോലെ ആവശ്യപ്പെടാനൊക്കെ ഉള്ള ഒരു ചാൻസ് വോയിസ് യുവർ ചോയ്സിലൂടെയും കിട്ടുന്നുണ്ട്. യെസ്, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5. ഇതുവരെ കൂടിയുണ്ടായിരുന്നത് ഞാൻ നമിതാ.

ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ നോൺ സ്റ്റോപ്പ് റെയിൻബോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും അടിമുളി ബിരിയാണിയൊക്കെ കഴിച്ച് ചെറിയൊരു മയക്കത്തിലേക്ക് പോകാനിരിക്കുമായിരിക്കും അല്ലേ? എന്നാൽ ഇനി കുറച്ച് സെലിബ്രേഷൻ മൂഡിലുള്ള സോങ്സ് കൂടി കേട്ടാലോ. ഇതാ വരുന്നു കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ നല്ലൊരു പാട്ട്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: आकाशवाणी FM रेनबो 107.5 म्यूजिकली योर्स।
2: ഉസ്താദ് ഹോട്ടലിലെ പാട്ടാണ് കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സമയം 2 മണി കഴിഞ്ഞ് 25:34. നോൺ സ്റ്റോപ്പ് റെയിൻബോയിൽ അടുത്ത ഗാനം ഉസ്താദ് എന്ന ചിത്രത്തിൽ നിന്ന്.

0: You are listening to FM Rainbow 107.5.
1: സമയം 2 മണി കഴിഞ്ഞ് 57:27. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 നോൺ സ്റ്റോപ്പ് റെയിൻബോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇനി 3 മണി മുതൽ 5 മണി വരെ വിവിധ ഭാരതി പ്രോഗ്രാംസ് തുടർന്ന് കേൾക്കാം.

0: FM Rainbow 107.5 MHz. Musically yours.
1: News Rainbow.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. നാഷണൽ സ്പോർട്സ് ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിന് കീഴിൽ ദേശീയ കായിക ഫെഡറേഷനുകളിൽ സാങ്കേതികവിദ്യ ഉപദേഷ്ടാക്കളുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. തിരുവനന്തപുരം വെമ്പായം ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം, 5 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് കനത്ത മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വരും ദിവസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ത്യാഗസ്മരണ പുതുക്കെ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷം. ഈദ് ഗാഹുകളിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. കേരള മീഡിയ അക്കാദമിയുടെ PG ഡിപ്ലോമ കോഴ്സ് പ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇമെയിലിൽ ലഭിക്കാത്തവർ ഈ മാസം 30 വൈകിട്ട് 5 മുമ്പ് അക്കാദമിയുമായി ബന്ധപ്പെടേണ്ടതാണ്. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ ഈ മാസം 30 മുതൽ ഡെറാഡൂണിൽ. റെയിൻബോ വാർത്തകൾ അവസാനിക്കുന്നു.
1: News Rainbow.

0: ഒരു അടിപൊളി പാട്ടോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇവിടെ ആരംഭിക്കുന്നത്.
1: തീർച്ചയായും. ഗുഡ് ഈവനിംഗ് എവരിവൺ. സോ സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ 5 മണി കഴിഞ്ഞ് 10 മിനിറ്റും 18 സെക്കൻഡും. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പം നമ്മൾ രണ്ടുപേരുണ്ട് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. ഞാൻ പ്രതീഷ് ശേഖർ, എന്നോടൊപ്പം
0: ഞാൻ സിമി.
1: അപ്പോ സിമി ഇന്ന് എന്താ, ബക്രീദാണ്, വളരെ കളർഫുൾ ഡ്രസ്സൊക്കെയാണ്.
0: നമ്മൾ ഒരു ആഘോഷത്തിലും പിന്നോട്ട് നിൽക്കാൻ വയ്യല്ലോ, അപ്പോ അതുകൊണ്ട്.
1: തീർച്ചയായും. അപ്പൊ എന്തായാലും ആഘോഷങ്ങൾ എല്ലാവർക്കും കളർഫുൾ ആയിരുന്നു എന്ന് തന്നെ നമ്മളും വിചാരിക്കുകയാണ്. കാരണം എന്താ സംഭവം വെച്ചാൽ, എല്ലാവരും ഇന്ന് അടിപൊളിയായിട്ട് പെരുന്നാൾ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗസ്മരണയിൽ ഓരോരുത്തരും ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ച്. എനിക്കൊന്ന് അവർ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്രയായിരിക്കും, കുടുംബ വീടുകളിലേക്കും സൗഹൃദങ്ങളിലേക്കുള്ള.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും അതെ. അപ്പോ അപ്പോ ആഘോഷങ്ങളെല്ലാം അങ്ങനെ നടക്കട്ടെ. നമ്മളുടെ ആഘോഷം ഇവിടെ സ്റ്റുഡിയോയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്.
1: അപ്പോ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇന്ന് എന്തായിരുന്നാലും നിങ്ങൾ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനോഹരമായ ഒരു ഗാനം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. ഭീഷ്മർ എന്ന ചിത്രത്തിലെ നിങ്ങൾ ഏവരും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഗാനം ദേവരുന്നു, പാൽനില പുഞ്ചിരി.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in

0: അങ്ങനെ ഈദ് മുബാറക്കോടെ മനോഹരമായ പാട്ടുകളോടെയൊക്കെ ഓൺ ദ ഗോ നമ്മൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റിയോടുകൂടി തന്നെ തുടങ്ങാം അല്ലേ പ്രതീഷ്?
1: തീർച്ചയായും തീർച്ചയായും. ഇന്ന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ദിവസങ്ങൾ ആണ് സ്പെഷ്യൽ ദിവസമാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി കൊടുക്കേണ്ട ഇതിനാണ്.
0: അത് വേറൊന്നുമല്ല, ആംനസ്റ്റി ഇന്റർനാഷണൽ ഡേ ആണ്. നമുക്ക് ലോകമെമ്പാടും മനുഷ്യാവകാശ സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയുടെ ദിനം.
1: ഓക്കെ, 1961 മെയ് 28 ബ്രിട്ടീഷ് അഭിഭാഷകനായ പീറ്റർ ബെൻസൺ ആണ് ഈ ഒരു ദ ഫോർഗട്ടൻ പ്രിസണേഴ്സ് എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചതോടെ ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്.
0: അതെ, മനുഷ്യാവകാശങ്ങളെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം, അതുപോലെ തന്നെ അന്യായമായ തടങ്കൽ, പീഡനം, വിവേചനം എന്നിവർക്കെതിരെ ശബ്ദമുയർത്തൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും പിന്തുണ നൽകൽ, യുദ്ധം, പീഡനം, അതിക്രമം എന്നിവയുടെ ഇരകൾക്ക് പിന്തുണ നൽകൽ, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് ഈ ഒരു സംഘടനയുടെ ചെയ്യുന്നത്.
1: ഇപ്പം ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്ന ഈ ദിനം മനുഷ്യാവകാശങ്ങളുടെ വിലയും ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും ജീവിക്കാനുള്ള അവകാശവും സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നത് മനുഷ്യന്റെ മാന്യത സംരക്ഷിക്കുന്നതിന് തുല്യമായി തന്നെ കണക്കാക്കാവുന്ന ഒന്ന് തന്നെയാണ്.
0: അതെ അതെ അതെ. ഒപ്പം തന്നെ ഇതിനൊരു മുദ്രാവാക്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അത് ഇരുട്ടിനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ നല്ലതാണ് ഒരു വിളക്ക് തെളിയിക്കുന്നത് എന്നതാണ് അതിന്റെ ഒരു മുദ്രാവാക്യം. ശരിയാണല്ലേ? നമ്മൾ ആ ഒരു ഇരുട്ടിനെ കുറ്റം പറയുന്നതിനേക്കാൾ നല്ലത്, പ്രവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് അല്ലേ?
1: തീർച്ചയായും. ഒപ്പം ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് ഹങ്കർ ഡേ ആണ്. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ നമ്മൾ ഒരിടത്തും പറയും, അയ്യോ വിശക്കുന്നേ എന്ന്
0: അല്ലെ? അപ്പോ അതുപോലെ തന്നെ, അപ്പൊ വിശക്കുന്നേ വിശക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവിടെയും ഒരു വിശപ്പിന്റെ ഒരു ശബ്ദം എനിക്ക് തോന്നിയായിരുന്നു.
1: വിശപ്പിന്റെ വിളി അതല്ല, നമ്മൾ ബാക്കിയുള്ള, അതായത് നമുക്ക് ആ ആഹാരം കിട്ടാതെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. അവരിലേക്ക് ആഹാരം എത്തുന്ന രീതിയിൽ, അവരുടെ ആഹാരം കിട്ടുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളും സഹായിച്ചുകൊണ്ട് തന്നെ അവർ സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഏറ്റെടുക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും അങ്ങനെ
0: തന്നെയാണ്. മറ്റൊന്ന്, ആഹാരം ആരുടെയും ഔദാര്യമല്ല, അവകാശവും കൂടെയാണ്.
1: തീർച്ചയായും. അപ്പം ഈ ആ ഒരു ദിവസവും ഇന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ വുമൻസ് ഹെൽത്ത്.

0: സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്
1: ഒരിക്കലും നമ്മൾ,
0: എനിക്കൊന്ന് സിമി ഇങ്ങോട്ട് കയറി വന്നപ്പോ തന്നെ ഇന്ന് ഈ ഡേ ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ അവിടെ ഓടിയേക്ക് വരുന്നുണ്ടായിരുന്നു സ്റ്റുഡിയോയിലേക്ക്.
1: ആരോഗ്യ സംരക്ഷണ ദിനമല്ലേ, അത് ചാഞ്ഞും ചരിഞ്ഞും പതുങ്ങിയൊന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ച്.
0: ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും ഈ ദിവസങ്ങളുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ ഇന്ന് അറിഞ്ഞു. അപ്പം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഇവരെന്താണ് വേറെ ദിവസങ്ങളൊക്കെ പറയുന്നു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നുള്ള പെരുന്നാൾ തന്നെയാണ്. അപ്പൊ പെരുന്നാളിന്റെ ഒരു കുറവില്ല. അപ്പൊ ദിവസത്തിന്റെ പ്രത്യേകത കേട്ടതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. അടുത്തതും ഒരു അടിപൊളി ഗാനമാണ്, ഗോപി സുന്ദർ സമ്മാനിച്ച ഡെർബി എന്ന ചിത്രത്തിലെ പാൽദില പുഞ്ചിരി എന്നുള്ള ഗാനം കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് രംഗ് തെളിന്തവളല്ലേ.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ സിമിയും പ്രതീക്ഷയാണ് നിങ്ങളോട് ഇപ്പോൾ ഉള്ളത്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ സിമി സിമി ഇവിടെ കുറെ കാര്യങ്ങൾ, ഇപ്പൊ അധ്യാപിക ആയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ
1: എഴുത്തുകൂത്തുകളിലാണ്.
0: അതെ അതെ അതെ അതെ.
1: അങ്ങനെയല്ല, നമുക്കൊരു ശീലം ഉണ്ടാവില്ല, നമ്മളെപ്പോഴും പേനയും കടലാസും നമ്മളുടെ കയ്യിലുണ്ടാവും. അത് ചെറുപ്പത്തിൽ അത് ശീലിച്ചു പോയത്, പേന വെച്ച് ഒന്നും എഴുതാനില്ല, ചിലപ്പോ വെറുതെ വരച്ചുകൊണ്ടിരിക്കാനായിരിക്കും, എന്നാലും ഒരു രസം.
0: തീർച്ചയായും, കാരണം നമ്മളിപ്പം സാധാരണ പറയുമ്പോൾ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പോലും സാധാരണ നമ്മളിപ്പം ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ചിലരിങ്ങനെ മീറ്റിംഗ്സിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും ഓരോ പടങ്ങളൊക്കെ ഇങ്ങനെ വരച്ച്, അതായത് എനിക്ക് ന്യൂജൻ ആർട്ട് പോലെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് ഈ കുട്ടികളൊക്കെ ഇപ്പൊ ഭയങ്കര ഇതിലെ ആവശ്യത്തിലാണ്, അവരുടെ വെക്കേഷനൊക്കെ തീരാറായി.
1: അതെ അതെ അതെ, പിള്ളേരെല്ലാം അവനും ദൈവമേ. ഇന്ന് 28-ാം തീയതി ആയില്ലേ പ്രതീക്ഷ?
0: അതെ അതെ.
1: ഇനിയിപ്പോ 29, നാളെ കേവിക്കാർക്ക്.
0: അതെ,
1: കെ വി സ്കൂളിന് നാളെ സ്റ്റാർട്ട് ചെയ്യും, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒന്നോ രണ്ടോ, ജൂൺ 1st or 2nd ആണോ തോന്നുന്നു നമ്മളുടെ സ്റ്റേറ്റിന്റെ സ്കൂള് റീഓപ്പൺ ചെയ്യുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു മഴയൊക്കെയാണ് എല്ലായിടത്തും, കുട്ടികളെല്ലാവരും കളിച്ച് ലാസ്റ്റ് ആ ഒരു ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കളിക്കാൻ പോവാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും പലരും വീട്ടില്.
0: തീർച്ചയായും, കാരണം അവിടെ കുട്ടികളുടെ വെക്കേഷൻ തീരാറായെന്ന് പറഞ്ഞപ്പോ ഇവിടെ നമ്മുടെ ശ്രോതാക്കളും വാട്സാപ്പിലൂടെയൊക്കെ പ്രതികരിക്കുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിലെ കാശും തീരാറായിരുന്നു. കാരണം സ്വാഭാവികമായിട്ട് വെക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും അവരെ പുറത്ത് കൊണ്ടുപോകണം, പല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ സ്കൂൾ ഓപ്പണിംഗ് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് കംപ്ലീറ്റ് സാധനങ്ങൾ മേടിക്കണ്ട്,
1: ബാഗ്, ബുക്ക്, യൂണിഫോം അടക്കം,
0: പാൻസ്, സ്കർട്ട്, ബാഗ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ഷൂസ്, സോക്സ്, കൂടെ നോട്ട് ബുക്ക് മുതൽ പേന, പെൻസിൽ വരെ എല്ലാം മേടിച്ചിട്ട് അവസാനം റെയിൻകോട്ടും വരെ എത്തേണ്ട ഒരു അവസ്ഥ വരുന്നതാണ്. അപ്പൊ അത്രയും വാങ്ങിക്കുമ്പോഴേക്കും
1: ഏകദേശം ഒരു മാസത്തെ സാലറി പാക്കേജ് അങ്ങനെ
0: പോയി കിട്ടി. അപ്പം ജൂണില് മഴ മാത്രമല്ല, കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെന്തായാലും പുതിയ റെയിൻകോട്ടും പുതിയ കൊടയൊക്കെ ആയിട്ട് പോയേണ്ട അവസ്ഥയാണ്. സാധാരണ ഇപ്പം ഞാൻ ഇടയ്ക്ക് മോൾക്ക് ഒരു ലഞ്ച് ബോക്സ് വാങ്ങാൻ വേണ്ടി പോയപ്പോഴേക്കും അവര് എന്നോട് ചോദിച്ച സംഭവം, സാർ ഇന്ത്യൻ വേണോ അതോ കൊറിയൻ ടൈപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ വേണോ? എനിക്കൊന്നും ഓരോ ടൈപ്പിൽ ഇപ്പൊ കുട്ടികളുടെ ഒരു ഇത് മാറിക്കഴിഞ്ഞതിന് ശേഷം
1: ഫാഷൻ ഇപ്പൊ കൊറിയൻ ആണെന്ന് തോന്നുന്നു. ഇപ്പത്തെ പല കുട്ടികളോടും ചോദിച്ചാൽ കൊറിയൻ, ഈ കൊറിയൻ ബാൻഡിന്റെ പിന്നാലെ നടന്നിപ്പോ ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ അവരുടെ ഉപയോഗിക്കുന്ന എല്ലാ ആക്സസറീസും എല്ലാം തന്നെ നടപ്പും സ്റ്റൈലും എല്ലാം ഈ പറയുന്ന പോലെ കൊറിയൻ സ്റ്റൈലിലേക്ക് മാറിയിരിക്കുകയാണ് അവര്.
0: അതിൽ ഏറ്റവും കൂടുതൽ ബാഗുകളിലാണ് കൊറിയൻ തരംഗം കൂടുതലുള്ളതെന്നാണ് ഇടയ്ക്കുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആണ് സ്കൂൾ ഉൽപ്പന്നങ്ങൾ വരുന്നത്. പക്ഷെ അതിൽ ബാഗുകളിലെ നിറവും കാർട്ടൂൺ കഥാപാത്രങ്ങളും തുടങ്ങി പല വ്യത്യസ്തങ്ങളുണ്ടെങ്കിലും കൂടുതൽ പേരും കടയിൽ ചെന്ന് ചോദിക്കുന്നത് കൊറിയൻ ബാഗ് വേണം എന്നുള്ളതാണ്. കാരണം സുഖപ്രദമായ കോട്ടൺ തുണിത്തരത്തിലുള്ള കൊറിയൻ ബാഗിന് ഏറെ ഡിമാൻഡ് ഉള്ളതായിട്ടുള്ളതാണ് ഈ വ്യാപാരികൾ പറയുന്നത്. കാരണം അവിടെ സ്റ്റോക്ക് വളരെ കുറവാണ്, പടയെന്ന് പറഞ്ഞ് തീരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അല്പം വില കൂടുതലാണ്, പക്ഷെ ഒരു വർഷത്തെ വാറന്റി ചിലയിടങ്ങളിൽ കിട്ടുന്നുണ്ട് അതിന്. അപ്പം അതിന്റെ വില കൂടുതൽ എന്ന് പറയുമ്പോൾ സഭ എടുത്ത് മാറ്റി വയ്ക്കുമ്പോഴേക്കും കുട്ടികൾ പറഞ്ഞു അത് മതി,
1: അത് തന്നെ മതി. മാത്രല്ല അവർക്ക് വിലയേക്കാൾ കൂടുതൽ സ്റ്റൈല്, ഫാഷനാണല്ലോ, ട്രെൻഡിനാണല്ലോ പ്രാധാന്യം ഇപ്പോഴുള്ള കുട്ടികൾക്ക്.
0: അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ലഞ്ച് ബോക്സിൽ ഏറ്റവും കൂടുതൽ മുഖ്യം വരുന്നത് ഫുഡ് ഗ്രേഡിനാണ്. ഈ നിറവും ഭംഗിയും കുട്ടികളുടെ ഇഷ്ടവും നോക്കി ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും വാങ്ങാൻ മാതാപിതാക്കൾ ഒരിക്കലും തയ്യാറാകത്തില്ല. കാരണം മുൻതൂക്കം അവർ കൊടുക്കുന്ന ആരോഗ്യത്തിന് തന്നെയാണ്. ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചോദിച്ചാണ് കൂടുതൽ പേരും വരുന്നത്. പുറമേ പ്ലാസ്റ്റിക് ആണെങ്കിലും ഉള്ളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വേണം എന്നുള്ളത് അതെന്തായിരുന്നാലും
1: മസ്റ്റ് ആണ്. അതെ, നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കൊടുക്കുന്നതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ, നമുക്ക് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്നതും ഈ പറയുന്ന പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ തന്നെയാണ്. അപ്പൊ മാക്സിമം നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടി ആകുമ്പോൾ പിന്നെ നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല.
0: തീർച്ചയായും. അപ്പൊ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മഴ കുട വേണം. അപ്പം കുടയിൽ ആരാണ് ഏതാണ് മുന്നോട്ട് നിൽക്കുന്നത് അറിയാമോ? തിരിച്ച് കച്ചവടത്തിൽ കുടയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പറയുന്ന കാര്യം തന്നെയാണ് രക്ഷാകർത്തൽ വാങ്ങിച്ചു കൊടുക്കുന്നത്. 3-fold കുടയ്ക്കാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ഉള്ളത്. കാരണം അവർക്ക് എനിക്ക് തോന്നുന്നു സ്കൂളിൽ ചെന്ന് മടക്കി വെക്കാനും അല്ലാത്ത സംഭവങ്ങളൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അവിടെ സൈഡിൽ ഒതുക്കി വെക്കാനാണെന്നുണ്ടെങ്കിലും 3-fold ആകുമ്പോൾ പ്രശ്നമില്ല,
1: ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പം അതാണ്.
0: പക്ഷെ ഞാനൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഈ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ നിന്നൊരു പെട്ടിയും വലിയൊരു കുടയൊക്കെ വന്നിട്ട്,
1: ശരിയാ, നമ്മളുടെ ആ ഒരു ഏജിൽ എപ്പോഴൊരു ഒരു ഒരു എന്താ പറയാ വെള്ളി കളറിലൊരു പെട്ടി, അതുപോലെ തന്നെ വലിയ കുട. ഈ കുട പാലത്തിന്റെ അവിടെ എത്തുമ്പോഴായിരിക്കും ഏറ്റവും കോമഡി, കുട മുഴുവൻ മുള്ളോട്ടായിരിക്കും, വടി മാത്രം കയ്യിലും ഉണ്ടാവും.
0: അപ്പോ അതൊരു
1: നൊസ്റ്റാൾജിക് ഓർമ്മയാണ് അത്.
0: തീർച്ചയായും തീർച്ചയായും, കാരണം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. സ്കൂൾ ഓർക്കുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാല് അമ്മ എന്റെ അടുത്ത് പറഞ്ഞു, ഒരിക്കലും ഈ പുതിയ ഷൂസും ഇതൊന്നും നനയരുതെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ എന്റെ ആ പെട്ടിക്കകത്ത് തന്നെ ഈ ഷൂസ്
1: മിടുക്കനാ മിടുക്കനാ
0: അങ്ങനെയൊക്കെ കൊണ്ടുപോയ കുട്ടിക്കാലമൊക്കെ പെട്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലല്ലോ. അത് പലപ്പോഴും മഴ പെയ്തിട്ട് ഇങ്ങനെ റോഡിൽ കൂടി പോകുമ്പോഴാണെങ്കിലും, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിലും, മഴ പെയ്യുന്ന സമയത്ത് സൈക്കിളില് കൊച്ചു കുട്ടികൾ ഭയങ്കര ഫാസ്റ്റിലാണെങ്കിൽ ഇങ്ങനെ ചവിട്ടി പോകുമ്പോഴേ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, മഴ നനഞ്ഞുകൊണ്ടുള്ള ഒരു സൈക്കിള് ചവിട്ടല്, പിന്നെ അതുകൊണ്ട് തന്നെ ചെളി വെള്ളത്തിൽ ഫുട്ബോൾ കളിക്കരുത്, ആ ഒരു കളിക്കുന്ന ഒരു സമയം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റത്തില്ല. നമുക്കും കൂടി അങ്ങോട്ട്

0: നമുക്ക് ചെന്ന് ആഘോഷിക്കാൻ വേണ്ടി പറ്റും, എത്ര മസിൽ പിടിച്ചിരുന്നാലും. കാരണം ഇങ്ങനെയുള്ള ഒരിതാണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
1: എത്ര കളിപ്പാട്ടത്തിനേക്കാൾ കൂടുതലും ഏറ്റവും ഇഷ്ടം, ഏറ്റവും ഹാപ്പിനെസ് തരുന്നത് ഈ ഒരു കളികളൊക്കെ തന്നെയായിരിക്കും പണ്ടത്തെ.
0: തീർച്ചയായും. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തത് സൂര്യയുടെ ഇപ്പം ലേറ്റസ്റ്റ് ഹിറ്റായ കറുപ്പ് എന്ന് പറയുന്ന ചിത്രത്തിലെ രാത്രി രാക്ഷസ് എന്ന് പറഞ്ഞ സായി അഭ്യങ്കർ മ്യൂസിക് ചെയ്ത ഒരു അടിപൊളി ഗാനത്തിലേക്ക് പോവാം.

0: ready.
1: You are listening to FM Rainbow 107.5, Musically Yours.

0: സമയം 5 മണി കഴിഞ്ഞിട്ട് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇത് ആകാശവാണി കൊച്ചി ഫം റെയിൻബോയിൽ ഓൺ ദ ഗോ ഡ്രൈവ് ടൈമാണ്. ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടോണ്ടിരിക്കുന്നത്.
1: ഡ്രൈവ് ടൈം മ്യൂസിക് ഇങ്ങനെ സമയം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ പല പല കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞു. ദിവസത്തിന്റെ പ്രത്യേകത സംസാരിച്ചു, പിന്നെ നമ്മൾ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവച്ചു, കുറെ പാട്ടുകൾ പെരുന്നാളിന് വേണ്ടി അവർക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് കൊച്ചിയിലെ ഒരു വിശേഷമാണല്ലേ, എന്താണ് സിമിയത്?
0: അതെ, മറ്റൊന്നുമല്ല, കൊച്ചിയുടെ തന്നെ ഒരു ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഹൃദയമാണ് ഈ പറയുന്ന നേവൽ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ.
1: അതെ,
0: അപ്പൊ ഈ നേവൽ ബേസിലെ മതിലില് കൊച്ചിയുടെ നാവിക ചരിത്രം തയ്യാറാകുകയാണ്. വെല്ലിംഗ്ടൺ ഐലൻഡിലെ വാത്തുരുത്തി റെയിൽവേ ഗേറ്റ് മുതൽ വെണ്ടുരുത്തി പാലം വരെയുള്ള നേവൽ ബേസിന്റെ മതിലിൽ ഇനി കൊച്ചിയുടെ നാവിക ചരിത്രം പറയുന്ന തുറന്ന ഒരു മ്യൂസിയമായിട്ട് മാറും. എങ്ങനെയാണ് ഇതുവരെയുള്ള ആ ഒരു നേവൽ നേവി അക്കാര് അല്ലെങ്കിൽ ആ ഒരു നേവൽ ബേസിന്റെ ആ ഒരു ചരിത്രം എങ്ങനെയായിരുന്നു എന്നുള്ളത് മുഴുവനും ആ ഒരു മതിലിൽ വരച്ചു വയ്ക്കാൻ പോവാണെന്നാണ് പറയുന്നത്.
1: ഒന്നും രണ്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം 250 ചുവർ ചിത്രങ്ങളാണ് ഇവര് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ചുവർ ചിത്ര നിർമ്മാണം എന്തായാലും ഒരു 10 മാസത്തിനകത്ത് പൂർണ്ണമാകുകയും ചെയ്യും.
0: അതെ അതെ, ഈ പ്രാചീന കാലത്തെ കടൽ മാർഗങ്ങൾ മുതൽ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ വരെയുള്ള രാജ്യത്തിന്റെ സമുദ്ര പാരമ്പര്യം വിളിച്ചോതുന്ന ഈ പറയുന്ന ഏകദേശം 250 ചിത്രങ്ങളാണ്
1: അവിടെ
0: വരയ്ക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അതിന്റെ ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റില്ല.
1: അവിടെ ഒരു നേവൽ ബേസിന്റെ അതുവഴി പോകുമ്പോൾ തന്നെ നമ്മള് ബസ്സാണെങ്കിൽ കുറച്ച് തിരക്കുള്ള ഏരിയയാണ്, പക്ഷെ അവിടെ നിന്ന് മുകളിൽ നിന്ന് തോക്കും വെച്ചുകൊണ്ട് സായുധ സേന അവിടെ മുകളിൽ നിന്ന് നിൽപ്പുണ്ട്. പക്ഷെ ഇനി അവരെയും കാണാം, താഴെ ചുവരുകളിൽ ആ ചരിത്രം നമുക്ക് ഓരോ പിക്ചറായിട്ട് കാണാൻ വേണ്ടി പറ്റും, ചുറ്റും കാണാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണ ബാംഗ്ലൂരൊക്കെ പോകുമ്പോഴും ട്രിവാൻഡ്രത്ത് പോകുമ്പോഴും ആണെങ്കിലും നമ്മൾ ആണ്ടർ ബൈ പാസിലേക്ക് പോകുമ്പോൾ ട്രിവാൻഡ്രത്ത് ആ ഒരു പാളയം അതിന്റെ താഴെക്കൂടിയിലേക്ക് പോകുമ്പോഴേക്കും അവിടെയൊക്കെ ചുവർ ചിത്രങ്ങളുണ്ട്. ബാംഗ്ലൂരിലും കുറെ സ്ഥലങ്ങളിലുണ്ട്, ചെന്നൈയിൽ കുറെ സ്ഥലങ്ങളിലുണ്ട്, എനിക്കൊന്നും മറ്റു സ്ഥലങ്ങളിലില്ല, മറ്റ് നമ്മുടെ മറ്റ് ജില്ലകളിലും ഒക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഇതെന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്തായാലും ആ ഒരു മറൈൻ ഡ്രൈവിലേക്ക് പോകാനാണെങ്കിലും അല്ലാതെ ആ തുപ്പൊടി കയറി പോകാനാണെന്നുണ്ടെങ്കിലും അബുൾഘട്ടി ആ സൈഡിലേക്ക് പോകുന്ന സമയത്തേക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു വർണ്ണാത്മകമായ കാഴ്ച, എടുത്ത സൈഡിൽ എനിക്ക് തോന്നുന്നു ആ ഒരു റെയിൽവേ ട്രാക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ ഒരുപാട് ജോലിക്കാര് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. വൈകുന്നേരം ആകുമ്പോൾ രാവിലെയും വൈകുന്നേരവും എപ്പോഴും അവിടെ ആളുള്ള സമയത്തിലാണ്. അപ്പം അവിടെ നിന്ന് കുറച്ച് എനിക്കും തൊട്ടപ്പുറത്താണ് വീടല്ലേ, അതാണ് ഞാൻ ഇങ്ങനെ ഇത് കറക്റ്റ് ആണോ പറയുന്നത്, വേറെ ട്രാക്കാണോ പോകുന്നതെന്നുള്ള സംഭവത്തിലേക്ക്
0: തേവര. അപ്പൊ ഞങ്ങളുടെ തൊട്ട് ഒരു പാലം കഴിഞ്ഞിട്ടുള്ളൂ അപ്പുറത്തോട്ട്. അപ്പൊ എനിക്ക് ഈ അടുത്താണ് നേവൽ ബേസിന്റെ മതിലുണ്ടല്ലോ, നമുക്ക് നേരത്തേക്ക് ബസ്സിലൊക്കെ പോകുമ്പോ അതിന്റെ ഉള്ളിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഹെലികോപ്റ്റർ ഒക്കെ കാണാൻ പറ്റുമായിരുന്നു, പറക്കുന്നതും ലാൻഡിംഗ് ഒക്കെ കാണാൻ.
1: എനിക്കൊന്ന് പഴയ നമ്മുടെ കൊച്ചിയുടെ ലാൻഡിംഗ് സ്പേസ് എയർപോർട്ട് ഒക്കെ അവിടെ
0: ഫസ്റ്റ് അതായിരുന്നു, അത് ഇവിടെ നെടുമ്പാശ്ശേരി വരുന്നതിന് മുൻപ് നമ്മളുടെ എയർപോർട്ട് അതായിരുന്നു.
1: പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, പണ്ടത്തെ
0: റെയിൽവേ
1: സ്റ്റേഷൻ അവിടെ എനിക്കൊന്ന് ഞാൻ പലരും റീലെടുക്കാൻ വേണ്ടിയൊക്കെ അവിടെ വന്ന് നിൽക്കാറുള്ളത് ഞാൻ കാണാറുണ്ട്.
0: അത് ചരിത്രം ഉറങ്ങുന്ന കൊച്ചിയാണ്, അതൊക്കെ
1: എന്തായാലും ആ ചരിത്രം ഉറങ്ങുന്ന കൊച്ചി കൂടിയാണ്. 10 മാസം കൊണ്ട് കളർഫുൾ ആയിട്ട് ഇത്രയും ചുവർ ചിത്രങ്ങളും ആ ചരിത്രം തന്നെ വരാൻ വേണ്ടി
0: പോകുന്നത്. അപ്പൊ ഇപ്പൊ അവരാ മതിലൊക്കെ കെട്ടിപ്പോക്കിയത് കാരണം നമുക്ക് എത്ര നോക്കിയാലും കാണാൻ പറ്റില്ല അതിന്റെ ഉള്ളിലോട്ടൊക്കെ. അപ്പൊ ഇനിയിപ്പോ അത് കണ്ടില്ലെങ്കിലും സാരമില്ല, ഇതിന്റെ ചരിത്രം എന്താണെന്നുള്ളത് നമുക്ക് ഇതിൽ കൂടി മതിലിൽ കൂടി വായിച്ചെടുക്കാൻ സാധിക്കും.
1: ആ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്തും കാണട്ടെ. അപ്പൊ എന്തായിരുന്നാലും ആ ഒരു ചരിത്രം അവിടെ നടക്കുന്നു. നിങ്ങൾക്കായി ഇതാ ഒരു സെലിബ്രേഷൻ സോങ് ഫ്രം ദ മൂവി ആശകൾ 1000. യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5.

0: അപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ആയിരിക്കുകയാണ്.
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു അടിപൊളി പാട്ട് കേൾപ്പിച്ചു. ഇനി എന്തായാലും ഇപ്പം ശ്രോതാക്കൾ തന്നെ പറയുന്നുണ്ട്, എന്താണ് ഞങ്ങളെ ഒന്നും പരിഗണിക്കാത്തത് എന്നുള്ളത്. ഇനി നിങ്ങളെ പരിഗണിക്കാനുള്ള സമയം തന്നെയാണ്. നിങ്ങളില്ലാതെ എന്താഘോഷം, ഇന്ന് ആഘോഷ ദിവസമായ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്താണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഗെയിം?
0: ഇന്ന് വളരെ എളുപ്പമാണ്, ഇന്ന് ജനറൽ ക്വിസ് ആണ്, ജിക്കെ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എപ്പോഴും സിനിമയും സിനിമ അനുബന്ധമായ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ എടുക്കാറുള്ളത്. അപ്പൊ ഇന്ന് ജിക്കെ ആണ്. അപ്പോ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ശ്രോതാക്കളോട് ചോദിക്കുന്നത്. ഒരെണ്ണം ചോദിക്കുള്ളൂ കേട്ടോ.
1: ഓക്കെ, അതെ, ഒരുപാട് വളരെയധികം നിങ്ങളെ ജി കെ അളന്ന് മുറിച്ച് ചോദിച്ച് നമ്മൾ അങ്ങനെ ഇത് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. ചെറിയ ജി കെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, 0484242810 എന്ന നമ്പറിലേക്ക്. 0484242810 എന്ന നമ്പറിലേക്ക്
0: വിളിക്കാവുന്നതാണ്. അപ്പോ നല്ല നല്ല ചോദ്യങ്ങൾ ഇവിടെ റെഡിയാണ്.
1: അപ്പം ആ ചോദ്യങ്ങൾ സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നു സെമി കുറെ നേരമായിട്ട് പേന എടുത്ത് നേരത്തെ ഞാൻ ഒരു ബ്രേക്കിൽ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് വളരെ സുന്ദര കുട്ടമരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ശ്രോതാക്കള് വിളിക്കുക, വിളിക്കുന്ന നമ്പർ 0484242810. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ തയ്യാറാണ്, നിങ്ങൾക്ക് വിളിച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം. ബിഫോർ ദാറ്റ് എന്താ പറയാ, ഉഗ്രമായ ക്വസ്റ്റ്യൻസ് കാത്തു വെച്ചിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രേക്കല്ല, ഉഗ്രരൂപിണി എന്നുള്ള പാട്ട് പ്രകമ്പനത്തിലെ
0: ഇതെനിക്ക് വേണ്ടി മാത്രമാണല്ല.
1: അതെ, സെമിക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും.
0: അയ്യോ,
1: യു ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആകാശവാണി കൊച്ചി FM, റെയിൻബോ 107.5 FM.

0: നമ്മളുടെ ക്വിസിൽ പങ്കെടുക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ,
1: ആ ലൈന് കട്ടായി എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ലൈനിലേക്ക് നോക്കാം. നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്.
0: ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, കേൾക്കാമോ?
2: കേൾക്കാം.
0: ആ ആരാണ് ഇത്? കേട്ടില്ല, ഒന്നുകൂടി പറയൂ. ഡോക്ടർ?
2: ഞാൻ ഡോക്ടർ ബേബി മാർഗ്രറ്റ്
1: ആണ്. മാർഗ്രറ്റ്. മാർഗ്രറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ.
0: ഡോക്ടർ? ഡോക്ടറല്ലേ? ഒരു ഡോക്ടറെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കായിരുന്നു. ഇന്ന് എവിടുന്നാ മാം വിളിക്കുന്നേ?
1: ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ വുമൻസ് ഹെൽത്തും കൂടിയാണ്.
0: അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ള? സ്ത്രീകളുടെ ആരോഗ്യം.
2: സ്ത്രീകളുടെ ആരോഗ്യം സ്ത്രീകൾ തന്നെ നിക്ഷിപ്തമാണ്. അവര് അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. അടുക്കളയിൽ നിൽക്കാനുള്ള നല്ല ജീവിതം എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അവർക്കും അവരുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ചെറുങ്ങ വെച്ച് പറഞ്ഞിട്ടുണ്ടെ സമയം കണ്ടെത്തണം. ഹെൽത്തിന് വേണ്ടി, അവരുടെ ഹെൽത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ ഹെൽത്തിന് വേണ്ടിയൊക്കെ അവരെപ്പോഴും എന്താ പറയാ, എപ്പോഴും അവര് അതിനായിരിക്കും കരുതൽ കൊടുക്കുന്നത്. സ്വന്തം ഹെൽത്ത് നന്നായി ഇരുന്നാൽ മാത്രല്ലേ മക്കളുടെയും ഹസ്ബൻഡിന്റെയും ഹെൽത്ത് ഒക്കെ നോക്കാൻ
0: പറ്റും.
1: പിന്നെ ഡോക്ടർ, പലപ്പോഴും സ്ത്രീകൾ പറയുന്ന ഒരു പ്രശ്നമാണ് ഒരുപാട് സ്ട്രെസ്സാണ്, സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് അവർക്ക് ഒരു റിലീഫിന് വേണ്ടി എന്താണ് ഒരു ടിപ്പ് കൊടുക്കാൻ വേണ്ടി ഉള്ളത്?
2: സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് അവർക്ക് പണ്ടത്തെ കുറെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം നമ്മളത് ചെയ്യാതെയാണ് വളർന്നത്, വളർത്തിയത് നമ്മളെ. അപ്പൊ ഈ ഒരു സമൂഹം എന്ന് പറഞ്ഞാല് ദേ ഷുഡ് എന്താ പറയാ, ചേസ് ദെയർ ഡ്രീംസ് എന്നൊക്കെ പറയില്ലേ. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പോ ഡാൻസ് പഠിക്കുക, ഞാൻ ഡോക്ടർ ആണെങ്കിൽ ഗിറ്റാർ പഠിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തരുടെ പാഷൻ ഡിഫറെന്റ് ആയിരിക്കും.
1: ഡോക്ടർ ഈ രണ്ടു മൂന്ന് തവണ ഈ പാറി പറക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ എന്നെ, ഒരു ചിത്രശലഭത്തെ പോലെ പാറി പറക്കാനൊക്കെ പറയുന്നുണ്ട്. ഡോക്ടറിന് അങ്ങനെയൊക്കെ ആ ചിറകൾ വെച്ച് പാറി പറക്കാൻ വേണ്ടി പറ്റിയോ ഈ ഒരു തിരക്കിനിടയിലും?
2: ഹസ്ബൻഡ് നല്ല സപ്പോർട്ടിംഗ് ആണ്. ഞാൻ ഒരു പാവം ഡോക്ടറായിട്ട്, ഹോമിയോ ഡോക്ടർ ആണ്, പക്ഷെ എന്താ പറയാ, സർവീസിലാണ്. രണ്ടു മണി കഴിഞ്ഞാല് എന്റേതായ ഇഷ്ടങ്ങൾ ഗാർഡനിങ് ഒക്കെയാണ്. അതിനുവേണ്ടി ഗിറ്റാർ പഠിക്കുന്നുണ്ട്. അത് പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കൊക്കെ സമയം കിട്ടും, കണ്ടെത്തിയാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. ശ്രമിക്കണം. പക്ഷെ നമ്മളൊരു മൈൻഡിലൊരു എന്താ പറയാ വിഷൻ വെച്ചിട്ട് നമുക്കിപ്പോ ഗിറ്റാർ എന്താ പറയാ സ്റ്റേജ് ഷോ നടത്താനൊന്നല്ല. പക്ഷെ നമ്മള് രണ്ട് പാട്ട് സ്റ്റാറ്റസ് ഇടുമ്പോ
1: ഡോക്ടർ, മറ്റൊരു കാര്യങ്ങൾ ചോദിക്കാനുള്ളത്, ഡോക്ടറായിട്ട് തന്നെ ചോദിക്കാനുള്ള കാര്യം പറഞ്ഞാൽ, ഇപ്പൊ ഹോമിയോ ഡോക്ടേഴ്സ് എന്റെ അമ്മയൊക്കെ ഹോമിയോ ആശുപത്രി ചെന്നിട്ട് മരുന്ന് കിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ പെരുമാറ്റം, കാരണം മറ്റ് ആശുപത്രികളിൽ നിന്നും ഹോമിയോ ഡോക്ടേഴ്സിനെ കൂടുതൽ എല്ലാവർക്കും കുറച്ച് സ്വീകാര്യതയാണ്. ഇപ്പൊ കൊടുക്കുന്ന മരുന്ന് എന്താണ് അതിനുള്ളൊരു പ്രത്യേകത?
2: പേഷ്യന്റ് ആസ് എ പേഴ്സൺ ആണ് നമ്മള് ട്രീറ്റ് ചെയ്യുന്നത്. എന്താ പറയാ, അവർക്കൊരു

0: അവളുടെ ഒരു സാന്ത്വനം. ചിലപ്പോ ഡോക്ടേഴ്സിന്റെ തിരക്കുള്ള ഡിസ്പെൻസറിയാണ് എന്റെയും, എന്നാലും എന്താ പറയാ, നമ്മള് വിൽ ഫൈൻഡ് ടൈം ഫോർ ദം, അതായത് അവരുടെ മനസ്സിലുള്ള സ്ട്രെസ് കൂടെ റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. ചിലർക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും വീട്ടില്, അപ്പൊ അതൊക്കെ നമ്മളോടായിരിക്കും പറയുന്നത്. നമ്മൾ അവരുടെ ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർക്കൊരു ആശ്വാസമാണ്. നമ്മുടെ മരുന്ന് കൂടെ കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ ഗെറ്റ് ഫുൾ റിലീസ്. അങ്ങനെയാണ് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത് പോലും.
1: ഓ, അപ്പൊ ഒരു ഡോക്ടറെ കിട്ടാനുണ്ട് സത്യത്തിൽ. ഇന്ന് ശരിക്കും ആ ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ വുമൻസ് ഹെൽത്ത് എന്ന് പറഞ്ഞ് ആ ഒരു സ്ത്രീകളുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു ഏത് ഡോക്ടറെ വിളിക്കും, ആരോ ഉണ്ടോ എന്ന്. അപ്പൊ കൃത്യമായിട്ട് കയ്യിൽ കൊണ്ടുവന്ന് തന്നു കേട്ടോ ഞങ്ങൾക്കൊരു ഡോക്ടറെ.
2: ഡോക്ടർ, അതിനിടയിൽ നമ്മുടെ ഗെയിം ഷോയും കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ എന്തായാലും ജോയിൻ ചെയ്ത കാരണം ഇവിടെ ഒരാൾ നേരത്തെ കുറേ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. അതിലൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെങ്കിലും.
1: വളരെ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. സ്പോർട്സ് ആണ്? അല്ല അല്ല അല്ല അല്ല, സ്പോർട്സിലെ എ ബി സി ഡി ആണിത്. ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പി ടി ഉഷ എന്നല്ലേ പറഞ്ഞേ? അയ്യോ, കറക്റ്റ് ആൻസർ ആണ്.
2: ഞാനൊന്ന് പേടിച്ചു കേട്ടോ, കാരണം ഈ ഗോൾഡൻ ഗേൾ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ചെയ്തു വെച്ചിട്ട് ഞാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ഇത് എന്താണ്, കാരണം ഇത്രയും നേരം ഡോക്ടർ വന്നു, കൃത്യമായിട്ടുള്ള നമുക്ക് ഒരുപാട് ഗൈഡൻസ് ഒക്കെ തന്നതിന് ശേഷം ഡോക്ടർ എയറിലാക്കുന്ന ചോദ്യമാണോ എന്നുള്ള സംഭവത്തിൽ എന്തായാലും കൃത്യമായ ഉത്തരം തന്നെ ഡോക്ടർ പറഞ്ഞു കേട്ടോ.
1: എന്തൊരു ദുഷ്ടയായല്ലേ ഞാൻ കുറച്ചു നേരത്തേക്കെങ്കിലും.
2: അല്ല, ഒരു മെന്റൽ സ്ട്രെസ് ഒക്കെ എങ്ങനെ ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഡോക്ടർ അവിടെ വരുമ്പോഴേക്കും അവിടെ അതുപോലെ പേഷ്യൻസിന്റെ ചികിത്സിച്ചിട്ട് ഇവിടെ ഒരാൾ ഇരുന്നിട്ട്
1: ഡോക്ടറിന് പ്രഷർ കൊടുത്തൂലേ.
2: അപ്പൊ എന്തായാലും ഡോക്ടർ ഇപ്പം എവിടെയെങ്കിലും യാത്രയിലാണോ അതോ വീട്ടിലാണോ?
0: യാത്രയിലാണ്, ഹസ്ബൻഡ് ഉണ്ട് കൂടെ. അപ്പൊ ഹസ്ബൻഡ് സത്യത്തിൽ വിളിച്ച് വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്സിഡന്റ് ആയപ്പോ പ്രിപ്പയർ.
2: ഓക്കെ,
0: വിളിച്ചോ കിട്ടോ ചെയ്തു.
2: അദ്ദേഹത്തിന്റെ പേരെന്താണ്?
0: ജൂഡ് ജെറാർഡ് എന്നാണ് പേര്.
2: അദ്ദേഹം എന്ത് ചെയ്യുന്നു?
0: വർക്ക് ചെയ്യുന്നു.
2: ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പൊ അദ്ദേഹത്തിനോട് ഞങ്ങളുടെ
1: അന്വേഷണം
2: അറിയിക്കുക.
1: ഞങ്ങൾക്കും ഒത്തിരി
2: സന്തോഷം, അത് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ. അപ്പോ ഡോക്ടർ വിളിച്ചു, നമുക്ക് എന്താ പറയാ, ഒരുപാട് കാര്യങ്ങളല്ലേ ഡോക്ടർ പറഞ്ഞു തന്നു. ഈ പറഞ്ഞു തരുമ്പോഴത്തേനെ നമുക്ക് ചില കാര്യങ്ങൾ എന്താ പറയാ, നമ്മൾ ആശിച്ച കാര്യങ്ങളാണ് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോ എന്തായിരുന്നാലും
1: നമ്മൾക്ക്, നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു ഡോക്ടറെ വിളിക്കണം, ഒരു ഗസ്റ്റ് ആയിട്ടൊരു ഡോക്ടറെ വിളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്റെ കയ്യിൽ ആരുണ്ടോ ആരുണ്ടോ എന്ന്. അപ്പോഴാണ് ഈശ്വരൻ കൃത്യമായിട്ട് ആ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് തന്നത്.
2: പക്ഷേ അതിലേറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ നമ്മള് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചില കാര്യങ്ങൾ ഇങ്ങോട്ട്
1: സാധിച്ചത്
2: കനവെല്ലാം നിജമാകും. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. സോ ആ കനവെല്ലാം നിജമാകുന്നതുകൊണ്ട് തന്നെ അതുപോലൊരു പാട്ട് ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി. യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: വെൽക്കം ബാക്ക് ടു ഓൺ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 17:49. അടുത്ത കോളർ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: നമസ്കാരം.
1: സെൽവരാജാണ്.
2: എരൂര്. ഇന്ന് പണി? ഇന്ന് എന്താ? ഇന്ന് വേറെ പണിക്കൊന്നും പോയില്ല. ഇന്ന് പെരുന്നാളായിട്ട് ലീവാണോ? എന്താണ്? അയ്യോ, വർക്ക് ഇത് വന്നാളെ ഞാൻ വീണ്ടും പണിക്കൂട്ടേണ്ട അവസ്ഥയായല്ലോ.
0: അപ്പൊ ഇന്നത്തെ കാര്യങ്ങളല്ലേ നമ്മളിപ്പം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇന്ന് ജോലി ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഇന്നൊരു ആഘോഷ ദിവസം കൂടിയാണല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സംഭവത്തിൽ
2: കേട്ടില്ല.
0: അപ്പൊ ഇന്നത്തെ ദിവസത്തില് നമ്മള് ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ലല്ലോ, ചോദിച്ചോട്ടെ. റെഡിയാണ്? ഓക്കെ. എന്ത് ജോലിയാണ് ചെയ്യുന്നേ? പെയിന്റിംഗിന്റെ വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാ, എനിക്ക് തോന്നുന്നു ഇന്ന് വീട്ടിൽ ആളും ഉള്ളത് കൊണ്ട്, കാരണം നിങ്ങൾക്ക് ജോലിയുള്ള ദിവസം കൂടിയാണല്ലേ തിരിച്ചെടുത്തിട്ട്, ഹോളിഡേ ആയത് കാരണം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. മഴയത്ത് മഴ ബാധിക്കുന്നുണ്ടോ ഇപ്പൊ പെയിന്റിംഗ് വർക്കിനെയൊക്കെ? അങ്ങനെ മാറി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
2: ചോദിച്ചോട്ടെ ഞാൻ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം? നമ്മൾ അങ്ങനെയാണ് വിചാരിക്കാറുള്ളത്, പക്ഷേ നമ്മളെക്കാൾ വെട്ടിയൊരാളുണ്ട്. ചൈനക്കാരാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നത് ചൈനയാണ്. നമ്മളെപ്പോഴും നമ്മളായതുകൊണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ സ്വർണം കുറെ ഉപയോഗിക്കുന്ന കാരണം നമ്മളാണെന്ന് വിചാരിക്കും, ഇന്ത്യക്കാരാണെന്ന് വിചാരിക്കും. അതെ അതെ. പക്ഷേ ചൈനയാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം.
0: ഓക്കെ.
2: അപ്പൊ ഇതൊരറിവായില്ലേ?
0: ജനസംഖ്യയിൽ അവർ കൂടുതലാണ്, ചിലപ്പോ അതുകൊണ്ടായിരിക്കും അത്രയും അവർക്ക് സ്വർണം ഉപയോഗിക്കേണ്ടിരുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മളായിരിക്കും. ഇന്നത്തെ ഈ ഒരു ദിവസം വിളിച്ചതന്നെ വളരെ നല്ലൊരു സഹനം നേരുന്നു. അതെ അതെ അതെ അതെ അതെ അതെ. ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇന്നത്തെ ദിവസവും ഇന്നലെയൊക്കെ സ്വർണത്തിന്റെ വില കുറഞ്ഞാണ് വന്നിട്ടുള്ളത്, തിരിച്ചിട്ട് വന്നിട്ട്. അപ്പൊ 2 ദിവസമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇനി വലിയൊരു മുന്നോട്ടുള്ള പോക്ക് അറിയാൻ വേണ്ടി പറ്റത്തില്ല. എന്തായാലും ഇപ്പൊ നല്ല റേറ്റ് ആണല്ലോ.
1: എന്റെ അച്ഛനും സ്വർണപ്പണിയായിരുന്നു. അച്ഛന്
2: 5 വർഷമായി.
1: അച്ഛൻ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നാണ്. അച്ഛൻ ജയസൂര്യയുടെ അമ്മയുടെ അമ്മാവനായിരുന്നു.
0: ഓക്കെ ഓക്കെ.
2: അത് ശരി.
1: ഞാനൊരു പടത്തിലൊക്കെ ഉണ്ട്, സെൽവരാജ് എന്നാണ് എന്റെ പേര്.
0: മലയാള
1: നാടകം.
2: മലയാള
1: മലയാള നാട് ശശി വടക്കേട്
2: സംവിധാനം ചെയ്ത സിനിമയല്ലേ?
1: മടിച്ചുപോയി ഈ വർഷം തന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു.

0: ഏത് റോളാ ഇനി കാണുമ്പോ കാണാലോ.
1: ആ അതിനകത്ത് ഇങ്ങനെ എരു ഞങ്ങളുടെ നാട്ടിലെ എരു പുഴയിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുമ്പോ ഞാൻ
0: നോക്കിക്കൊണ്ട്.
1: അപ്പൊ എന്റെ അച്ഛനും അങ്ങനെ ചെറിയൊരു റോളിലായിരുന്നു.
2: അച്ഛന്റെ പേരെന്താണ്?
1: സുബ്രഹ്മണ്യൻ ആചാര്യ എന്നാണ്.
2: ഓക്കെ ഓക്കെ ഓക്കെ.
1: അച്ഛൻ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു പഴയകാല.
0: അത് ശരി.
1: മെയിനായിട്ട് നമ്മള് പാട്ടിന്റെ പരിപാടിയാണ്, പാട്ടൊക്കെയാണ് നമ്മൾ കരോക്കയിൽ പാട്ടൊക്കെ പാടാറുണ്ട്. പിന്നെ സ്വന്തമായിട്ട് പാട്ടൊക്കെ എഴുതി കവിതയൊക്കെ എഴുതാറുണ്ട്.
2: എന്തായാലും രണ്ടുപേരും നമുക്ക് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടാമോ?
1: അത് ഏതെങ്കിലും ഒരു പാട്ട്
2: പാടി, ഇഷ്ടമുള്ള പാട്ട്,
1: സിനിമയിലെ പാട്ട്
2: പാടിക്കോളൂ, പാടിക്കോളൂ.
1: ാവിനിന്നൊരു പെണ്ണിന്റെ നാണം, തേൻകടലിൽ വൈപ്പിന്റെ ഈണം, കൽവി നിന്നൊരു കുന്തഷ്ടം, തൂതൊടുക്കണ കേലാണ്, റംസാൻ പെറപൂലാണ്, റംസാൻ പെറപൂലാണ്. രാവി നിന്നൊരു പെണ്ണിന്റെ
0: എന്ത് രസമായിട്ട് പാടി,
2: അടിപൊളി. പെരുന്നാൾ ദിനത്തിൽ നല്ലൊരു പെരുന്നാൾ കൂടി കിട്ടിയിട്ടോ.
0: കേട്ടിരിക്കാൻ മുഴുവനും കേൾക്കാൻ തോന്നി, നല്ല രസമുണ്ടായിരുന്നു.
1: നല്ല പാട്ടാണ്.
0: അപ്പൊ അടുത്ത ക്രെഡിറ്റ് ഞങ്ങൾക്ക് തന്നെയാണല്ലോ.
2: അല്ല വളരെ, നമുക്ക് ഇങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ വീണ്ടും ഓർമ്മിച്ചു തന്നല്ലോ. പ്രത്യേകിച്ച് പെരുന്നാൾ ദിനത്തിൽ ഇങ്ങനെ മനോഹരമായിട്ട് ഒരു ഗാനം പാടിത്തന്നതിന് വളരെയധികം നന്ദി. അപ്പൊ എന്തായാലും പെരുന്നാൾ ആശംസകൾ, ഒപ്പം നല്ലൊരു സഹനവും നേരുന്നു. ഇനിയും വിളിക്കുക കേട്ടോ. തീർച്ചയായും തീർച്ചയായും, കുടുംബത്തിൽ എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ അദ്ദേഹത്തിന്റെ നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റി. നമ്മളൊന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സംഭവത്താണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അല്ലേ? അത് തന്നെ വലിയൊരു കാര്യം.
0: പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ എല്ലാ നന്മകളും വരുന്നു എന്ന് പറയുന്നത് പോലെ.
2: അതെ.
0: അപ്പോ നമുക്കിനി മനോഹരമായ രണ്ട് പാട്ടുകൾക്ക് ശേഷം വീണ്ടും
2: തിരിച്ചു വരാം. അടുത്തതായി നിങ്ങൾ കേൾക്കുന്നു സുഖമാണോ സുഖമാണ്, അതിലെ മനോഹരമായിട്ടൊരു ഗാനം.

0: പടയപ്പിലെ ഈ ഒരു പാട്ട് വളരെ മനോഹരമാണ്. പക്ഷെ ഒപ്പം തന്നെ നമുക്ക് സൗന്ദര്യയും ഓർമ്മ വരും.
1: തീർച്ചയായും
0: നമ്മളെ വിട്ടുപിരിഞ്ഞ സൗന്ദര്യം. ഓക്കെ,
1: ഈ ഒരു 6 മണി കഴിഞ്ഞ് 33 മിനിറ്റ് കഴിയുമ്പോഴേക്കും എനിക്ക് ഓർമ്മ വരുന്നത്, എല്ലാ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു മാസം കഴിഞ്ഞു പോകുമ്പോൾ തന്നെ, കൊഴിഞ്ഞു പോകുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് 2020 ക്രിക്കറ്റാണ്. ഓരോ ദിവസവും ആവേശം സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു പോകുന്നത്. അതിൽ ഇന്നലത്തെ കളി എന്റെ സെമി എന്ന കളിയായിരുന്നു എന്നറിയാമോ? കാരണം കിഡിലം കളിയായിരുന്നു. രാജസ്ഥാന് വേണ്ടിയിട്ട് നമ്മുടെ ആ കൊച്ചുകുട്ടി, നമ്മുടെ എന്താ പറയുക, ക്രിക്കറ്റിലെ കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ, ഇനി കൊച്ചുകുട്ടി എന്ന് പറയത്തില്ല, പക്ഷേ കളി വൈഭവ് സൂര്യവംശി, ഗംഭീരമായിട്ടുള്ള സംഭവമാണ് പ്ലേ ചെയ്തത്. ഒരു രക്ഷയില്ലാത്ത ഇതായിരുന്നു. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 29 പന്തിൽ നിന്ന് 93 റൺസോളം ഇന്നലെ അടിച്ച് എടുത്തു. കാരണം അവരെ സംബന്ധിച്ച് വിജയിക്കേണ്ട ഒരു മത്സരമാണ്. ഇതിൽ വിജയിച്ചാൽ മാത്രമേ അടുത്ത ഫൈനലിസ്റ്റിൽ ആവാൻ വേണ്ടി അടുത്ത ടീമിനോട് കളിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ നാളെയാണ് മത്സരം, ഗുജറാത്തും രാജസ്ഥാനും വേണ്ടിയുള്ള മത്സരം നടക്കുന്നത്. അപ്പൊ അവരിലെ വിജയി ആയിരിക്കും ബാംഗ്ലൂരിൻ്റെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന സമയം ഒരു മത്സരത്തിലേക്ക് കൊച്ചുങ്ങളെ വിടാൻ വേണ്ടി ഇത്ര പ്രായമാവുമ്പോഴായിരിക്കും അവർ വരുന്നത്. പക്ഷേ ക്രിക്കറ്റ് അത്രത്തോളം ഇന്ത്യക്കാർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ പ്രായമൊന്നും പ്രായഭേദമെങ്കിലും ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു മത്സരമൊക്കെ കാഴ്ചവെക്കുമ്പോഴേ.
0: അതെ അതെ, തീർച്ചയായിട്ടും അതെ. ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പോ എന്റെ വീട്ടിൽ എന്റെ മോനുണ്ട്, മോൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവൻ ഈ കഴിഞ്ഞ വർഷം വരെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ക്രിക്കറ്റിൽ. പക്ഷെ വീട്ടില് ഹസ്ബൻഡ് ഇരുന്ന് കാണുമ്പോ ഇവൻ ഇവിടെ വന്നിരുന്നു. പക്ഷെ ഇപ്പോ ഈ സമയങ്ങളിലൊന്നും വീട്ടില് ടി വി വയ്ക്കാനായിട്ട് സമ്മതിക്കില്ല. അവൻ അത്രയ്ക്ക് ഇപ്പൊ ക്രിക്കറ്റിന് അഡിക്റ്റ് ആണോന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ കുട്ടികൾ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രായത്തില് കാഴ്ചവെക്കുന്ന ആ ഒരു എന്താ പറയുന്ന ആ ഒരു കഴിവുണ്ടല്ലോ, അത് നമ്മൾ എന്തായാലും പ്രോത്സാഹിപ്പിച്ചു പറ്റുള്ളൂ. അവിടെ നിന്ന് തുടങ്ങിയതായിരിക്കണം ഈ പറയുന്ന വൈഭവ സൂര്യവംശിയൊക്കെ പോലെയുള്ള വലിയ വലിയ ആ ഒരു കളികളിലേക്ക്, കളിക്കാരൻ്റെയൊക്കെ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്.
1: തീർച്ചയായും, കാരണം എന്റെ അച്ഛൻ വലിയ ക്രിക്കറ്റ് ആരാധകനൊന്നും അല്ല, പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് തിരിച്ചിട്ട് എവിടെ ആ ചാനൽ എവിടെ ആ ചാനൽ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. സംഭവം മാത്രമല്ല, ഒന്നിനു വേണ്ടിയല്ല, സഞ്ജു സാംസന്റെ കളി കാണാൻ വേണ്ടി ലോകകപ്പില് അച്ഛന്റെ ദിവസം മൊത്തം മത്സരങ്ങളും സഞ്ജുവിന് വേണ്ടി ഇരുന്നിട്ട് അച്ഛൻ ഇന്ത്യയുടെ മത്സരങ്ങളൊക്കെ കാണുന്ന അവസ്ഥയാണ്. കാരണം സ്വന്തമായിട്ട് പറയാം, നമ്മുടെ നാട്ടിലൊരു പയ്യൻ നമ്മുടെ കളിക്കുന്ന ഒരു സമയത്ത് വരുമ്പോഴേക്കും, പ്രത്യേകിച്ച് സഞ്ജുവിന്റെ നാട്ടുകാരാണ്

0: ഞങ്ങൾ ഓരോരുത്തർ പോകുന്ന എന്റെ അച്ഛൻ താമസിക്കുന്ന അവിടെയാണ്. അപ്പം അപ്പൊ അച്ഛന് നമ്മുടെ വീടിന്റെ അപ്പുറത്തെ പയ്യൻ കളിക്കുന്നത്, അവന്റെ കളി ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് ലോകകപ്പ് കാണാൻ വേണ്ടി തരും,
1: അത് ഭയങ്കര
0: ആവേശം. അമ്മയും തിരിച്ചു പറഞ്ഞു, കാരണം അത് ആദ്യത്തെ കളി കാണാൻ പറ്റില്ല, നീ അത് ഏത് ചാനലാണെന്ന് പറയാത്തോണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു നമുക്കെപ്പോഴും നമ്മുടെ ആൾക്കാര് തിരിച്ചെടുത്തിരുന്നിട്ട് മറ്റേ ഏത് ലോകോത്തര ബൗളർമാരായിരുന്നാലും അവര് സിക്സറും ഫോറും ഒക്കെ പായിപ്പിക്കുമ്പോഴേക്കും നമുക്കൊരു സന്തോഷം തന്നെ അല്ലേ. നമ്മുടെ ടീം, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്
1: ഒരു ദേശീയത ഉടനും സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാലും നമ്മളുടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക എന്താ പറയാ, ഒരു എനർജിയാണ്, ഒരു വൈബാണ്.
0: അതുപോലെ തന്നെ സിമിയുടെ ഈ ക്വസ്റ്റ്യൻസ്, ഈ ചോദ്യാവലി കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവരുടെ പാട്ടിന്റെ സമയത്ത് കുറെ പേര് കുറെ കോള് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് കോമൺ ആയിട്ട് അവർക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം.
1: അതെ അതെ, ഇനിയിപ്പോ വാട്സപ്പിൽ ഇരിക്കുന്നവർക്ക് വിഷമിക്കേണ്ട, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അതില് വാട്സപ്പ്, ഇത് വാട്സപ്പ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വാട്സപ്പ് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ചലച്ചിത്ര നടൻ ശ്രീ മോഹൻലാൽ, അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ പേര് എന്താണ്? ഈ അടുത്താണ് അത് ആ ബുക്ക് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹം ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്, അതിന്റെ പേരെന്താണ്? ചലച്ചിത്ര നടൻ ശ്രീ മോഹൻലാലിന്റെ ജീവചരിത്രത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ്.
0: മോഹൻലാൽ സാറിന്റെ ജീവചരിത്രത്തിന്റെ പേരെന്താണ് അപ്പം അറിയാന്നുള്ളവർ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും പറയുന്നത് 8547341075. ഇല്ല, വാട്സ്ആപ്പിൽ ഞാൻ ഡയറക്റ്റ് വിളിച്ച് പറയാം എനിക്കിന്റെ ഉത്തരം കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മറ്റു ചോദ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ റെഡിയാണ്. 0484248101 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: അപ്പൊ വേറെ ചോദ്യം തരുന്നതാണ്.
0: അതെ, അല്ല ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ അവർ പറഞ്ഞോട്ടെ, വാട്സപ്പിൽ നമുക്ക് ഉത്തരം കിട്ടുമല്ലോ. എന്തായിരുന്നാലും അവർ ഇതിന്റെ ഉത്തരം പറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിലോ, തെറ്റിക്കുകയാണെങ്കിലോ, എന്തായാലും കലക്കിയാലും കുടിച്ചാലും എല്ലാം കൂടി കലക്കാൻ വേണ്ടി ദേ വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ട് മുട്ടക്കലക്കി ഫ്രം ദ മൂവി യൂത്ത്. Enjoy. This is your favorite radio station.
1: Akashvani Kochi from Rainbow 107.5.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 40:48. ഇപ്പോൾ നമ്മളുടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
2: ഹലോ, ആരാണിത്?
1: ഞാൻ രതീഷ്.

0: രതീഷ് ഫ്രം
1: മഞ്ഞപ്രായാണ് വിളിക്കുന്നത്, നമ്മുടെ ഷൊർണൂരിൽ നിന്നാണ്.
2: ഷൊർണൂരിൽ നിന്നാണ്. ഷൊർണൂരിലെ നമ്മുടെ റേഡിയോ സ്റ്റേഷനൊക്കെ കൃത്യം കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ?
1: ഞാനിപ്പോ ഡ്രൈവിംഗ് ആയിട്ട് വന്നതാണ്. അപ്പൊ കാറിനകത്ത് വെച്ച് നോക്കിയപ്പോ എല്ലാ സ്റ്റേഷനേക്കാളും കൂടുതലും ക്ലിയർ റെയിൻബോ.
2: അടിപൊളി. അപ്പൊ കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ ഇപ്പം രതീഷ് വിളിച്ചപ്പോ തന്നെ ഇവിടെ ഉള്ളൊരു ഗാനഗാംഭീര്യം പറഞ്ഞിട്ട് ആരംഭിക്കാൻ കിട്ടിയല്ലോ ഒരാളെ. എന്റെ ജനറൽ നോളജ് ഇപ്പോൾ ഞാൻ തീർക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാണ്. അപ്പൊ എങ്ങോട്ടാണ് യാത്ര?
1: യാത്ര ഇവിടുന്ന് ചെർപ്പുളശ്ശേരി.
2: ഇന്ന് ലീവായിരുന്നോ അതോ ജോലി ഉണ്ടായിരുന്നോ?
1: അല്ല, ഇത് നമ്മുടെ ജോലിയുടെ ഭാഗം തന്നെയാണ്. ഡ്രൈവിംഗ് ആയിട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഞാൻ.
2: എന്ത് ഡ്രൈവിംഗ് ജോലിയാണ് ഇപ്പൊ ചെയ്യുന്നത്?
1: അതെ അതെ, ഗോൾഡിന്റെ വർക്കാണ്. ഇപ്പൊ എല്ലാം ഉണ്ട് അങ്ങനെ.
2: അപ്പൊ ഈ ഗോൾഡിന്റെ വർക്ക് ഇപ്പൊ ഗോൾഡിന് വില കൂടിയപ്പം എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ?
1: ആ, കുറച്ച് ഗോൾഡ് എടുക്കുന്നവരൊക്കെ കുറച്ച് കുറച്ച് തുടങ്ങിയല്ലോ അങ്ങനെ. പിന്നെ വേറെ ബിസിനസ് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല.
0: ഞാൻ ചെറിയൊരു മുതലാളിയാണ്. ഒത്തിരി നാളായല്ലോ വിളിച്ചിട്ട്, ഒത്തിരി നാളായി കേട്ടിട്ട് സൗണ്ട്.
1: ഒരുപാട് നാളായി.
0: എന്താ ഇൻവേർട്ട് വഴക്കിട്ടോ?
1: വഴക്കിട്ടിട്ടൊന്നുമില്ല, എനിക്ക് ഇങ്ങനെ തിരക്കുള്ളതുകൊണ്ടാണ്.
0: ആണോ, കേൾക്കാറുണ്ടോ? അപ്പൊ
2: ഓക്കെ. എന്തായാലും ഇന്ന് വിളിച്ചാലും വളരെയധികം സന്തോഷം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേയും കൂടിയാണല്ലോ തിരിച്ച്. ഇന്ന് പെരുന്നാളായിട്ട് എന്തായിരുന്നാലും വിളിച്ചല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ ചോദ്യം
0: ചോദിക്കുന്നില്ലേ?
2: പോലെ തിരിച്ച് എന്നെ ഇത്രയും നാൾ വിളിച്ചില്ല, ഇപ്പോഴാണ് വിളിച്ചതെന്ന് പറഞ്ഞ് ചോദ്യം
0: ചോദിക്കുന്നത്. വഴക്കൊന്നുമില്ല, ചോദിച്ചോട്ടെ. ഞാൻ ഇവരൊക്കെ പണ്ടത്തെ അടിപൊളി ആൾക്കാരാട്ടോ.
1: അല്ല, ഞാനിപ്പോ വിളിച്ചത് ശരിക്കും നമ്മുടെ മോഹൻലാലിന്റെ.
0: അത് പറയാൻ വേണ്ടിട്ടായിരുന്നല്ലേ
1: വിളിച്ചത്?
0: എന്ന പറഞ്ഞോളൂ, ചലച്ചിത്ര നടൻ ശ്രീ മോഹൻലാലിന്റെ ജീവചരിത്രം.
1: അതിന് പേരിലാഗം.
0: യെസ്, മുഖരാഗം.
2: മുഖരാഗം.
1: ചോദ്യങ്ങളെന്ന് വെച്ചപ്പോ എനിക്ക് തോന്നിയത് എന്തോ റൂട്ട് മാറി.
0: വേണമെങ്കിൽ റൂട്ട് മാറ്റിയേക്കാമായിരുന്നു. എന്റെ ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്.
2: അല്ല, എന്തായാലും അത് കൃത്യമായിട്ടുള്ള ഉത്തരം രേഖപ്പെടുത്തി. ഒപ്പം വാട്സപ്പിൽ കുറെ ഉത്തരങ്ങൾ വന്നതിൽ അതിലും ഒരാൾ കൃത്യമായ ഉത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിവ്യ മോബിഷാണ് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ദിവ്യ മോബിഷും മുഖരാഗം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് പരിപാടികൾ? ഇന്ന് ഹോളിഡേ ആയിട്ട് ഇനി അങ്ങോട്ട് യാത്ര കഴിഞ്ഞിട്ട് രാത്രി വരെ ഉണ്ടോ ഓട്ടം?
1: ഒരു 10 മണിയൊക്കെ
2: ആ വീടെത്തും. അവിടെ മഴയുണ്ടോ?
1: ഇല്ല, ഇവിടെ മഴയില്ല, നല്ല കാലാവസ്ഥയാണ്.
2: അടിപൊളി.
0: ഇവിടെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടോ?
1: ഇവിടെ എത്തിക്കാൻ കുറച്ച്
2: വേണമെങ്കിൽ ഇങ്ങോട്ട് 10 മണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത്
0: 10 മണി കഴിഞ്ഞിട്ട് പറഞ്ഞുവിടാം. ഓക്കെ, അപ്പൊ വീടെത്തുമല്ലോ.
2: എന്തായാലും വളരെയധികം സന്തോഷം. അപ്പം ഹാപ്പി. എന്തായാലും നല്ല ജേർണി ആവട്ടെ. വൈകിട്ട് നന്നായിട്ട് ഡ്രൈവ് ചെയ്യൂ. അപ്പൊ അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ആസ്വദിക്കും. നല്ലൊരു ശുഭസായാഹ്നം. ഇനിയും വിളിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് മുഖരാഗം എന്നുള്ള പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മുഖരാഗം എന്നുള്ള പേര് ദിവ്യ മോബിഷം പറഞ്ഞിട്ടുണ്ട്. ബാക്കി പറഞ്ഞവരൊക്കെ പറഞ്ഞതൊക്കെ തെറ്റാണ്. ആ പേരുകളൊന്നും ഞാൻ
0: വായിക്കുന്നില്ല.
2: ഞാൻ വായിച്ചിട്ടില്ല. പ്രിയപ്പെട്ട വാട്സപ്പ് കൂട്ടുകാരെ, നിങ്ങൾ അയച്ചപ്പോഴേക്കും തെറ്റിപ്പോയവരുടെ പേരും പറഞ്ഞിട്ടില്ല, തെറ്റെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ശരിയായിട്ടുള്ള ഒരു ഉത്തരം മാത്രം കിട്ടി, അത് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്കും ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 04844, അതുപോലെ തന്നെ 24281 04842428101 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾക്ക് വിളിക്കാവുന്നത്. വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം തയ്യാറാണല്ലേ സിമി?
0: അതെ, ചൂടപ്പം പോലെ ഒരു ചോദ്യം അങ്ങനെ എടുത്തിട്ടുണ്ട്.
2: അതെ. അപ്പൊ എന്തായാലും എല്ലാവരുടെ അഭിലാഷങ്ങളും സാധ്യമാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരട്ടെ എന്നുള്ളത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അഭിലാഷത്തിലെ ഒരു അടിപൊളി ഗാനം ഇതാ നമ്മുടെ ശ്രോതാക്കൾക്കായി.

0: സമയം 6 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കാണ് കേട്ടോണ്ടിരിക്കുന്നത്.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മൾ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. കൃത്യമായ ഉത്തരങ്ങൾ വാട്സപ്പിലൂടെ തന്നിട്ടുണ്ട്. ഒപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അടുത്ത കോളർ ഇതാ ലൈനിൽ വന്നിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം, ആരാണ്?
2: നമസ്കാരം,
1: ഞാൻ ജെസ്സി. ജെസ്സി,
0: എന്താ ചെയ്യുന്നത് ജസ്റ്റിച്ചി?
2: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്. ഇന്നിപ്പോ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞോ? വെറുതെ ഇരിക്കുകയാണപ്പോ. ചായകുടിയും കഴിഞ്ഞു. കേൾക്കാറുണ്ടോ റെയിൻബോ?
2: കേൾക്കാറുണ്ട്, വിളിക്കാറുണ്ട്.
0: ആ, അത് ശരി. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ എന്നാൽ?
2: ചോദിച്ചോ.
0: ഒരെളുപ്പമുള്ള ചോദ്യം ചോദിക്കാം. ഹലോ, പോയോ?
1: എളുപ്പമുള്ള ചോദ്യം പറഞ്ഞപ്പോ
0: അയ്യോ, പ്രായമായ ആൾക്ക് ഇവിടെ പറ്റിയ ചോദ്യം പോട്ടെ. സാറില്ല, മനുഷ്യ ശരീരത്തിലുണ്ടല്ലോ, നമ്മുടെ ശരീരത്തില് ആദ്യം വളരുന്ന അവയവം, അതായത് നമ്മള് അമ്മയുടെ വയറിലായിരിക്കുമ്പോ മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഏതാണെന്ന് പറയാമോ?
2: മുടിയാണോ?
0: അല്ല,
1: ഒരു ചാൻസ് കൂടി. അടുത്തത്
0: പ്രായമായവർക്ക് ചാൻസ് ഒക്കെ കൊടുക്കുന്നതാണ് ഞങ്ങള്. അല്ല അല്ല, അവയവം അവയവം നമ്മളുടെ ശരീരത്തില് വളരുന്ന ഒരു അവയവം. എവിടെയെങ്കിലും ലാസ്റ്റ് പറഞ്ഞ എന്താണ്? എവിടെ? ഇത് കൊണ്ട് മുഴുവൻ തോണി കൊണ്ട് ഒരു കടവിൽ അടുപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ അവസ്ഥയാ. ഹൃദയമാണ് കേട്ടോ. ആ, പിന്നെ എന്തിനാ മുടി എന്നൊക്കെ പറഞ്ഞ? എല്ലാം മുടി എന്തായിരുന്നു? സാറില്ല, അപ്പൊ മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഹൃദയമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങള്

0: ഹൃദയം നൽകുന്നു
1: പാട്ട്
0: ഞങ്ങളുടെ.
1: വെച്ച് തരുമോ?
0: പാട്ട് വെക്കാൻ ഡെഡിക്കേഷൻ അല്ല, അതൊരു ഓൺ ഡിമാൻഡ് പ്രോഗ്രാം അല്ല. അപ്പോ പാട്ട് ഏതായിരുന്നു?
1: പാട്ട് ക്രിസ്ത്യൻ പാട്ട് വെച്ചാ മതി,
0: നമുക്ക് പിന്നീട് നോക്കിയാ മതിയോ?
1: ആ വെച്ചു തരാം, എനിക്ക് ഉപകാരമായി.
2: പിന്നീടുള്ള സമയങ്ങളിൽ നമുക്കിത് വെക്കാവുന്നതാണ്. തിരിച്ച്
0: കേട്ടോണ്ടിരുന്നോളൂ, ഇന്ന് രാത്രിക്കുള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് വെക്കാം. ഓക്കെ,
2: അടുത്ത സമയങ്ങൾ എന്തായാലും വിളിച്ചാലും വളരെയധികം നന്ദി. എന്തായിരുന്നാലും കൃത്യമായ ഉത്തരം ഇനി 5 അവസരങ്ങളാണെന്നുണ്ടെങ്കിലും എന്തായാലും ഇന്ന് പറഞ്ഞിട്ടേ പോകുന്നു, പറയിപ്പിച്ചിട്ടേ ആ രീതിയിലാണ് നിന്ന് തിരിച്ചിട്ട് തന്നിട്ട്. എന്തായാലും ജേസിയമ്മ വിളിച്ചതിന് വളരെയധികം നന്ദി, ഇനിയും വിളിക്കാം.
0: താങ്ക് യു,
2: താങ്ക് യു. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെയാണ്, കാരണം എന്ന് പറഞ്ഞാലോ ഈ എനിക്ക് തോന്നി, കാരണം സിമി അത് പറയിപ്പിച്ചിട്ടേ അടങ്ങുമെന്നുള്ള സംഭവത്തിനകത്ത്. പക്ഷെ ഇവിടെ നമ്മൾ വളരെ ഇതിൽ പറയുന്നുണ്ട്, ഇവിടെ മഴയുണ്ട്, അവിടെ നമുക്ക് തണുപ്പുള്ള കാലാവസ്ഥയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിക്കണം. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 270 GW ഒക്കെ ആയിട്ട് ഉയർന്നിട്ടുണ്ട് വൈദ്യുതി ഉപയോഗം. തമിഴ്നാട് മുതൽ രാജസ്ഥാൻ വരെയുള്ള മിക്ക സംസ്ഥാനങ്ങളിലും പകല് താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതിന് പുറമെ രാത്രികാല താപനിലയും അസഹ്യമായി തുടരുന്നതിനാണ് ഇത്. കേട്ടതിനെ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം എന്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഒരു തീർത്ഥാടനത്തിന് പോയിട്ട് അവൻ തന്നെ തിരിച്ചെന്ന് പറയാം, ഗംഗയിൽ ഇറങ്ങുമ്പോഴേക്കും നല്ല തണുപ്പുണ്ട്, പക്ഷെ അവിടെ ഭയങ്കര തണുപ്പും കാര്യങ്ങളും. ഗംഗയിൽ ഇറങ്ങണം, പക്ഷെ അല്ലാതെ 44-43 ഡിഗ്രി ആണുള്ളത്. പിന്നെ പറ്റില്ല, വെക്കേഷൻ ആയതുകൊണ്ട് ഭയങ്കര രീതിയിലുള്ള ആൾക്കാരോ, ലക്ഷക്കണക്കിന് ആൾക്കാർ, ഒരുപാട് പേരാണ് പല സ്ഥലങ്ങളിലും കുടുങ്ങി കിടക്കുന്നത്. അതുപോലെ തന്നെ കാശ്മീർ സൈഡിലും ഒരുപാട് പേര് ഒരുപാട് വണ്ടികൾ കൊണ്ട് നിറഞ്ഞിട്ട് അവിടെയൊക്കെ സീനാണ്, കാരണം വെക്കേഷൻ ആണേ. അതുപോലെ എല്ലാ ആൾക്കാരും എല്ലായിടത്തും യാത്രയൊക്കെ പോയിട്ട് മൊത്തം ഇതായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്.
0: ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പഴനിക്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് രാത്രി എന്തോ ഒരു മഴ കിട്ടിയെന്നല്ല, അത് പിറ്റേ ദിവസം നമുക്ക് ഇറങ്ങാൻ വയ്യാത്തത്ര വെയിലും ആയിരുന്നു, ഭയങ്കര ഡ്രൈ ആയിരുന്നു ക്ലൈമറ്റ്.
2: പക്ഷെ
0: നമുക്ക് നമ്മുടെ ഫേസും നമ്മുടെ ചുണ്ടും ഒക്കെ ഭയങ്കരമായിട്ടും വരണ്ട് വല്ലാത്ത അവസ്ഥ. അത് മാറാൻ വേണ്ടിട്ട് ഒരാഴ്ച എടുത്തു ഇവിടെ വന്നിട്ട്. അപ്പോ നമ്മള് വിചാരിക്കും ഇവിടെ മാത്രമാണ് മഴ തണുപ്പ് ഒക്കെ ഉള്ളത്, കാരണം നമ്മൾ വലിയതായിട്ട് അറിയാതെ പോകുന്നുണ്ട് ചൂട്.
2: തീർച്ചയായും ഒപ്പം മഴ ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്ലൈമറ്റ് മാറുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെ പനിയൊക്കെ തന്നെ പടരുന്നുണ്ട്, അതും വരാതെയൊക്കെ നോക്കുക. നമ്മളെപ്പോഴും സെൽഫ് കെയർ ചെയ്യുക, കാരണം എന്താ പറയുമ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നിപ്പോ ഒരു വൈറൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ 2 ആഴ്ചയും ഒക്കെ പിന്നെ വേറെ പനികളും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്.
0: എന്തായിരുന്നാലും
2: നമ്മുടെ കൂടെ പിറന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ചൂടായിരുന്നാലും തണുപ്പായിരുന്നാലും എല്ലാത്തിനും നമ്മൾ പ്രതിരോധിച്ചുകൊണ്ട് സേഫ് ആയിട്ടിരിക്കുക. എല്ലാ കൂടെ പിറന്നവർക്കും വേണ്ടി ആ ഗാനം ഇതാ. യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 FM.

0: വിളിച്ച് പ്രത്യേകിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എളുപ്പമുള്ള ചോദിക്കണേ എനിക്ക് എളുപ്പം പ്രായമുള്ളതാണെന്നുള്ള സംഭവത്തിനകത്ത്
1: പ്രായമുള്ളവർക്ക് നിങ്ങൾ കൺസിഡറേഷൻ നൽകുന്നതാണ്.
0: അതെ, പക്ഷെ അതെന്ന് പറയുമ്പോഴേക്കും ഇപ്പോ നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാല് ഈ പ്രായം ഉള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തന്നെ കേരള സർക്കാർ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട്. മുതിർന്നവർക്കായി രാജ്യത്തെ ആദ്യത്തെ ഒരു കേരള വയോജന ക്ഷേമ വകുപ്പ് നിലവിൽ വരികയാണ്. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം.
1: ഓക്കെ, വയോജന ക്ഷേമത്തിൽ ലോകത്തിന് മുന്നിലുള്ള ജപ്പാനെ മാതൃകയാക്കിയിട്ടാണ് ഇപ്പോൾ ഇത് നടപ്പാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും കാരണം ഇത് നടപ്പിലാക്കാൻ വേണ്ടി പോവാണ് പലരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ ശേഷം അവർ ആ വകുപ്പ് പുതുതായിട്ട് ഇപ്പം കേരളത്തിൽ നടപ്പിലാക്കുക, നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഒപ്പം ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ ആരംഭിച്ച ഒരു ഹെൽപ്പ് ലൈൻ സംവിധാനമുണ്ട് ഇവർക്ക് വേണ്ടി.
1: ഓക്കെ, ശരിക്കും ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്കും പരിഗണിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വകുപ്പ് വരുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ, പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കും അഭിപ്രായം പറയാമെന്നുള്ളൊരു കാര്യമാണ് ഒരു പ്ലാറ്റ്ഫോം തരുന്നുണ്ട്.
0: തീർച്ചയായും എൽഡർ ലൈൻ എന്നാണ് ഈ കേന്ദ്ര സർക്കാർ പിന്തുണയോടെ ആരംഭിച്ച, വിവിധ സംസ്ഥാനങ്ങൾ ആരംഭിച്ച ഹെൽപ്പ് ലൈൻ. അതിൽ വിളിക്കേണ്ട നമ്പർ 14567 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറാണ്. അതിൽ എന്താണെന്ന് വെച്ചാൽ മുതിർന്ന പൗരർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നൽകുക എന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പോൾ ഒപ്പം തന്നെ എന്താ പറയുക, മാനസിക ഈ പറയുന്ന മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാനസിക പിന്തുണ നൽകുക, അതുപോലെ തന്നെ വയോജനങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, ഒറ്റപ്പെട്ടു പോകുന്നവരുടെ അവസ്ഥകൾ, അവർക്കുള്ള അടിയന്തര ആവശ്യങ്ങളും പ്രശ്നങ്ങളും അധികാരികളെ അറിയിക്കുക, അവയ്ക്കൊക്കെ പരിഹാരം കാണുക തുടങ്ങിയവയ്ക്കാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്.
0: പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ സംഭവം പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് വിളിക്കാവുന്ന സമയം. ആ സമയത്തിലെടുത്താലാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള മുതിർന്നവർക്ക് പല കാര്യങ്ങളിലും ഡൗട്ട് കാണും. അപ്പൊ അവർക്ക് ചോദിച്ചിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്.
1: അതെ, ഇവര് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മൾ പരിഗണിക്കേണ്ട വിഷയങ്ങളും എന്തൊക്കെയാണെന്നുള്ള നമുക്ക് തന്നെ അഭിപ്രായം പറയാമെന്നുള്ളത്. അതിൽ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് നമുക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, അപ്പോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം.
0: അതെ, ഈ ഇമെയിൽ ഐ ഡിയിലും കാരണം പല സംഭവങ്ങളിലും കാര്യങ്ങളും ഇമെയിലും ഒക്കെ ഉണ്ട്, പല വഴിയിലും പത്രമാധ്യമങ്ങളിലും അല്ലാതെ ബാക്കിയുള്ള മാധ്യമങ്ങളൊക്കെ വഴി തന്നെ ഇവര് സ്വരൂപിച്ച് കൂട്ടുന്നുണ്ട്. അപ്പൊ പക്ഷെ അതിനൊക്കെയുള്ള നിങ്ങൾ അഭിപ്രായം പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ടായിരിക്കും എല്ലാം തീരുമാനിക്കുന്നത്.
1: ഓക്കെ, അപ്പോ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും അവരും കൂടെ ഒന്ന്
0: കൊണ്ടുവരാം,
1: നമ്മൾ കൂടുതൽ എല്ലാം കൂടി പറഞ്ഞ് കൊളവാക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്.
0: അപ്പൊ എന്തായാലും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കട്ടെ. കാരണം മുതിർന്നവരും നമ്മളിപ്പം നമ്മളെ കുട്ടികളെ പോലെ തന്നെ മുതിർന്നവരെയും നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ ഓരോ കാര്യങ്ങളിലും നമ്മൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമാണ്, അവർക്ക് സഹായം ആവശ്യമാണ്. അവരെ കേൾക്കാനെങ്കിലും അല്ലെങ്കിൽ അവരുടെ സഹായം നൽകാനെങ്കിലും ഒരു കോൾ സെന്റർ ഉണ്ടാകുക എന്നുള്ളതും അതും അത്യാവശ്യം തന്നെയുള്ള കാര്യം തന്നെയാണ്. എന്തായിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും മറ്റൊരു കാര്യം പറയട്ടെ, നമ്മുടെ സമയം ഇനിയുണ്ട്, കുറച്ച് സമയം കൂടി ഇവിടെ ബാക്കിയുണ്ട്.
1: അപ്പം 7 മണി കഴിഞ്ഞിട്ട് 14 മിനിറ്റ്
0: 29 സെക്കൻഡും ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കോളേജിന്റെ കാര്യം പറഞ്ഞു. കുറച്ച് പേര് ഇടയ്ക്ക് വിളിച്ച് ജാം ആവുന്നു, കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പാട്ട് നടക്കുന്ന സമയം വിളിച്ചുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ കോൾ ജാം ആവുന്നത്. സോ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് വേണ്ടി കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ ഇവിടെ തയ്യാറാണ്, കൊച്ചു കൊച്ചു ജനറൽ നോളജ് സംഭവങ്ങൾ. അപ്പം ഈ പ്രശ്നോത്തരിയിൽ നിങ്ങൾ തോറ്റുപോകുമെന്ന് പറഞ്ഞ് ഒരിക്കലും ഭയപ്പെട്ട് പിന്മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പങ്കെടുക്കുക, പാർട്ടിസിപ്പേഷൻ ആണല്ലോ എല്ലാത്തിലും ഏറ്റവും മനോഹരം. 04842428101 എന്നുള്ളതാണ് നമ്മുടെ വിളിക്കേണ്ട നമ്പർ. 04842428101.
1: അതെ, അപ്പോൾ അതിലേക്ക് വിളിക്കാം. വളരെ ചെറിയ നമ്പറിലേക്ക്, നമ്പറിൽ വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും.
0: നമ്മുടെ ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം, ആരാണിത്?
1: ഹലോ
0: ഹലോ
2: ആ
1: ആരാണ്?
0: കിഴക്കഞ്ചേരി, പാലക്കാട്. പാലക്കാട് പേരെന്താണ്? ഓക്കെ, എന്നെന്തായിരുന്നു വിശേഷങ്ങൾ? ഇന്ന് വീട്ടിൽ തന്നെ ആയിരുന്നോ അതോ രാവിലെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. സന്തോഷം, സന്തോഷം, ഒത്തിരി സന്തോഷം.
1: എവിടുന്നാ വിളിച്ചത്? പാലക്കാട്? എവിടുന്നാണ്?
0: വടക്കഞ്ചേരി.
1: ഈ വടക്കഞ്ചേരിയും വടക്കാഞ്ചേരിയും മാറിപ്പോകുന്ന ഒരാളാണ് കേട്ടോ ഞാൻ.
0: പ്രത്യേകിച്ച് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ സിമി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടൊക്കെ വടക്കഞ്ചേരിയും
1: വടക്കാഞ്ചേരിയും.
0: അപ്പം എന്തായിരുന്നാലും നമ്മളിന്ന് ചെറിയ ചോദ്യങ്ങളാണ് അങ്ങോട്ട് ചോദിക്കുന്നത്, ചോദിച്ചോട്ടെ.
2: ഞാൻ സംസാരിക്കാൻ വേണ്ടി നിങ്ങളെ എല്ലാവരും സൗണ്ട് കേട്ട് സന്തോഷിച്ചു.
0: ആ ഹാ ഹാ ഹാ ഹാ

0: സമയം 7 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
1: കാരണം ഇപ്പം ഒരുപാട് പേര് നമ്മൾ വിളിച്ച് നേരത്തെ ഡോക്ടർ വിളിച്ചു, അതുപോലെ തന്നെ നേരത്തെ വിളിച്ച നമ്മുടെ സിനിക്കുന്ന സ്ഥിരമായിട്ട് സെമി
0: സംസാരിച്ചുകൊണ്ടിരുന്നത്
1: ഷൊർണൂരുള്ള അദ്ദേഹത്തിനോടും കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ അതെ അതെ.
0: അപ്പം സെൽവരാജ് നന്നായിട്ട് പാട്ട് പാടി ചേട്ടൻ.
1: അതെ അതെ, അത് പ്രത്യേകിച്ച് ഇന്നത്തെ ആ പാട്ടിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് പ്രദർശനത്തിനിട്ട്.
0: നല്ല രസമുണ്ടായിരുന്നു ആ പാട്ട് പറയാം, അതിരിക്കാൻ വയ്യാട്ടോ.
1: അപ്പം അത് നമ്മളിത് പറഞ്ഞ സംബന്ധിച്ചല്ലേ ചില കാര്യങ്ങൾ നേരത്തെ പിന്നെ ഒരു അമ്മ വിളിച്ചായിരുന്നു ജെസ്സി അമ്മ. അപ്പം

0: നമ്മുടെ സ്ഥിരം ശ്രോതാവാണല്ലേ. ശരി ശരി, വളരെയധികം സന്തോഷം. അല്ല, ഇന്ന് കിട്ടിയല്ലോ, കാരണം ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇന്ന് കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യമല്ലേ. അയ്യോ, ഒത്തിരി സന്തോഷം.
1: പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടാണോ കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും കൂടി പ്രാർത്ഥിക്കോ, എന്തായാലും നടന്നല്ലോ.
0: ഉറപ്പായിട്ടും. ഈ വടക്കഞ്ചേരിയിൽ എന്താണ് കാലാവസ്ഥ? മഴയൊക്കെ ഉണ്ടോ? ചൂടൊക്കെ മാറിയോ? ഓക്കെ ഓക്കെ, കാരണം പാലക്കാട് വടക്കഞ്ചേരി എന്നൊക്കെ പറയുമ്പോ മഴയൊക്കെ പെയ്താൽ ഭയങ്കര സന്തോഷമാണല്ലോ. പ്രത്യേകിച്ച്
1: രണ്ടു ദിവസം പെയ്തോന്നോ? പെയ്തു.
0: ഓക്കെ ഓക്കെ.
1: ഒരു തണുപ്പൊക്കെ കിട്ടിയില്ലേ?
0: വീട്ടിലാർക്കെയല്ലേ? മക്കളെന്ത് ചെയ്യുന്നു? അപ്പൊ ഹസ്ബൻഡിന്റെ മക്കളെയൊക്കെ അന്വേഷിച്ചായിട്ട് പറയുക. അപ്പം നമ്മളിവിടെ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ചോദിക്കാമോ?
1: എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അറിയെങ്കിൽ പറഞ്ഞാൽ മാത്രം മതി. മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നറിയാമോ? എവിടുന്ന വിളിക്കുന്നതെന്ന് പറഞ്ഞേ? അത് ഏത് ജില്ലയിലാ വരണേ? അപ്പൊ ഉത്തരം എന്താ? മലമ്പുഴ അണക്കെട്ട് എവിടെയാ? ആ, പോയില്ലേ? നിങ്ങളുടെ അടുത്താണല്ലോ. എന്നിട്ട് എന്താ പോവാത്തേ?
0: അത് സിമി എന്താ പറയുമോ, അവിടെ പെട്ടെന്ന് അമ്മ കേട്ടപ്പോ തിരിച്ചെന്താ പറയുമോ, മലമ്പുഴ അണക്കെട്ട് എവിടെ എന്നൊക്കെ ചോദിച്ചു. എന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള മലമ്പുഴ അണക്കെട്ട് അവിടെ കിടക്കുന്ന അണക്കെട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് അവര് പല ജില്ലകളിലൂടെ പോയി. അതാണ് പറ്റിപ്പോയത് അല്ലേ? ഒന്ന് പതുക്കെ ഈ മലമ്പുഴ അണക്കെട്ട് എവിടെയാണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരവടക്ക് വന്നിട്ടോ.
1: പ്രതീക്ഷന്റെ വഴക്കു അറിയാം, ഞാൻ ഭയങ്കര സ്പീഡിലാ പറഞ്ഞു.
0: അതാണ് അത്, കാരണം സിമി ഇവിടെ കംപ്ലീറ്റ് വരെയും ക്ലൂ ഒക്കെ കൊടുത്ത് കംപ്ലീറ്റ് ഉത്തരം പറ, കാരണം ആരും ഇതൊരു ഉത്തരം പറയാതിരുന്നിട്ടില്ല, എല്ലാരെ കൊണ്ടും ഉത്തരം പറയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പേടിക്കേ വേണ്ട, കാരണം നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം. അത് പ്രത്യേകിച്ച് അമ്മ ആയതുകൊണ്ടാണ് സിമി വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെ ചോദിച്ചത്. പക്ഷെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ടെൻഷനിലാണ് അത് പറയാൻ പറ്റാത്തത്.
1: എന്നാലും പറഞ്ഞല്ലോ, കറക്റ്റായിട്ട്
0: പറഞ്ഞല്ലോ. അപ്പൊ വീട്ടിലെ എല്ലാവരെയും അനീഷായിട്ട് പറയുക, ഹാപ്പി ആയിട്ടിരിക്കുക.
1: എന്തോ പറയാൻ
0: പറയാമെന്നല്ലോ. തിരിച്ചു അങ്ങോട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റിയതിലും വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. അപ്പൊ ഇനിയും പ്രാർത്ഥനകൾ ഉണ്ടാവട്ടെ ഞങ്ങൾക്ക് വേണ്ടി.
1: അമ്മോ, ചെലവ് ചെയ്യണം കേട്ടോ ഇനി വിളിക്കുമ്പോ. ഇനി പാലക്കാട് വരുമ്പോ ആവഴി വരാട്ടോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാ മതി തിന്നാനായിട്ട്. വിശക്കണേ.
0: ഞാൻ വടക്കഞ്ചേരിയിലേക്ക്
1: വരാം.
0: പോയാ മതി. എന്തായാലും അവിളിച്ചതിൽ വളരെയധികം സന്തോഷമായി. ഇനിയും വിളിക്കേട്ടോ. എന്തായാലും അടുത്ത ഗാനം ഈ ഒരു 20 വർഷമായിട്ട് നമ്മുടെ റേഡിയോ സ്റ്റേഷൻ കേൾക്കുന്ന ഈ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള ഗാനം ഇതാ അമ്മയ്ക്കായി. യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗിരിയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി

0: ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് രാജ്യമെമ്പാടും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. സംസ്ഥാനത്ത് പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നടന്ന നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ രണ്ടാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മൂല്യനിർണയ പ്രക്രിയയിലും പുതുതായി അവതരിപ്പിച്ച ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന പരാതി പരിഹരിച്ചു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ CBSE ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
1: बच्चों को ट्रांसपेरेंटली अपने मार्क के बारे में जानकारी मिले, उनको ट्रांसपेरेंटली स्कैन कॉपी के माध्यम से उनकी आंसर शीट उनके हाथ में आए, ये OSM की व्यवस्था है. पहली बार देश में CBSE ने इसको प्रयोग किया, उसमें कुछ विसंगति ध्यान में आ रही, इसको मैं दायित्व लेता हूं, उसको इसे ठीक करा जाए. हम एक भी विद्यार्थी की ऑन आंसर्ड क्वारी को असमाधित नहीं छोड़ेंगे.
0: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ED റെയ്ഡിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 340 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സുരക്ഷാ സേനയ്ക്ക് 600 ഹെക്ടർ ഭൂമി കൈമാറിയ പശ്ചിമബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ തുടർന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചുമതലയേറ്റ ശേഷം കൊണ്ടുവന്ന ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ടേഷൻ പദ്ധതി പ്രകാരം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്. North 24 പർഗാനാസിലെ കേന്ദ്രങ്ങളിൽ നാടുകടത്തിൽ കാത്തിരിക്കുന്ന 350 പേരാണ് താമസിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭാവി സാങ്കേതിക മുന്നേറ്റത്തിന് അനുയോജ്യമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി വ്യാവസായിക മേഖലയുമായി ചേർന്ന് നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി പുതുക്കാൻ കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ AI പാഠ്യപദ്ധതി കർമ്മസമിതി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. വ്യവസായ മേഖലയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക, AI വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രായോഗികമാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ബഷീർ ബദ്ര മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരമ്പരാഗത കവികളിൽ നിന്ന് വ്യത്യസ്തമായി ഉറുദു കവിതയ്ക്ക് പുതിയ സ്വത്വം നൽകിയ കവിയായിരുന്നു ബഷീർ ബദ്ര. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. സ്ലോവേനിയൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജാനസ് ജൻസയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും

0: തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായും ശ്രീ മോദി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. സാധാരണക്കാർക്ക് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ വഴി ഏറെ പ്രയോജനം ലഭിച്ചതായി കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിനി സ്മിത സനിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ഇത്രയും നാള് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസിന്റെ ഒരു 80% വിലക്കുറവിൽ ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇതിന്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലിൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സെയിൽ അനുസരിച്ചുള്ള ഇൻസെന്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതാ സിംഗിൾസിൽ പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ എത്തി. പുരുഷ ഡബിൾസ് ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗരെഡ്ഡി, മിക്സഡ് ഡബിൾസ് സഖ്യം ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ എന്നിവരും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ജെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 3 മത്സര പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. വനിതാ T20 ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന പരമ്പരയാണ് ഇത്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2-ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. കേരളത്തിൽ June 1 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കുപടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൈപ്രസിൽ ജിംനിച്ച യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാറസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അൽബാറസിന്റെ അഭിപ്രായങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ June 1 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

0: അങ്ങനെ ഒരു ചെറിയ വലിയ ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്.
1: അതെ, തീർച്ചയായും. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഓൺ ദ ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ പ്രതീക്ഷ ശേഖർ, എന്നോടൊപ്പം സെമിയാണുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 04-8424-2810 നമ്പറിലേക്കാണ്. നമുക്ക് നെക്സ്റ്റ് കോളർ ഇവിടെ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ഈവനിങ്, ആരാണ്? അരൂര്, ആലപ്പുഴ അരൂര്.
0: എന്താ ചെയ്യുന്നത്?
2: ഞാന് മസാലയുടെ മസാല കൂട്ടിന്റെയൊക്കെ പരിപാടിയാണ്. ടെസ്റ്റ് എഴുതുന്നുണ്ട്, പക്ഷെ ഒന്നും നടപടി ആയിട്ടില്ല.
0: അല്ല, ഇനി നടപടി ആവും.
2: നീട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്, കാരണം ലിസ്റ്റുകളെല്ലാം ഗവൺമെന്റ് നീട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്.
0: ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും എവിടെയാണെങ്കിലും ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് നമ്മൾക്കും ഒരു ഒഴിവുണ്ടാവും, നമ്മളും കയറും. ഓക്കെ,
2: തീർച്ചയായും.
1: എങ്ങനെയുണ്ട്?

0: അരൂരിൽ ഇന്ന് അവധി ദിവസമായിട്ട് ബ്ലോക്ക് ഒന്നും ഇല്ലേ? ഇപ്പൊ കുറവുണ്ടോ?
1: എന്നാ ചോദിക്കുന്നേ.
0: ഏ
2: ബ്ലോക്ക് ഉണ്ടെന്നാണ്?
0: അല്ല, സാധാരണ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ആലപ്പുഴ ഇടക്കിടക്ക് വരാറുള്ളതാണ്. അപ്പം സാധാരണ അരൂർ എന്ന് കേൾക്കുമ്പോഴേക്ക് അരൂരിൽ ബ്ലോക്ക് പേടിയാ.
1: അല്ല, ഇവിടുന്ന് കുമ്പളം പാലത്തിൽ തൊട്ട് ഉറങ്ങിയാ മതി, പിന്നെ എപ്പോഴെങ്കിലൊക്കെ എഴുന്നേറ്റ് ഡ്രൈവ് ചെയ്താൽ മതിയാവും അല്ലേ? ഒന്ന് മേടിക്കും,
0: കുലുങ്ങി പോവാൻ പറ്റൂ.
2: അവിടെ ഭയങ്കര ഡേഞ്ചർ ആണ്, അവിടെ കൂടിയുള്ള യാത്രകൾ ഭയങ്കര
1: ഡേഞ്ചർ
0: ആണ്. മഴ പെയ്താ പിന്നെ പറയാൻ വേണ്ടല്ലോ.
1: അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹലോ,
0: അപ്പൊ എന്തായിരുന്നാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആവട്ടെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
1: ഓക്കെ, അപ്പോ ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ്: എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ്? ഞാൻ പറഞ്ഞ ചോദ്യം എന്താന്ന് കേൾക്കൂ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മലയാളി വനിത, ആദ്യത്തെ മലയാളി വനിത ആരാണ്? ക്ലൂ എന്ന് പറയുന്നത് ഒരു മലയാളി വനിതയാണ്. ക്ലൂ എനിക്ക് ഇങ്ങനെ ക്ലൂ ഒന്നും തരാനായിട്ട് അറിയില്ല.
0: അക്ഷരം പറഞ്ഞു കൊടുക്കാം.
1: സായിലാണ്, സാ അല്ലെങ്കിൽ എസ്, സായിൽ നിന്ന് സായാണ് ആദ്യത്തെ. അല്ല, അങ്ങനെയല്ല പറയേണ്ടത്. നമ്മളിപ്പോ ആ ഒരു എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഏകദേശം ആ ഒരു മേഖലയിൽ തന്നെ ആയിരിക്കും. അവര് ഒത്തിരി പർവ്വതങ്ങള് അല്ലെങ്കിൽ അങ്ങനത്തെ കൊടുമുടികൾ. അതല്ലേ ഞാൻ ചോദിച്ചത്, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത എന്നാണ് ചോദിച്ചത്. അല്ല അല്ല അല്ല, അതൊക്കെ വേറെ ഇതാണ്, റൂട്ട് മാറിപ്പോയി. നമ്മൾ താഴേക്ക് വരൂ, ബഹിരാകാശത്ത് നിന്ന് താഴേക്ക് പോരൂ. കൊടുമുടിയാണ്, പറയട്ടെ എന്ന ഉത്തരം. സഫ്രീന ലത്തീഫ് ആണ്, സഫ്രീന ലത്തീഫ്. അങ്ങനെയൊന്നുമില്ല, നമ്മളറിയാ ഒരു ജി കെ ആണ്, ഇത്രയേ ഉള്ളൂ. ശരിക്കും ഞാൻ പറഞ്ഞുതരാം, അവര് കണ്ണൂർ സ്വദേശിയാണ്, ഖത്തർ ആസ്ഥാനമായിട്ടുള്ള പർവ്വതാരോഹകയുമാണ് അവര്. മെയ് 18-നാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ മുകളിൽ, അതായത് നമ്മുടെ എവറസ്റ്റിന്റെ മുകളിൽ എത്തിയത്. പിന്നെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് മിനിമം ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ,
0: എന്തായാലും ഇനിയിപ്പോ പി എസ് സി പരീക്ഷയ്ക്ക് വരുമ്പോ ഇതൊരു പുതിയ അറിവായിരിക്കട്ടെ.
1: ഏത് നമ്പറാണ്?
0: അത് വയോജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ വിളിക്കേണ്ട ഒരു നമ്പറാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു സംഭവമാണ് പറഞ്ഞത്, അതിന്റെ ഒരു ടോൾ ഫ്രീ നമ്പറാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടി ആയിരിക്കും നമ്മൾ അടുത്ത ടോക്കിൽ, ആർജി ടോക്കിൽ അതും കൂടി ഒരിക്കൽ കൂടി മെൻഷൻ ചെയ്യാം ഉറപ്പായിട്ട്. എന്തായാലും നമ്മളോടൊപ്പം കൂട്ടുകൂടി തന്നെ വളരെയധികം നന്ദി, അടിപൊളി സഹായം ആവട്ടെ പെരുന്നാൾ ദിനത്തില്. ഇനിയും വിളിക്കുക കേട്ടോ. താങ്ക് യു. അപ്പോ അദ്ദേഹം നമ്മളെ വിളിച്ചിരുന്നു, വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചു. കാരണം അതിന്റെ എന്തിട്ട് ചോദിച്ചപ്പോഴേക്കും എനിക്ക് തോന്നുന്നു, പെട്ടെന്ന് ചോദിക്കുമ്പോഴേക്കും മലയാളി വനിത ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്ന് കറങ്ങിപ്പോയതാണ്. ഇനി ഇങ്ങനെയുള്ള കൊച്ചു ജനറൽ നോളേജ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വിളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, കാരണം നിങ്ങൾ വിളിക്കുന്നതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലാണ്.
1: 0484-242-8101.
0: അപ്പം നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ കോളുകൾക്കായിട്ട് കാത്തിരിക്കുന്നു, പഞ്ചുള്ള കോളുകൾക്കായി കാത്തിരിക്കുന്നു. ബിഫോർ ദ പഞ്ചുള്ള ഒരു സോങ്, ആലപ്പുഴ ജിംഗാന എന്ന് പറഞ്ഞ ചിത്രത്തിൽ നിന്നും, ഇതാ നിങ്ങൾക്കായി ആകാശവാണി കൊച്ചി FM Rainbow 107.5 ലൂടെ.

0: വെൽക്കം ബാക്ക് ടു വോണ്ട് ടു ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 48:29. നമ്മളോടൊപ്പം അടുത്ത കോളർ ലൈനിലുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണിത്?
1: എന്റെ പേര് ദീപക്, ഞാൻ തൃപ്പൂണിത്തുറ എരൂരിൽ നിന്നാണ്.
0: തൃപ്പൂണിത്തുറ എരൂർ. ഓക്കെ,
2: ഇടയ്ക്ക് വിളിക്കാറുള്ള ദീപക് അല്ലേ?
1: അതെ.
2: ഓക്കെ
0: ഓക്കെ. എന്താ ചെയ്യുന്നേ?
1: ഞാൻ ബേസിക്കലി എന്താ പറയാ, ആയ വ്യയ നിരീക്ഷകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കണക്ക് നോക്കലാണ് പണി.
2: എന്താണ് അതിന്റെ മലയാളം ഒന്നും കൂടി പറഞ്ഞേ?
1: ആയ വ്യയ നിരീക്ഷകൻ. ആയം എന്ന് പറഞ്ഞാൽ വരവ്, വ്യയം എന്ന് പറഞ്ഞാൽ ചെലവ്, നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ റിവ്യൂ.
2: അത് ശരി, ഇത് ഞാനൊന്ന് എഴുതി വെക്കട്ടെ, അടുത്ത പ്രോഗ്രാമില് ഗെയിമായിട്ട് എടുക്കാലോ.
0: അതെ, തിരിച്ച് ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ ഓഡിറ്റർ ദീപക് സാർ ലൈനിലുണ്ട്. അപ്പം എന്താ പറയുക, ഇന്ന് ചോദ്യങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന അത്രയും സെമിയാണ്, ജനറൽ നോളജ് എന്ന് പറഞ്ഞിട്ട്. ഇനി എനിക്ക് തോന്നുന്നു ഇനി ഓഡിറ്റർ ലൈനിലുണ്ട് അവിടെ ഇരുന്നിട്ട് ചാറ്റ് ജി പി ടിയോട് ചോദിക്കാനും തോന്നുന്നു. ഓഡിറ്ററിനോട് ചോദിക്കാൻ പറ്റുന്ന
2: ഇല്ല,
1: കാറിലാണ്. കാറിൽ വണ്ടി ഓടിച്ചോണ്ട് ഒരു സമയം പോക്ക് പോലെ വിളിച്ചപ്പോ ഭാഗ്യം പോലെ കിട്ടിയതാണ്.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ യാത്ര? ഇന്ന് അവധി ദിനമായിട്ട് മാർക്ക് ചെയ്തല്ലേ?
1: അവധി എന്തിൽ നിന്നാണ് അവധി? ഞാൻ അത് ചോദിക്കട്ടെ, നമ്മൾ എന്തിൽ നിന്ന് അവധി എടുക്കുന്നത്?
2: അത് ശരിയാണ്,
0: ഞാൻ അവധി എടുക്കുന്നില്ലല്ലോ. ഞാൻ സ്റ്റുഡിയോ, ഞങ്ങൾ അവധി എടുക്കുന്നില്ല, ഞങ്ങൾ വർക്കിംഗ് ആണ്.
1: അതാണ് പോയിന്റ്. അത് തന്നെ. അപ്പൊ നമ്മൾ ഇഷ്ടമുള്ളത് സംഗതി ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോ പിന്നെ അതിൽ നിന്ന് അവധി ആവശ്യമില്ലല്ലോ.
0: തീർച്ചയായും തീർച്ചയായും, ലൈഫ് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്.
1: ലൈഫ് എന്നും ലൈവ് ആയിരിക്കണം എന്നാണ് ഞാൻ ഒരു അടുത്ത് വായിച്ചത്.
0: ഓക്കെ, നമ്മളും ലൈവ്, ലൈഫ് ഒരുപാട് ലൈഫിലൂടെ ഇപ്പൊ നമ്മളും ലൈവിലുണ്ട്. എളുപ്പമുള്ള ചോദ്യം
2: ചോദിക്കാനാണല്ലേ, ഞാൻ വളരെ കടുകട്ടിയായുള്ള ചോദ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
0: ഇവിടെ ഒരു ദ്വന്ദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ചാറ്റ് ജി പി ടിയും സിമിയായിട്ട്.
2: ചോദിച്ചോട്ടെ, എന്നാ ഞാൻ എളുപ്പമുള്ള ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മുടെ 2026 പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്ത രാജ്യം ഏതാണ്? ഞാൻ പറഞ്ഞ എന്താ, 2026 പുതുവർഷത്തെ ആദ്യം സ്വാഗതം ചെയ്ത രാജ്യം ഏതാണ് എന്നതാണ് ഞാൻ ചോദിച്ചത്. അല്ല,
1: പിന്നെ
2: തോറ്റോ? അല്ല, തോറ്റോ ഒന്നും, ദൈവമേ സോറി. കുസൃതി ഒന്നും അല്ല. അല്ല അല്ല അല്ല, ജെന്യുവിൻ ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയട്ടെ, കിരിബാത്തി, കിരിമാട്ടി, ക്രിസ്മസ് ദ്വീപ് എന്നൊക്കെ പറയും. കിരിബാത്തി ദ്വീപാണ് അത്, ശരിക്കും പസഫിക് ഓഷ്യനിലാണ്.

0: ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടം ദ്വീപുകൾ അടങ്ങിയ രാജ്യമാണ്. ഓക്കെ, ഇവിടെയാണ് ആദ്യത്തെ, അതായത് ഈ വർഷം 2026 ജനുവരി 1st ആ ഒരു സൂര്യരശ്മി പതിച്ചത്.
1: ഓ,
0: അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഉദയ സൂര്യന്റെ നാട് ജപ്പാൻ, ജപ്പാൻ തന്നെയാണ്. അതിനൊരു മാറ്റം അല്ല അല്ല അല്ല അല്ല ഇവിടെ ഇവിടെ അങ്ങനെയല്ല. കിരിമാറ്റി ദ്വീപിലാണ് ശരിക്കും ആദ്യം ആ ഒരു സൂര്യന്റെ സ്പർശം എത്തുന്നത്, ഏറ്റവും ഫസ്റ്റ്.
2: അപ്പൊ എന്തായാലും ഇവര് പുതിയ വിവരം തന്നിരിക്കുകയാണ്. കാരണം ഞാനിതിങ്ങനെ കേട്ടോണ്ടിരിക്കണം, ജപ്പാനിൽ പോണോ ദ്വീപിൽ പോണോ എവിടെ പോകണമെന്നറിയാതെ രണ്ടിടയിൽ നിന്നിട്ട്
1: കഴിഞ്ഞു. അപ്പൊ എന്റെ അശ്വമേധം ഇവിടെ തീരുന്നു, അങ്ങനെയാണോ?
0: അത്രേ ഉള്ളൂ, ഒറ്റ അശ്വമേധം ഉള്ളു എല്ലാവരോടും.
2: അപ്പം ദീപക് സർ വിളിച്ചതിന് വളരെയധികം നന്ദി, നല്ലൊരു സഹനമാവട്ടെ. ശരി ദീപക്, ഓക്കെ, ശരി,
0: താങ്ക്
2: യു. അദ്ദേഹം അത് ഒഴിവാക്കാൻ പറഞ്ഞു, സാർ എന്നുള്ളത് ഒഴിവാക്കാൻ പറഞ്ഞു. പക്ഷെ ഓഡിറ്റർ എന്ന് കേട്ടാലും ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് കേട്ടാലും പെട്ടെന്ന് എനിക്ക് സാർ സാർ കാരണം പറയുമ്പോൾ ഓരോ തവണയും നമ്മൾ മറ്റേ ഇൻകം ടാക്സിന്റെ സംഭവത്തിലേക്ക് ഫയൽ ചെയ്യേണ്ടി പോകുമ്പോഴേക്കും അതുവരെ ഇല്ലാതെ വിളിച്ചിട്ട് ആ പൈസ ഇവിടെ നിന്ന് എങ്ങനെ വന്നു, ഇതെങ്ങനെ വന്നു, ഇതിന്റെ കണക്ക് എവിടെ തിരിച്ചെവിടെ, ഇല്ല സാർ അത് അവിടെ നിന്ന് തിരിച്ച്, ഇല്ല സാർ സാർ സാർ
0: ഇന്നലെ ഞങ്ങൾ ഇല്ല സാർ.
2: എന്തായാലും നിങ്ങളുടെ അശ്വമേധം നടക്കുമ്പോഴേക്കും നമ്മൾ പ്രേക്ഷകരും എല്ലാവരുമായിട്ട് ഇങ്ങനെ ഞങ്ങളും ഇങ്ങനെ ആലോചിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബിഫോർ ദാറ്റ് ഞങ്ങൾ ഒരു റൈഡിൽ നിന്ന് പോയിട്ട് വരാം. ജെയ്ക്സ് ബിജോയ് ഒരുക്കിയ ഒരു റൈഡ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ മനോഹരമായിട്ടുള്ള റൈഡ്.

0: പൊരിഞ്ഞ പോരാട്ടമായിരുന്നു,
1: പൊരിഞ്ഞ പോരാട്ടം. കാരണം ഒരുപാട് ശ്രോതാക്കൾ വിളിച്ചിട്ട് തിരിച്ചിട്ട് ഇത് അശ്വമേധമാണോ, എന്താണ് സംഭവം നടക്കുന്നത്, സ്റ്റുഡിയോയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ

0: സമയം 7 മണി കഴിഞ്ഞ് 56 മിനിറ്റും 23 സെക്കൻഡും. അതിനിടയിൽ സിമിയും ജനറൽ നോളജും ശ്രോതാക്കളുമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധം ഇവിടെ നടന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചിട്ട് തീർത്തിട്ട്
1: ഇന്നത്തെ ദ്വന്ദ്വയുദ്ധം ആ സാധനം ഇവിടെ സമാപിക്കുന്നു.
0: ശരി, എന്തായിരുന്നാലും ദൃഷ്ടദ്രുമനും എല്ലാം അങ്ങനെയുള്ള സാധാരണ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ട് സിമി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കറക്കി ഒരുവിധം പരിവമാക്കി.
1: ഇതൊന്നും എന്നോട് തിരിച്ചു ചോദിക്കാഞ്ഞത് ഭാഗ്യം.
0: അവസരം ഞാനിരുന്ന് നല്ലിരിക്കും. മലമ്പുഴ ഡാം പാലക്കാടിലല്ലേ എന്നുള്ള അവസ്ഥയിൽ മറ്റടോ തിരിച്ച് ചോദിച്ചു വരുമ്പോഴേ ചില സമയത്ത് അങ്ങനെയൊക്കെ ആവുന്ന അവസ്ഥ. അപ്പൊ നമ്മുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ ഇന്നത്തെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പൊ ഒരുപാട് പേര് വിളിച്ചല്ലേ?
1: അതെ, ഒത്തിരി പേര് വിളിച്ചു കേട്ടോ.
0: ഇപ്പോഴും കോള് വന്നോണ്ടേയിരിക്കുന്നു. അപ്പോ എന്തായിരുന്നാലും വളരെയധികം സന്തോഷം ഇത്രയും പേര് വിളിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഇത് ചെയ്യുന്നതിന്. അപ്പോ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് തീർന്നു, ഇനി സ്റ്റോക്ക് തീർന്നു.
1: സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ ഇനി നമുക്ക്
0: സമയം അതിക്രമിച്ചുകൊണ്ട് നമുക്ക് ഇനി വീണ്ടും കേട്ടുമുട്ടാം. അപ്പൊ ഇത്രയും ദിവസം നമുക്ക് കേട്ടുമുട്ടാം. അപ്പൊ എന്തായാലും ശ്രോതാക്കൾ വിളിച്ചതിന് വളരെയധികം നന്ദി. ഇനിയും നിങ്ങൾ വിളിക്കുക, കൂടെ ഉണ്ടാവണം. അപ്പോ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. അവസാനിക്കുന്നതിന് മുമ്പ് ദ ലാസ്റ്റ് സോങ് നിങ്ങൾക്കായി, താരകം ഷഹബാസ് അമൻ.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: News Rainbow.
2: നമസ്കാരം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതലയോഗം ചേരും. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമക്ഷേത്ര പരിസര നവീകരണം വേഗത്തിലാക്കണമെന്ന്

0: ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ MLA ജലവിഭവ മന്ത്രി മോൻസ് ജോസഫിനും ദേവസ്വം മന്ത്രി കെ മുരളീധരനും കത്ത് നൽകി. കർക്കിടക മാസത്തിനു മുമ്പായി പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നും MLAയുടെ അഭ്യർത്ഥന. സംസ്ഥാനത്ത് ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം.
1: ന്യൂസ് റെയിൻബോ. You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

ഭാരതീയ ഫിലിം സംഗീത് കെ ഇതിഹാസ് മേം കുച്ച് ജോഡിയ ഹമേഷ അമർ രഹതേ ഹൈ ഏസി ഹി ഏക് ജോഡി ജിസ്മേ ആജ് ഭി സംഗീത് പ്രേമിയോ കെ ദിലോ പർ അപ്നി സുനഹരി ഛാപ് ഛോഡി ഹുയി ഹൈ വോ ഹൈ ലതാ മങ്കേഷ്കർ.

കാലം എത്ര കഴിഞ്ഞാലും പഴക്കമില്ലാതെ ഇന്നും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു പിടി നല്ല ഗാനങ്ങളുടെ പിന്നിൽ നിന്നിരുന്ന അതുല്യ കൂട്ടുകെട്ടാണ് ലതാ മങ്കേഷ്കറും സലീൽ ചൗധരിയും. ഏക് തരഫ് ആത്മാ കോ ഛൂ ലേനെ വാലേ മധുര ആവാസ് ഓർ ദൂസരി തരഫ് ഭാരതീയ സംഗീത് ഓർ പാശ്ചാത്യ ഹാർമോണി സെ അനോഖെ സംഗം സെ ജാതു രചനേ വാലേ ഏക് അദ്ഭുത് സംഗീത് പ്രതിഭ. ജബ് യേ ദോനോ സാത് ആയേ തബ് ജന്മേ ഹർ ഗീത് സിർഫ് ഫിലിം ഗാനെ നഹീ ഥേ വോ എഹ്സാസ് ഥേ ജസ്ബത് ഥേ ഓർ സംഗീത് കി ഖൂബ്സൂരത് കവിതായേ ഥേ.

1980കളിലാണ് ലതാ മങ്കേഷ്കറും സലിൽ ചൗധരിയും ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. തന്റെ സംഗീത ചിന്തകൾ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കാൻ കഴിയുന്ന ശബ്ദം ലതാജിയുടേതാണെന്ന് തുടക്കത്തിൽ തന്നെ സലിൽദ മനസ്സിലാക്കി. ഓരോ പാട്ടിലും ഒരു പുതിയ പരീക്ഷണം, ഓരോ കമ്പോസിഷനിലും പുതിയൊരു വികാരം, അതാണ് ഈ ഒരു കൂട്ടുകെട്ടിനെ വ്യത്യസ്തമാക്കിയത്. 1980 പുറത്തിറങ്ങിയ മധുമതി ഈ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു. വിമൽ റോയ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും ഇന്ത്യൻ സിനിമാ സംഗീതത്തിലെ മികച്ച സൃഷ്ടികളായി കണക്കാക്കപ്പെടുന്നു.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5.

0: സരസ്വതീ ദേവി ലതാജിയുടെ ശബ്ദത്തിലൂടെയാണ് സംസാരിക്കുന്നതെന്ന് സലിൽ ചൗധരി ഒരിക്കൽ പറഞ്ഞിരുന്നു. അത് വെറുമൊരു പ്രശംസയല്ല, സംഗീതത്തോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ആദരവായിരുന്നു. സലിൽദായുടെ പാട്ടുകൾ പാടുന്നതിന് വലിയ കോൺസെൻട്രേഷൻ ആവശ്യമാണെന്ന് ലതാജി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാലം മാറി, സംഗീതത്തിന്റെ രീതികളും മാറി, പുതിയ ശബ്ദങ്ങൾ വന്നു, പുതിയ സാങ്കേതിക വിദ്യകളും വന്നു. എന്നാൽ ലതാ മങ്കേഷ്കറും സലിൽ ചൗധരിയും ചേർന്ന് സൃഷ്ടിച്ച ഗാനങ്ങളുടെ മാധുര്യം ഇന്നും കുറയാതെ നിൽക്കുന്നു.
1: ഓ സജനാ.

കാലം മാറിയാലും സംഗീതത്തിന്റെ ശൈലികൾ മാറിയാലും ലതാജിയുടെയും സലിൽദായുടെയും ഒക്കെ ഗാനങ്ങൾക്ക് മാധുര്യം ഒട്ടും കുറയില്ല. കാരണം ആ ഗാനങ്ങൾ ഇന്നും മനസ്സിൽ

ജീവിക്കുന്നവയാണ്. ഒരു സ്വരവും ഒരു സംഗീതവും ചേർന്ന് സൃഷ്ടിച്ച അനശ്വര മാധുര്യത്തിന്റെ ഓർമ്മകളോടെ ഇന്നത്തെ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ശ്രുമിഷാമിൽ ഇത്രയും നേരവും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അയന വേണുഗോപാലാണ്. ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പാട്ടുകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഇതേ സമയം മറ്റൊരു വിഷയവുമായി കേട്ടുമുട്ടാം. അതുവരെ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ ഫം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: You are listening to Akashvani Rainbow FM Kochi 107.5.
1: News Rainbow.
2: നമസ്കാരം. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. കേരളത്തിൽ സ്വപ്നതുല്യമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംവിധാനത്തിന്റെ തകരാർ പരിഹരിക്കുമെന്നും നികുതി ചോർച്ച തടയണമെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടി വീണ വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ.

0: കേന്ദ്രസഹമന്ത്രി എൽ മുരുകൻ ഗുരുവായൂർ സന്ദർശിച്ചു. ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്രഭരണസമിതി നാളെ യോഗം ചേരും. സംസ്ഥാനത്ത് ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യസെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം.
1: News Rainbow.

You are listening to Rainbow FM 10.

You are listening to Rainbow FM 107.

You are listening to Rainbow FM 107.0.

are listening to Rainbow FM 10.